रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: വചനങ്ങളിലൂടെ ദൈവപ്രീതി മാതാപിതാക്കളുടെ തൃപ്തിയിലാണ്, ദൈവകോപം മാതാപിതാക്കളുടെ കോപത്തിലുമാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

91.7 FM. 91.7 FM. Qatar's favorite radio station.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു റേഡിയോ സുനോ. കൂടിയെത്തി ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. അപ്പോ എന്നത്തെ പോലെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ദിവസം തന്നെ ഇന്നുണ്ടാവട്ടെ. അത് മാത്രമല്ല, സന്തോഷവും സമാധാനവും എല്ലാം ഈ ഒരു ദിവസം ഉണ്ടാവട്ടെ. നമുക്ക് സന്തോഷം കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് സമാധാനം വേണം, നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് സന്തോഷം വേണം. അപ്പൊ സന്തോഷിക്കാനുള്ള കാരണങ്ങൾ നമ്മൾ ലൈഫിൽ കണ്ടെത്തണം, സമാധാനം കിട്ടാനുള്ള കാരണങ്ങൾ നമ്മൾ ലൈഫിൽ കണ്ടെത്തണം. കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞൊരു കാര്യമായിരുന്നു. കുറെ നാളായിടാ ഞാൻ ജിമ്മിൽ പോകണമെന്ന് വിചാരിക്കുന്നു, പക്ഷേ എനിക്കിപ്പോഴാണ് അതിന് സാധിച്ചത്. കാരണം വീട്ടിലെ കാര്യങ്ങളും കുട്ടികളുടെ കാര്യങ്ങളും പോകാനുള്ള സമയമുണ്ടായില്ല എന്നുള്ളതാണ് ആളുടെ ഒരു പ്രശ്നമായിട്ടുണ്ടായിരുന്നത്. അപ്പം അതെല്ലാം മാറ്റി ജിമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഫസ്റ്റ് ഡേ വർക്കൗട്ട് ചെയ്ത് വീട്ടിൽ വന്ന് കുളിച്ച് കഴിഞ്ഞിരിക്കുമ്പോൾ കിട്ടിയ ഒരു സംതൃപ്തി, അത് ഭയങ്കര വലുതായിരുന്നു. കാരണം നമ്മൾ ഹെൽത്ത് കോൺഷ്യസ് ആവുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ആരോഗ്യം സംരക്ഷിക്കണമെന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം തന്നെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ്. നമ്മുടെ ആരോഗ്യം തന്നെയാണ് ബേസിക്കലി നമ്മുടെ സന്തോഷം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ ചെയ്യാൻ പറ്റാതിരുന്ന കാര്യങ്ങൾ എന്നെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കട്ടെ. അപ്പോൾ ഈ ഒരു ഡേ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ്. സ്റ്റേ ട്യൂൺ.

പുതുതായിട്ടൊരു കാര്യം ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വലിയ സന്തോഷം തന്നെ അല്ലേ അത് ലൈഫിൽ കൊണ്ടുവരുന്നത്. റേഡിയോ സിനിമ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടിയുണ്ട് ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. നമ്മൾ വിചാരിക്കും ചില കാര്യങ്ങൾ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന്. അങ്ങനെ മാറ്റിവെച്ച കുറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ഒരു എക്സാമ്പിള് പറയുവാണെങ്കിൽ, ഒരു പുസ്തകം അതെനിക്ക് വായിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് മാറ്റി വെച്ചിട്ടുണ്ടാകും. അങ്ങനെ ഞാൻ മാറ്റി വെച്ചൊരു പുസ്തകമായിരുന്നു ഏകാന്തതയുടെ 100 വർഷങ്ങൾ. അത് വായിക്കാൻ ഞാൻ 10th കഴിഞ്ഞ സമയത്തങ്ങാണ്ട് ഞാനത് വായിക്കാനെടുത്തു. മാക്സിമം ഒരു 5 പേജ്, എങ്ങനെയോ കടിച്ചു പിടിച്ചൊരു 10 പേജ്. അത് കഴിഞ്ഞിട്ട് എനിക്കത് വായിക്കാനേ പറ്റില്ല. അപ്പം ഞാനത് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ആ പുസ്തകം എടുത്തു. അപ്പം എനിക്ക് വീണ്ടും ഇത് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. അപ്പം ഞാൻ കുറച്ച് പേരോട് ചോദിച്ചാൽ എന്താ എൻ്റെ പ്രശ്നമാണോ, എനിക്കിതൊന്നും മനസ്സിലാവാഞ്ഞിട്ടാണോ, എനിക്ക് എന്താ പുസ്തകം വായിക്കാൻ പറ്റാത്തത്. അത് കഴിഞ്ഞ് കുറേ നാള് കഴിഞ്ഞപ്പോൾ ഞാനതിരുന്ന് വായിച്ചു. അപ്പം ആദ്യത്തെ ആ ഒരു തടസ്സം മാറി കിട്ടിയപ്പോൾ വളരെ സ്മൂത്തായിട്ട് പിന്നെ വായിക്കാനായിട്ട് പറ്റി. അപ്പം നമ്മൾ ആദ്യം ഒരു തടസ്സം കാണുമ്പോൾ എനിക്ക് പറ്റില്ല പറഞ്ഞിട്ട് മാറ്റി വെച്ചു. അത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കത് പറ്റില്ല. പക്ഷെ വീണ്ടും ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് കരുതി കഴിഞ്ഞാൽ, ചിലപ്പോൾ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പറ്റും. അതുകൊണ്ട് പറ്റില്ല എന്ന് കരുതി മാറ്റി വെച്ച കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ. റേഡിയോ സിനിമ കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

ലൈഫിൽ നമ്മളെ എന്തിനും ഏതിനും സപ്പോർട്ട് ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ അത് എത്ര അടിപൊളിയായിരിക്കും എന്നറിയോ. റേഡിയോ സിനിമയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ ഈ മോർണിംഗിൽ ഞാൻ ചച്ചു. ചില സമയത്തൊക്കെ നമ്മൾ വിചാരിക്കില്ലേ, അയ്യോ ഇതെങ്ങനെയാണ് ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്നത്, ഒരാളെനിക്ക് കൂട്ടുണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരാളോട് എനിക്ക് അഭിപ്രായം ചോദിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. ചില ആൾക്കാർ നമ്മുടെ കൂടി എന്തെങ്കിലും അവരോട് ഇത് പറയണോ വേണ്ടെന്ന് നമ്മൾ പലതവണ ആലോചിക്കും. ഒന്നാമത് നമ്മളെ സപ്പോർട്ട് ചെയ്യാത്ത ഒരാളാണ് കൂടെയെങ്കിൽ, അതിപ്പോ ഫ്രണ്ട് വേണമെങ്കിൽ ആവാട്ടോ, നമുക്കത് ഫ്രണ്ട്സ് ഉണ്ടല്ലോ, പക്ഷെ എന്ത് പറഞ്ഞാലും നെഗറ്റീവ് പറയുന്നതാണെങ്കിൽ നമുക്ക് ഈ ഫ്രണ്ട്ഷിപ്പ് തന്നെ വേണമെന്ന് തോന്നിപ്പോകും. ചിലർ അങ്ങനെയല്ല, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് മോശമാണെങ്കിൽ എടാ നീ ചെയ്താൽ ഇങ്ങനെ ആയിരിക്കും, ഇനി നീ വേണമെങ്കിൽ ചെയ്തോളൂ കേട്ടോ എന്ന് പറയും. ചില കാര്യങ്ങളാണെങ്കിൽ നിന്നെ കൊണ്ട് പറ്റും, നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യും. നമ്മളൊരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ ഈ ചുമ്മാ ഇങ്ങനെ ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് മാത്രമല്ലാതെ അതിനെന്താണ് നമുക്ക് വേണ്ടത് അതുകൂടി ചിലപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്ത് തന്നു എന്ന് വരും. നമ്മൾ എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അവർ ഹെൽപ്പ് ചെയ്ത് തരുമായിരിക്കും. അപ്പോൾ നല്ല സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു സപ്പോർട്ടിങ് സിസ്റ്റം തന്നെയാണ്. അത്തരത്തിലുള്ള സൗഹൃദങ്ങളല്ല നമ്മുടെ ലൈഫിലെങ്കിൽ പിന്നെ സൗഹൃദം എന്ന വാക്കിൻ്റെ വില എന്താണ്? അപ്പോൾ വിചാരിക്കും കാര്യം കാണാൻ മാത്രമുള്ളതാണോ സൗഹൃദം. അല്ല. ഇത് റേഡിയോ സിനിമയാണ് കേൾക്കുന്നത്, സ്റ്റേ ട്യൂൻഡ്.

ഈ മോർണിംഗിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനുവാണ്. കൂടെയുണ്ട് ഞാൻ ചച്ചു. ലൈഫിലൊരു കാര്യം വന്നാൽ, ഒരു ആവശ്യം വന്നാൽ ആദ്യം ആരെയാണ് വിളിക്കുന്നത്? നമ്മുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടിനെ വിളിച്ച് കാര്യം പറയും. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ വീട്ടുകാരോട് പോലും പറയണുണ്ടാവുള്ളൂ അല്ലേ. അങ്ങനെയുള്ള നല്ല സൗഹൃദങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും സുഹൃത്ത് എന്ന് പറയുമ്പോൾ ഇതുപോലെ എന്തും ആദ്യം നമുക്ക് ചെന്ന് ഒരു മറയുമില്ലാതെ പറയാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അല്ലാത്തൊരാളെ നമുക്ക് ഒരിക്കലും സുഹൃത്ത് എന്ന് പറയാനായിട്ട് പറ്റില്ല. കാരണം അവിടെ ഒരിക്കലും ഒരു മറയോ ഒന്നും പാടില്ല. എന്നിരുന്നാൽ കൂടി ഏതൊരു വ്യക്തിക്കും മറച്ചു വെക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാകും. അത് ഓക്കെ. അങ്ങനെ അല്ലെങ്കിൽ കൂടി നമ്മളൊരാളോട് പറയേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കും. അപ്പൊ നല്ലൊരു രീതിയിലുള്ള ഒരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ അത് നമ്മൾ അവരെ ചൂഷണം ചെയ്യുന്നതൊന്നും അല്ല. ഇപ്പോൾ വളരെ സ്നേഹമുള്ള രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരാളൊരാൾ പറയാതെ തന്നെ ആയിരിക്കും പല കാര്യങ്ങളും ചെയ്യുന്നതും സംസാരിക്കുന്നതുമെല്ലാം. അത് എനിക്കിത് ചെയ്ത് തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ എൻ്റെ കടമയാണ് അത് ചെയ്ത് കൊടുത്തേ പറ്റൂ, അങ്ങനെയല്ല. നമ്മൾ മനസ്സുകൊണ്ട് തോന്നും ചിലപ്പോൾ, ഓക്കെ ഇവൻ ഇന്നത് ആവശ്യമുണ്ട് അപ്പൊ ഞാനത് ചെയ്യണം. അത് നമ്മുടെ ആത്മാർത്ഥതയാണ്. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സൗഹൃദം എന്ന് പറയുന്നത്. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണമെങ്കിൽ ഭാഗ്യം ചെയ്യണം എന്ന് പറയാം. അപ്പൊ അങ്ങനെ ഒരു ഭാഗ്യം ചെയ്തവരാവട്ടെ നമ്മളെല്ലാവരും. അങ്ങനെ നമുക്ക് വിശ്വസിക്കാം അല്ലേ. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ബാക്കി വിശേഷങ്ങളൊക്കെ നാളെ. സ്റ്റേ ട്യൂൻഡ്.

0: ஆர்எஸ்எஸ் மார்னிங் சவாரி ஒன்லி ஆன் ரேடியோ சுனோ 91.7 எஃப்எம். Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം എല്ലാവർക്കും. സ്നേഹത്തോടുകൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. ഒരു പുതിയ ദിവസമാണ്, ഒരുപാട് നല്ല പ്രതീക്ഷകളോടുകൂടി നമ്മൾ ഈ ഒരു നല്ല ഡേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. സെപ്റ്റംബർ 23 ആയിട്ടുണ്ട്, ഇന്ന് ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. എല്ലാവർക്കും ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ, മനസ്സിൽ പ്ലാൻ ചെയ്ത പോലെ ഒക്കെ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകട്ടെ എന്നുള്ള ആ ഒരു നല്ല വിഷാണ് ആദ്യം തന്നെ തരാനായിട്ടുള്ളത്. പലപ്പോഴും നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കും വലിയൊരു അവസരം വരട്ടെ, വലിയൊരു കാര്യം വരട്ടെ എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്. അപ്പം അതിൽ നിന്ന് ചെറുതായിട്ട് മാറിയിട്ട് ചിലപ്പോൾ ചെറിയ ചില തീരുമാനങ്ങൾ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ലൈഫിൽ അത്യാവശ്യം ചിലപ്പോൾ വലിയ മാറ്റങ്ങളൊക്കെ സൃഷ്ടിച്ചു എന്ന് വരാം. അതായത് ചെറിയൊരു കാര്യത്തിൽ തുടങ്ങുകയാണെങ്കിൽ രാവിലെ കുറച്ച് നേരത്തെ എഴുന്നേൽക്കാം എന്ന് പറയുന്നത് പോലെ തന്നെ ഒരു ചെറിയ തീരുമാനമാണല്ലോ എന്ന് പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ കുറേ നാളായിട്ട് വിളിക്കണം എന്നുള്ള ഒരാളെ കരുതിയ ഒരാളെ വിളിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനം, അതല്ലെങ്കിൽ ഇതെനിക്ക് പറ്റില്ല എന്ന് പറയുന്ന ആ ഒരു തോട്ടിന് പകരമായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ, ഒന്ന് ശ്രമിച്ചു നോക്കാം എന്ന് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ലൈഫിലെ ചെറിയ ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ സംഭവിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ദിവസവും കുറച്ച് സമയം നമ്മൾക്കായിട്ട് മാറ്റി വെച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക കേട്ടോ. എപ്പോഴും ഇതെന്നെക്കൊണ്ട് പറ്റുമോ പറ്റില്ലേ എന്നുള്ള ആ ഒരു തോട്ടൊന്ന് മാറ്റിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കിയാലോ എന്ന് പറയുന്ന ആ ഒരു ചിന്തയിലേക്ക് നമുക്കെത്താം. ചെറിയ തീരുമാനങ്ങൾ ഒരു പക്ഷേ വലിയ മാറ്റങ്ങളിലേക്ക് നമ്മുടെ ലൈഫിനെ കൊണ്ടുപോയേക്കാം എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും വലിയൊരു മാറ്റത്തിലേക്ക് മാറ്റം വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ നല്ല തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ലൈഫിൻ്റെ വലിയ വലിയ വഴിത്തിരിവുകൾ നമുക്ക് തന്നെ സൃഷ്ടിക്കാം എന്നുള്ള ആ ഒരു ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. കൂടെ നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകളും ഒക്കെ വരുന്ന സമയത്താണ് ഈ ഒരു മോർണിംഗ് അടിപൊളിയാവുന്നത് അല്ലേ. അപ്പോൾ ഒരു നല്ല പാട്ടിൽ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നിഖിൽ ചന്ദ്രൻ പാടിയ പലർക്കും അറിയുന്നൊരു പാട്ടാണ് കടുംകാപ്പി സോങ്ങിലേക്കാണ്. രാവിലെ തന്നെ ഒരു കടുംകാപ്പി നമുക്ക് സന്തോഷമുള്ള കാര്യമാണ് അല്ലേ, കാപ്പിയാണെങ്കിലും ചായ ആണെങ്കിലും ഒക്കെ. അപ്പോൾ ഈ ഒരു പേരും നല്ലൊരു പേരല്ലേ, കടുംകാപ്പി എന്ന് പറയുന്ന ആ ഒരു പാട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. പറയാതെ പറയുന്ന എന്ന് പറയുന്ന ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നിങ്ങളുടെ നല്ല നല്ല മെസ്സേജുകൾ, ഇന്നത്തെ ദിവസത്തിൻ്റെ വിശേഷങ്ങൾ എല്ലാം അയച്ചോളൂ 5000 എന്ന നമ്മുടെ നമ്പറിലേക്ക്. ഇനിയുള്ള ടൈം ഞാൻ നിസ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: പൊട്ടറ്റോ ഒരു കിലോ രണ്ട് റിയാൽ 75 ദിർഹം. ഒണിയൻ ഒരു കിലോ രണ്ട് റിയാൽ 25 ദിർഹം. വാട്ടർമെലൻ ഒരു കിലോ ഒരു റിയാൽ 90 ദിർഹം. പ്രോൺസ് ഒരു കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് ഒരു കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

സ്വന്തം ലേഖകൻ എന്ന സിനിമയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം കൃത്യം 6 മണി കഴിഞ്ഞ് 19 മിനിറ്റ് ആണ്. അങ്ങനെ എല്ലാവരുടെയും നല്ല നല്ല മെസ്സേജുകളുണ്ട്. അതിന് മുൻപായിട്ട് ഞാൻ വിചാരിക്കുകയാണ് നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിലെ ചോദ്യം അങ്ങോട്ട് ചോദിച്ചു പോയാലോ എന്ന്. അങ്ങനെ ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം എന്ന് പറയുന്നു, അതിന് കൃത്യമായിട്ടൊരു കണക്കില്ല, ഒരു ഏകദേശ കണക്കായിരിക്കും നിങ്ങൾക്ക് ഉത്തരമായിട്ട് കിട്ടുക കേട്ടോ. അപ്പൊ ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇന്നത്തെ ദിവസത്തിന് ചില പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ ദിവസത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ്, ഇന്ന് ഇന്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഈ ദിവസത്തിനുണ്ട്. അപ്പൊ അതുകൂടി മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ചോദ്യം നിങ്ങൾക്ക് വേണ്ടി തരുന്നത് കേട്ടോ. എത്ര തരത്തിലുള്ള ഡിഫറെന്റ് സൈൻ ലാംഗ്വേജസ് ലോകത്തുണ്ട്? How many different sign languages are there in the world? എന്നുള്ളതാണ് ഇന്നത്തെ നമ്മളുടെ ചോദ്യം. എത്ര തരത്തിലുള്ള എത്രമാത്രം ഡിഫറെന്റ് സൈൻ ലാംഗ്വേജസ് ലോകത്തിലുണ്ട് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ ചോദ്യം. നിങ്ങൾക്ക് കറക്റ്റ് കണക്കായിരിക്കില്ല കിട്ടുക, ഒരു ഏകദേശ കണക്കായിരിക്കും സെർച്ച് ചെയ്ത് പോകുമ്പോൾ കിട്ടുക കേട്ടോ. അത് എത്രയാണ് എന്നുള്ളത് നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ അയച്ചിടാം. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരിയുത്തരങ്ങൾ വരുന്ന സമയത്ത് ഇതാ ഒരുപാട് പേരുടെ മോർണിംഗ് മെസ്സേജസ് എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ നേരെ മോർണിംഗ് മെസ്സേജുകളിലേക്ക് പോവുകയാണ്. ഷാജു ശ്രീധരയുടെ മെസ്സേജ് ഉണ്ട്, നാട്ടിൽ നിന്നാണ്, കൊച്ചിയിൽ നിന്ന് നമസ്കാരം എന്ന് പറയുന്നു. തിരിച്ചും നല്ലൊരു നമസ്കാരം. മീരാൻ ഖാന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് മീരാൻ ഖാൻ. ഹംസക്കുട്ടി, ഹായ് നിസ ഗുഡ് മോർണിംഗ്, സുഖല്ലേ? ഓ സുഖം. ഒരു റിക്വസ്റ്റ് ഉണ്ട് നമുക്ക്. ഓക്കെ ഓക്കെ ഓക്കെ, അത് ഞാൻ പരിഗണിക്കാം. ഓക്കെ, നെക്സ്റ്റ് പ്രഭുജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ അൻസൽ ഹബീബിന്റെ ഗുഡ് മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് അൻസലെ. റിജേഷിന്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ഫോട്ടോ. ഇന്ന് എനിക്കും തോന്നി കേട്ടോ, ഇന്ന് സൂര്യൻ നല്ല ഉദിച്ച് നിൽക്കുകയായിരുന്നു, അങ്ങനെ തോന്നിയ ആൾക്കാരുണ്ട്. ഞാൻ എന്നിടത്ത് മോർണിംഗിൽ എടുത്ത വീഡിയോസിലൊക്കെ ഇങ്ങനെ നല്ല വെട്ടിത്തിളങ്ങുന്ന സൂര്യനെ കണ്ട പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ റിജേഷ് ഇതാ ഒരു ഫോട്ടോ അയച്ചിട്ടുണ്ട്, വെരി ഗുഡ് മോർണിംഗ് റിജേഷ്. കൂടെ തന്നെ അമാൻ ഷജീറിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഹായ് ഗുഡ് മോർണിംഗ് അമാൻ. കൂടെ തന്നെ നിഖിലിൻ്റെ ആ ഒരു പാട്ടിൻ്റെ സന്തോഷം രവിശങ്കർ ജി പങ്കുവെക്കുന്നുണ്ട്, വെരി ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി മോർണിംഗ് കൂടി വിഷ് ചെയ്യുന്നുണ്ട് അദ്ദേഹം. ജിസൽ ആൻഡ് ജിയാൻ, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു. ഹലോ ഗുഡ് മോർണിംഗ്, ഹാവ് എ ഗ്രേറ്റ് ഡേ ടു ഓൾ എന്ന് പറഞ്ഞിട്ടാണ് രണ്ടുപേരും ജോയിൻ ചെയ്യുന്നത്. റിയാസ്, എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ് വിഷ് ചെയ്യുന്നു. ഹെബിൻ ഇന്ന് എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഹലോ എവ്രി വൺ, ഗുഡ് മോർണിംഗ്, ലെറ്റ് ടുഡേ ബി എ സർപ്രൈസിംഗ് ഡേ ഫോർ ഓൾ. അങ്ങനെ ആവട്ടെ, തീർച്ചയായിട്ടും എല്ലാവർക്കും ഒരു സർപ്രൈസ് ഒക്കെ ലഭിക്കുന്ന ഒരു നല്ല ദിവസമായിട്ട് ഈ ഡേ മാറട്ടെ എന്നുള്ളതാണ് വിഷ് ചെയ്യാനായിട്ടുള്ളത്. കൂടെ തന്നെ ഉമേഷിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, എല്ലാവർക്കും ഇന്നൊരു അടിപൊളി ദിവസമായിരിക്കട്ടെ, അതാണ്. നെക്സ്റ്റ് സുലൈമാൻജി, സുപ്രഭാതം ഉണ്ട് കേട്ടോ. ഓ തിരിച്ചും സുപ്രഭാതം. നിസോ സുഖല്ലേ? ഓ സുഖമായിട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം മാറ്റാൻ വലിയ കാര്യങ്ങൾ ചെയ്യണമെന്നില്ല, ഒരാളോട് പറയുന്ന ഒരു നല്ല വാക്ക്, നൽകുന്ന ഒരു ചെറിയ സഹായം, സമ്മാനിക്കുന്ന ഒരു പുഞ്ചിരി, ഇവയൊക്കെ ഒരാളുടെ ദിവസം മനോഹരമാക്കാൻ കഴിയും. അതുകൊണ്ട് ഇന്ന് നമ്മളിലൂടെ ആരുടെയെങ്കിലും മുഖത്ത് ഒരു പുഞ്ചിരി വിരിയട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സുലൈമാൻ ബ്രില്യൻ സ്കൂൾ ജോയിൻ ചെയ്യുന്നത്. അഭിജാനിക്സൻ ഗുഡ് മോർണിംഗ്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അജി ജേക്കബ് ആണ്. മക്കളെ, ഇരുട്ടിനെ പേടിക്കാതെ രാത്രി മുഴുവൻ കാത്തിരുന്നത് കൊണ്ടാണ് പുലരിയിലെ ആദ്യത്തെ സൂര്യരശ്മിയെ ആവോളം തഴുകാൻ ഒരു കുഞ്ഞു പൂവിന് കഴിഞ്ഞത്. ഇരുളടഞ്ഞ നിമിഷങ്ങൾക്ക് ശേഷവും മനോഹരമായിട്ടുള്ള ഒരു പുലരി നിങ്ങളെ കാത്തിരിപ്പുണ്ട്. അപ്പൊ പിന്നെ ഖത്തറിലുള്ള മലയാളി ബ്രോസ്, നമുക്ക് ചിരിച്ചുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ നേരിടാം. സ്നേഹത്തോടുകൂടി അജി ജേക്കബ് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു അടിപൊളി മെസ്സേജ് അജിയുടെ ഭാഗത്ത് നിന്ന് എത്തിയിട്ടുള്ളത്. ആൾക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. മുജീബ് ഖത്തർ, ഗുഡ് മോർണിംഗ് നീ എന്ന് പറയുന്നു, വെരി വെരി ഗുഡ് മോർണിംഗ്. റഷീദ് ഇക്കെ ജോയിൻ ചെയ്യുന്നുണ്ട്, റഷീദിന്റെ മെസ്സേജ് ഗുഡ് മോർണിംഗ്. സ്കൂളിലേക്കുള്ള യാത്രയിലാണ്, ഫുൾ വൈബ് യാത്രയാണ്. പിന്നെ എല്ലാവരോടും കൂടുമ്പോൾ ഒരു ഒരു വൈബ് ഉണ്ടാവുമല്ലോ. ബസ്സിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് സുലൈഖ മൻസിൽ മൂവിയിലെ ഒരു പാട്ട് വെച്ച് തരുമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ, ഞാൻ തീർച്ചയായിട്ടും ട്രൈ ചെയ്യുന്നതായിരിക്കും കേട്ടോ. കഴിഞ്ഞ ദിവസവും ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഇതേ പാട്ടില്ല, വേറെ പാട്ടായിരുന്നു ചോദിച്ചല്ലേ. ഓക്കെ, എനിവേ, ആ ബസ്സിലിപ്പോൾ യാത്ര ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വളരെ വളരെ സ്പെഷ്യലായിട്ടൊരു ഒരു ഡേ വിഷ് ചെയ്യുന്നു. കൂടെ ആ ഫോട്ടോയിൽ വന്ന റഷീദിനും റഷീദിൻ്റെ ഫ്രണ്ടിനും ഒരു നല്ല സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. രാജേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, ഖത്തറിലെ എല്ലാ മലയാളികൾക്കും നല്ലൊരു ദിവസം നേരുന്നു, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടാണ് രാജേഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് ദിവ്യ ശാർത്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും രഘുനന്ദ ഋതുനന്ദ രണ്ടുപേരുടെയും റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. അനീഷ് റാവുത്തറുടെ അക്കൗണ്ടിൽ നിന്നും
ഒരു നല്ല മോർണിംഗ് കോട്ട് അയച്ചു തന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ പേര് തെറ്റിച്ച കുട്ടികളാണ്, അപ്പം ഞാൻ പേര് ശരിയാക്കി പറയട്ടെ. അസർ ആണ്, അസറും ഉമ്മ കുൽസും. ഓക്കെ, രണ്ടുപേർക്കും ഒരു നല്ല ഡേ സ്പെഷ്യലി വിഷ് ചെയ്യുന്നു കേട്ടോ. കൂടെ തന്നെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു, കൂടെ റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. കൂടെ തന്നെ സ്റ്റീവ്, സാൻഡ്ര, നൂഹ്, ആഹിൽ, ആയിഷ അവരുടെ മോർണിംഗ് മെസ്സേജും എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ ചോദ്യം വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒന്നാണ്, ഹൗ മെനി ഡിഫറെൻറ്റ് സൈൻ ലാംഗ്വേജസ് ആർ ദേർ ഇൻ ദ വേൾഡ് എന്നുള്ളതാണ് ഇന്നത്തെ ഒരു ചെറിയ ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. ആ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റും. ഒരു ഏകദേശ കണക്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. അതൊന്ന് മെസ്സേജിലേക്ക് അയച്ചിട്ടുള്ളൂ, 5000097 എന്ന നമ്പറിലേക്ക്. അപ്പോൾ എന്തായാലും എല്ലാവരും ചോദിച്ച സ്ഥിതിക്ക് ഞാൻ ആ ഒരു പാട്ടിലേക്ക് പോയാലോ എന്ന് വിചാരിക്കുകയാണ്. സുലൈഖ മൻസിൽ മൂവിയിലെ പാട്ടിലേക്കാണ് നമ്മൾ മോർണിംഗ് സവാരിയിൽ ഇനി എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു അടിപൊളി ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഈ ഒരു അടിപൊളി പാട്ടിലേക്ക്.

0: 91.7 FM. ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, September 23 അയിൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്.
1: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: October 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
1: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: കല്യാണ കച്ചേരി പാടാമെടി.
4: ഹായ്, ഞാൻ എം ജെ ചന്ദ്രൻ.
5: യു ആർ ലിസണിംഗ് ടു റേഡിയോ സുനോ,
4: ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: അങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഇങ്ങനെ മോർണിംഗിൽ യാത്ര ചെയ്ത് പോകുന്ന സമയമാണ്. സമയം 6 മണി കഴിഞ്ഞ് 34 മിനിറ്റ് ആണ്. ഒരുപാട് കുട്ടികളുടെ മെസ്സേജുകളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുകയാണ്. അപ്പം ഞാൻ നേരെ എല്ലാവരുടെയും മെസ്സേജിലേക്ക് വരുന്ന ഒരു സമയമാണ്. കുറച്ചധികം പേരുടെ പേരുകളിലേക്ക് നമുക്ക് ഇനിയും എത്താനായിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ദിസ് ഇസ് ബലീൽ റഹ്മാൻ ആണ്. വെരി ഗുഡ് മോർണിംഗ് ബലീൽ. അമീൻ അമാൻ അബാൻ അവരുടെ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട് കേട്ടോ. ഷബീറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഷഹാൻ അൽഹാം അസ്ര ഓക്കെ അവരുടെയും മെസ്സേജ് ഉണ്ട്. ലിസ് ആൻഡ് ഇറ്റ്സാക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഫായിസ് കെറ്റി കറക്റ്റ് ആയിട്ട് തന്നെ ഒരു ചോദ്യത്തിൻ്റെ മറുപടി അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. നെക്സ്റ്റ് ഹരിതയുടെ അക്കൗണ്ടിൽ നിന്നും പാർത്ഥിവാണ്. പാർത്ഥിവും കറക്റ്റ് ആയിട്ട് അയക്കുന്നു. അരുൺ എസിൻ്റെ അക്കൗണ്ടിൽ ശരിയാണ്, ഞാനൊന്ന് പറഞ്ഞ പോലെ തന്നെ സൂര്യൻ്റെ അടുത്ത ഫോട്ടോ ഇങ്ങനെ വെട്ടിത്തിളങ്ങുന്ന സൂര്യൻ്റെ ഫോട്ടോ എനിക്ക് അരുൺ എസ് അയച്ചു തന്നിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് അരുൺ. പിന്നെ അതുപോലെ തന്നെ ആയിഷ മഖ്ദൂം ആദം ബിൻ അൻസബ് ഇസാഫ്സൽ ഐസാഫ്സൽ ഓക്കെ അവരുടെ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. റുബിനാസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് റുബിനാസ്. നെക്സ്റ്റ് സന്തോഷ് പി വിയുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ആദം ഏജൻ അൽന അവരുടെ മെസ്സേജ് ഉണ്ട്. സുഖമാണോ എന്ന് ചോദിക്കുന്നു. സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് റൈറ്റ് ആൻസറും അവർ 3 പേരുകൂടെ അയച്ചിട്ടുണ്ട്. അടിപൊളി കേട്ടോ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹെയ്സ ആൻഡ് യംലിൻ ഫ്രം ഐഡിയൽ ഇന്ത്യൻ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. സൂര്യദർശ് ദിനേഷിൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഡാൻ ക്രിസ്റ്റോ സുബിൻ എയ്ത്തൻ മാത്യു MASൽ നിന്നും അവരുടെ മോർണിംഗും ഉണ്ട്. കൂടെ തന്നെ അഭിജാനിക്സൻ കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. രഞ്ജിത്ത് ബാലകൃഷ്ണൻ്റെ അക്കൗണ്ടിൽ നിന്നും നിഹാലും നിവിനും ജോയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റാണ് കേട്ടോ. റിഷാലിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഐഷക്കുട്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഐഷക്കുട്ടിയും കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഷാജിദിൻ്റെ അക്കൗണ്ടിൽ നിന്നും നമ്മുടെ ഫയാസ് ഫാരിസ് അഭിമോൻ ആര്യ അയേഷ എസ്ഹാന റഫ അവരെല്ലാവരും അയക്കുന്നുണ്ട്. ഹെഡിങ് ടു ബിർല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അവർക്ക് എല്ലാവർക്കും ഒരു നല്ല മോർണിംഗ്. കൂടെ തന്നെ നമ്മുടെ പ്രണവും പ്രാർത്ഥനയും ജോയിൻ ചെയ്യുന്നുണ്ട്. അവർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് എക്സാം ഉണ്ട്. അവരൊരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നല്ലേ. എന്ത് പറ്റി പ്രണവ് ആ ഒരു ചിന്തയിലാണെന്ന് തോന്നുന്നു കേട്ടോ ഇന്ന് കൂടുതലായിട്ടും ഇരിക്കുന്നത്. എനിവേ, ആ ഫാമിലിക്ക് നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ നെക്സ്റ്റ് അയച്ചിരിക്കുന്ന ആഹിലാണ്. ആഹിലിൻ്റെയും കറക്റ്റ് റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ആൽവിസ് ആണ്. ആൽവിസ് ഒരാളും കൂടെ ഉണ്ടല്ലോ, ആൽവിസും ആൽബർട്ടും, അതാണ്. ഓക്കെ, രണ്ടുപേരുണ്ട്. അപ്പോൾ രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് ആൻഡ് റൈറ്റ് ആൻസറും നിങ്ങൾ അയക്കുന്നുണ്ട്. അജിത് യശോധരൻ, ഗുഡ് മോർണിംഗ് നിസ, വെരി ഗുഡ് മോർണിംഗ്. എല്ലാ അൽഖോർ നിവാസികൾക്കും റാസ്ല ഫാനിലെ എല്ലാ ജോലിക്കാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അജിത് അൽഖോർ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് എത്തിയിട്ടുള്ളത്. നൌഷാദിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഏജൻസ് 11 CC ഒരു പ്ലെയർ അനീഷ അവൻ്റെ മക്കളായ ഉമ്മക്കുൽസു അസർ ഒരു വിഷ് കൊടുക്കും. ഓ, തീർച്ചയായിട്ടും. രണ്ടുപേരെയും നമുക്കറിയാമല്ലോ, അസറിനെ അറിയാം, ഉമ്മക്കുൽസുവിനെ അറിയാം. രണ്ടുപേർക്കും ഒരു സ്പെഷ്യൽ വിഷസ് പറയുന്നു കേട്ടോ. നൌഷാദാണ് ആ വിഷ് പറഞ്ഞിട്ടുള്ളത്. സാബു നിസാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ആരാണ് ഈ മെസ്സേജ് അയക്കുന്നത്? ഓക്കെ, അദ്ദേഹം അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ അയച്ച് ഇടുന്നുണ്ട്. കൂടെ തന്നെ ഹായ് നിസ, ഗുഡ് മോർണിംഗ് ബൈ ആബിദ് ഖനൂസ് ആണ്. വെരി ഗുഡ് മോർണിംഗ് ആബിദ്, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു. ഹേ, ഗുഡ് മോർണിംഗ് നിസ എന്ന് പറഞ്ഞിട്ട് സമീർ എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. സൂനി ആൻഡ് സെയിൻ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ ആൻഡ് ഓൾ ലിസ്ണേഴ്സ്. ഒരു പാട്ട് ചൊഴിക്കുന്നുണ്ട്, ഞാനത് ട്രൈ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് സജീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ഗുഡ് മോർണിംഗ്. എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കേണ്ടതില്ല, നമ്മുടെ മനസ്സിന് സമാധാനം നൽകുന്ന കാര്യങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് പഠിക്കണം. കാരണം ജീവിതം നീളമുള്ളതല്ല, സന്തോഷത്തോടെ ജീവിക്കുന്ന ഓരോ നിമിഷവുമാണ് വിലപ്പെട്ടത് എന്ന് പറഞ്ഞിട്ടാണ് സജീഷിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഓൾ. അക്ഷര ആൻഡ് അക്ഷജ് ആണ് MASൽ നിന്നും. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് ആരവ് അനീഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. ആരവിനും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. നെക്സ്റ്റ് വന്നിരിക്കുന്ന നമ്മുടെ രാംദീവും സ്വാസ്തികയാണ്. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് പറയുന്നു. ഫിറോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ശ്യാംലാലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സിജി ഓമലൂറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹനോക്ക് ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് ഹനോക്ക്. ഗുഡ് മോർണിംഗ് ഫ്രം ഗുഡ് മോർണിംഗ് ഫ്രം ഷഫ്നയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഈ മോർണിംഗ് എത്തിയിട്ടുള്ളത് കേട്ടോ. വെരി ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഓൾ. മീവൽ, മീവലിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. മണി മച്ചിങ്ങൽ, മാധവ് മനോജ്, മാനവ് മനോജ് മെസ്സേജ് ചെയ്യുന്നു. സുലൈമാൻ ജി റൈറ്റ് ആൻസർ അയക്കുന്നുണ്ട്. കൂടെ തന്നെ നറ്റാഷ കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ജെഫിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ നമ്മളുടെ ഇന്നത്തെ ചോദ്യം വളരെ സിമ്പിളായ ഒരു ചോദ്യമായിരുന്നു സ്കൂൾ ബസ് സ്റ്റോറീസിൽ.
1: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം.
0: ചോദ്യം വളരെ സിമ്പിളായിരുന്നു. ഹൗ മെനി ഡിഫറെന്റ് സൈൻ ലാംഗ്വേജസ് ആർ ദേർ ഇൻ ദ വേൾഡ് എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. ഓക്കെ, അതിനുള്ള ഉത്തരങ്ങളാണ് കുട്ടികൾ നമുക്ക് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. നൗറിൻ ആൻഡ് നസ്റിന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് പറയുന്നു, വെരി ഗുഡ് മോർണിംഗ്. ജോഹാൻ, ജോൺ പോൾ, ജുവൽ ഇവരുടെ എല്ലാവരുടെയും മെസ്സേജ് ഉണ്ട്. ഒരു ഗ്രേറ്റ് ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു അവർ. ലെഞ്ചുവിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അധാലിയ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജംഷിയുടെ അക്കൗണ്ടിൽ നിന്നുള്ള മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഇനിയും ഒരു സെറ്റ് ഓഫ് മെസ്സേജിലേക്ക് എനിക്ക് വരാനായിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് വരാം. അതിന് മുൻപായിട്ട് അടുത്തൊരു കിഡിലും പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. ഇന്നലെ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെ പോയി രതിമ കേട്ടില്ലല്ലോ എന്ന് ചോദിച്ചു. സായ് അഭയങ്കർ സോങ്ങിലേക്ക് രതിമ തങ്കമാന പയ്യൻ കേൾക്കാൻ പോവുകയാണ് നമ്മൾ. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ പാട്ടിന് ശേഷം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് വരാം കേട്ടോ.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23-ന് അയിൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം ബനാന ഇന്ത്യ 1 kilo $7.75 ടൊമാറ്റോ 1 kilo $1.75 പൊട്ടറ്റോ 1 kilo $2.75 ഒണിയൻ 1 kilo $2.25 വാട്ടർമെലൻ 1 kilo $1.90 പ്രോൺസ് 1 kilo $18.75 പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kilo $36 മർസ ഹൈപ്പർ മാർക്കറ്റ് നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ
4: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് NH ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
5: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22-29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
6: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തും.
5: ഈ നവംബർ 7-21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026-ന്റെ തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
6: QNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ് ഹെൽത്ത് ക്ലോത്തിംഗ് ഫുഡ് ടോയ്സ് എന്റർടൈൻമെന്റ് കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
5: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് കോൾ 4455-7730 ഓർ 5009-5454
6: വിസിറ്റ് www.kidsexpo.qa
7: This is
8: Morning Safari Morning Safari
7: Morning Safari
8: Morning Safari
9: Malabar Golden Diamonds Morning Safari
10: Brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
11: ഇൻ അസോസിയേഷൻ വിത്ത്
12: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
13: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ മെസ്സേജുകളിലേക്ക് ഇനിയും പെട്ടെന്ന് നമുക്ക് വരാനായിട്ടുണ്ട്. ഓക്കെ, ഷൈജു ഗുഡ് മോർണിംഗ് എവറി വൺ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ജുവാനോ ആണ് മെസ്സേജ് അയക്കുന്നത് നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നും. കൂടെ തന്നെ ജോൺ അലക്സാണ്ടർ അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ നിന്നും, കെസിയ ജോൺ, ഇവാന ജോൺ, ജെയ്ഡൻ ജോൺ, ഡാൻ ജോൺ അവരുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. അവർ MES പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കൾച്ചറൽ ഫൈനൽസ് നടക്കുന്ന ദിവസമാണ്. അപ്പോൾ ഇന്ന് അവിടെ മത്സരിക്കുന്ന എല്ലാവർക്കും, സ്പെഷ്യലി നമ്മളുടെ കെസിയ, ഇവാന, ജെയ്ഡൻ, ഡാൻ ജോൺ, അങ്ങനെ നിങ്ങൾ മത്സരിക്കുന്ന കുട്ടികളാണെന്ന് കരുതുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കും സ്പെഷ്യൽ വിഷസ് പറയുന്നു. ഇന്ന് കൾച്ചറൽസിൻ്റെ ഫൈനൽസ് ആണ് അവിടെ നടക്കുന്നത്. അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പോകട്ടെ. അവിടെ മത്സരിക്കുന്ന എല്ലാവർക്കും ഒരു ഗുഡ് ലക്ക് ബെസ്റ്റ് വിഷസ് നമ്മളും പറയുന്നു. ഇവർ കെസിയയും ഇവാനയും ജെയ്ഡനും ഡാനും ഒക്കെ തന്നെ സ്പെഷ്യൽ വിഷസ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ മെസ്സേജ് വായിച്ചില്ല, ഞാൻ അവിടേക്ക് എത്തിയിട്ടില്ല. 5G നമുക്ക് അത്രയും മെസ്സേജസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓരോരുത്തർ ആദ്യം അയച്ചവരിൽ നിന്നാണ് നമ്മൾ മെസ്സേജ് വായിച്ചു വരുന്നത് കേട്ടോ. അതുകൊണ്ട് അയച്ച ഉടനെ ചിലപ്പം എനിക്ക് വായിക്കാൻ പെട്ടെന്ന് പറ്റിയെന്ന് വരില്ല കേട്ടോ. അനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നും നൗഷാദിൻ്റെ മെസ്സേജ് ഉണ്ട്. ഹാവ് താങ്ക്സ് നൗഷാദിന്, താങ്ക്സ് പറഞ്ഞാണ് അനീഷ്. താങ്ക്സ് നൗഷാദ്, ഹാവ് എ നൈസ് ഡേ ടു യു ആൻഡ് ഏജൻസ് 11 പ്ലെയേഴ്സിന് വേണ്ടിയിട്ടും പറയുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് വീർ വിരാജ്, റാണി വേദിക, ആ ഒരു ടീമിൻ്റെ ഫുൾ മെസ്സേജ് ഉണ്ട്. നിരഞ്ജന, ഭഗത് കൃഷ്ണ, എല്ലാവരും നോബലിനാണ് മെസ്സേജ് ചെയ്യുന്നത്. വെരി ഗുഡ് മോർണിംഗ്. ഫൈസൽ ഒരു മോർണിംഗ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജീവിതം അങ്ങനെയാണ്, പെട്ടെന്ന് മാറും. സാഹചര്യത്തിനനുസരിച്ച് മാറാൻ കഴിയുന്നത് മനുഷ്യർക്ക് മാത്രമാണ്. അതുകൊണ്ട് ജീവിതം സൂക്ഷിച്ച് വീക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പഠിക്കണം എന്ന് പറയുന്നു. സുബിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഡാനും എയ്ത്തിനും കറക്റ്റായിട്ട് തന്നെ അയക്കുന്നുണ്ട്. എബിൻ തോമസിൻ്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ് ഓൾ റേഡിയോ സ്നോ ലിസ്ണേഴ്സ് എന്ന് പറഞ്ഞിട്ട് സിജോ വർഗീസ് മെസ്സേജ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ മാധവും മാനവും കറക്റ്റായിട്ട് അയക്കുന്നു. ഹനോക്കിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. സെബാസ്റ്റ്യൻ്റെ അക്കൗണ്ടിൽ നിന്നും ദാ നമ്മുടെ ജുവലും ജൊഹാനും ജോണും ഒക്കെ കറക്റ്റായിട്ട് അയക്കുന്നു. അജു വെട്ടിയാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും മനുഷ്യൻ്റെ മനസ്സും ജലവും ഒരുപോലെയാണ്, രണ്ടിനും കൃത്യമായ രൂപമോ സ്വഭാവമോ ഇല്ല. ജലത്തിന് അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ രൂപമാണ് ലഭിക്കുന്നത്. മനുഷ്യൻ്റെ ചുറ്റുപാടനുസരിച്ച് മനുഷ്യൻ്റെയും സ്വഭാവം മാറുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആളുടെ മെസ്സേജ്. ആൽഫ്രഡിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ മഞ്ഞക്കുട്ടിയുടെ മെസ്സേജും ഉണ്ട്. വെരി ഗുഡ് മോർണിംഗ് മോൾക്കും പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ആൽഫ്രഡിൻ്റെ അക്കൗണ്ടിലും റൈറ്റ് ആയിട്ട് തന്നെ അയക്കുന്നു. ടിസ്ബിനും ടിസയും ജോയിൻ ചെയ്യുന്നു. രണ്ടുപേർക്കും നല്ലൊരു മോർണിംഗ് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ പ്രണവാണ് നെക്സ്റ്റ് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് പ്രണവേ. കൂടെ നെക്സ്റ്റ് വരുന്നത് ആരൊക്കെയാണ്? ഇവയാണ് മെസ്സേജ് ചെയ്യുന്നത് കേട്ടോ. ലയോളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു. ഗുഡ് മോർണിംഗ് ഓൾ, എല്ലാവർക്കും ഒരു പ്ലസൻറ്റ് ആൻഡ് വണ്ടർഫുൾ ഡേ വിഷ് ചെയ്യുന്നതുകൊണ്ട് ഐഷുക്കുട്ടി, ആസിയക്കുട്ടി അമ്മക്കുട്ടി അവർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹെലന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഹെലൻ. ഫൈസി എല്ലാവർക്കും ഒരു മോർണിംഗ് പറയുന്നു. കണ്ണൻ ആറ്റിങ്ങളുടെ ഒരു മോർണിംഗ് മെസ്സേജ് ഉണ്ട്. നീതു, ദീപു, ധ്യാൻ ഇവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാവ് എ നൈസ് വെനസ്ഡേ എവ്രി വൺ എന്ന് പറഞ്ഞിട്ട് അവന്തിക്ക കുട്ടി മെസ്സേജ് ചെയ്യുന്നു. അങ്കിത് അർപ്പിതിന്റെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷമീറിന്റെ ഒരു മെസ്സേജ് ഉണ്ട്. അത് മിക്കവാറും ചായ ആയിരിക്കും ആണോ? അല്ല, ഓക്കെ. ഇന്ന് ചായയും ഫുഡും ഒക്കെ തന്നെയുണ്ട്, അടിപൊളി. ഓക്കെ, അപ്പോൾ ആളുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫോട്ടോ മിക്കവാറും എല്ലാ ദിവസവും ആൾ അയക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു ചായയുടെ, എല്ലാ ദിവസവും നല്ല ചായയുടെ ഫോട്ടോ കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പോൾ ഇന്ന് നല്ലൊരു ചായയുടെ ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്, അടിപൊളി. അപ്പോൾ ആളുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ തകർപ്പനായിട്ട് നടക്കട്ടെ എന്നും കൂടി പറഞ്ഞുകൊണ്ട്, എല്ലാവരും പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ടുള്ള ഉത്തരമാണ് എല്ലാവരും പറഞ്ഞത്. ഇന്ന് ഇൻ്റർനാഷണൽ ഡേ ഓഫ് സൈൻ ലാംഗ്വേജസ് ആണ്. അപ്പോൾ എത്രമാത്രം ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് സൈൻ ലാംഗ്വേജസ് ലോകത്തുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 300+ മോർ ദാൻ 300 സൈൻ ലാംഗ്വേജസ്, ഡിഫറെൻറ്റ് സൈൻ ലാംഗ്വേജസ് ആണ് ലോകത്ത് ഇന്ന് വരയ്ക്കും നമ്മൾ നോക്കുവാണെങ്കിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ. റൈറ്റ് ആൻസറാണ് എല്ലാവരും വായിച്ചത്. ഇയാൻ, ഇവ, ഈസ ജോയിൻ ചെയ്യുന്നു, എല്ലാവർക്കും മോർണിംഗ് പറയുന്നു. സുനീഷ് കുമാറിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നമ്മുടെ അങ്കിത് അർപ്പിതും റൈറ്റ് ആൻസർ അയക്കുന്നു. വി കെയുടെ അക്ക വീർ വിരാജ്, റാണി, വേദിക, വിനോജ്, നിരഞ്ജന, ഭഗത് കൃഷ്ണ, എല്ലാവരുടെയും ഫോട്ടോ. എനിക്കിതൊന്ന് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾ ഫോട്ടോ അയക്കുന്നത്. എല്ലാവരും പേര് ഞാൻ എപ്പോഴും പറയാറുണ്ട്, പക്ഷേ ഫോട്ടോ ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. എനിവേ, അവരെ കണ്ടതിൽ സ്പെഷ്യൽ സന്തോഷം, കാരണം മിക്കവാറും അവരുടെ പേര് ഞാൻ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു പേര് പറയുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ കണ്ടപ്പോൾ ഒരു സന്തോഷം. അനു, അനുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് എല്ലാവർക്കും, അനു സ്പെഷ്യലി പറയുന്നു കേട്ടോ. അപ്പോൾ ഇനി നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും സ്പെഷ്യൽ വിഷസ് ഒക്കെ കൊടുക്കാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അയച്ചു ഡൗണാണ് 500-00917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ വിഷസും വിശേഷങ്ങളും എല്ലാം പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഒരു കുട്ടി ബ്രേക്കിലേക്കാണ്.
11: You are listening to Radio Suno 91.7 FM, Qatar's favorite radio station.
14: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23 അയൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7.75 riyal, ടൊമാറ്റോ 1 കിലോ 1.75 riyal, പൊട്ടറ്റോ 1 കിലോ 2.75 riyal, ഒണിയൻ 1 കിലോ 2.25 riyal, വാട്ടർമെലൻ 1 കിലോ 1.90 riyal, പ്രോൺസ് 1 കിലോ 18 riyal, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 riyal. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
15: 15 പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
16: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
17: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
18: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന, എഗ്സ്,
19: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
20: ഹലോ, ഞാൻ നിങ്ങളുടെ സ്വന്തം മഞ്ജുരി.
21: യു ആർ ലിസണിംഗ് ടു
20: ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ ആയ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
21: യു ആർ ലിസണിംഗ് ടു
22: മോർണിംഗ് സവാരി.
21: മോർണിംഗ് സവാരി
22: ഓൺലി ഓൺ റേഡിയോ.

0: Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

മനുഷ്യരി പാടിയ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയിട്ടുണ്ട്. കുറച്ചുപേരുടെ വിഷസിലേക്ക് കൂടി എത്താനായിട്ടുണ്ട്. സെപ്റ്റംബർ 23 ബുധനാഴ്ച ദിവസമാണ്. സണ്ണി മോർണിംഗ് ടു ഓൾ എന്ന് പറഞ്ഞിട്ട് പുഷ്പജ, അനീറ്റ, ജെയ്സ്ലി, ഹർഷ, ജൻസി, സുബിഷ ടീച്ചേഴ്സാണ്. നോബൽ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് അവരുടെ എല്ലാവരുടെയും മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മളുടെ ഒരു സ്പെഷ്യൽ ഡേ ആൻഡ് സ്പെഷ്യൽ മോർണിംഗ് വിഷ് ചെയ്യുന്നു കേട്ടോ. ഗുഡ് മോർണിംഗ് നിസ, ഇന്ന് എൻ്റെ മോൻ്റെ, അയാൻ എന്നാണ് മോൻ്റെ പേര്, മോൻ്റെ 12th ബർത്ത്ഡേ ആണ്. അപ്പോൾ മോന് നല്ലൊരു വിഷസ് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അഷ്കർ പി ഹംസയുടെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അയാൻ മോന് നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ.

അർഷദ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഹാപ്പി വെഡിങ് ആനിവേഴ്സറി അഫ്താബ്. അഫ്താബിനുള്ള ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് എത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹത്തിനുള്ള വിഷസ്. എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു എന്ന് പറയുന്നു ഡി കെ. സുനിലിന്റെ അക്കൗണ്ടിൽ നിന്നും അദ്ദേഹത്തിന്റെയും ഒരു മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഇഫ്തിഹാറുദ്ദീന്റെ മോർണിംഗ് മെസ്സേജും കിട്ടിയിട്ടുണ്ട്. അങ്ങനെ മോർണിംഗ് വിശേഷങ്ങൾ, ഇന്നത്തെ ദിവസത്തിന്റെ സന്തോഷങ്ങളൊക്കെ പങ്കുവെച്ച് പോകുന്ന സമയമാണ്. കൂടെ നിങ്ങളുടെ ഡിയർ വൺസിന് ആർക്കെങ്കിലും ഇന്നൊരു നല്ല വിഷസ് പാസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും മെസ്സേജിൽ പറയാവുന്നതാണ് കേട്ടോ. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാവുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇൻസ്റ്റയിൽ കണ്ടൊരു പോസ്റ്റാണ് കേട്ടോ. ഈ പോസ്റ്റ് ഞാനിങ്ങനെ വായിച്ചു നോക്കി, കാരണം ഇതിൻ്റെ ഒരു ഹെഡ്ലൈൻ ഇങ്ങനെയായിരുന്നു, ഒരിക്കലും ഒരു കൂൾ ബോസ് ആകാൻ ശ്രമിക്കരുത് എന്ന് പറയുന്ന ഒരു ഒരു ഹെഡ്ലൈൻ കണ്ടപ്പോൾ ഞാൻ വായിച്ചു നോക്കി, ഇത് എന്താണ് ഇതിൻ്റെ പിന്നിലെ കഥ എന്ന് അറിയണമല്ലോ. അപ്പോൾ ഒന്ന് കഥയൊക്കെ നോക്കി പോകുന്ന സമയത്ത് ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ ഒരു ഒരു അനുഭവം ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. അദ്ദേഹം പറയുന്നത് തൻ്റെ ടീമിലെ അംഗങ്ങളോട് വലിയ സൗഹൃദവും അല്ലെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഇളവുകളും ഒക്കെ നൽകുന്ന ഒരു ഒരു മാനേജറായിരുന്നു അദ്ദേഹം, അല്ലെങ്കിൽ ഒരു ബോസായിരുന്നു അദ്ദേഹം. പക്ഷേ പിന്നീട് അത് ചിലരൊക്കെ അത് ആ രീതിയിൽ അതിനെ കാണാതിരിക്കുകയും അതിനെ ഒന്ന് ചൂഷണം ചെയ്യുന്നതായിട്ടൊക്കെ അദ്ദേഹത്തിന് തോന്നി. അപ്പോൾ ജോലി സ്ഥലത്ത് ജീവനക്കാരും മാനേജർമാരും തമ്മിൽ വ്യക്തമായിട്ടുള്ളൊരു പ്രൊഫഷണൽ അതിരുകൾ സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റായിരുന്നു, ഇൻസ്റ്റഗ്രാം പോസ്റ്റായിരുന്നു കേട്ടോ അത്. അപ്പോൾ അത് വായിച്ച സമയത്താണ് ഞാനും ആലോചിച്ചത്. ഈ പറഞ്ഞ പോലെ ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ എപ്പോഴും നല്ലത് ഒരു കൂൾ ബോസാണോ അതല്ലെങ്കിൽ ഒരു ഒരു സ്ട്രിക്റ്റ് രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ബോസ് ആയിരിക്കും ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് ഏറ്റവും നല്ലത്. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ടത്? ജീവനക്കാരോട് ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്ന ഒരു കൂൾ ബോസ് ആയിരിക്കുമോ, അതോ റൂൾസിലും വർക്കിലും ഒന്നും ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ വർക്കിൻ്റെ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയി എല്ലാം ക്ലിയർ ആയിരിക്കണം എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഒരു ബോസ് ആയിരിക്കുമോ ഒരു ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് ഏറ്റവും നല്ലത്? എന്താണ് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആൻഡ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ് എന്നുള്ളത് അറിയാനായിട്ട് ആഗ്രഹമുണ്ട്. താല്പര്യമുള്ളവർക്ക് വിളിക്കുക കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജിൽ പറഞ്ഞാലും മതി. വിളിക്കേണ്ട നമ്പർ 444-4917 444-4917 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000097 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ മെസ്സേജിൽ തരാൻ പറ്റും. വിളിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് വിളിക്കാം 444-4917 എന്ന നമ്പറിലേക്ക്. അപ്പം പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കും, ചിലപ്പം അഭിപ്രായം മനസ്സിലുണ്ടെങ്കിൽ ചിലപ്പം നമ്മൾ പറഞ്ഞു എന്നും വരില്ല. എനിവേ, അഭിപ്രായങ്ങൾ പറയാൻ താല്പര്യപ്പെടുന്നവർക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക്. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കൂൾ ബോസ് ആണോ അല്ലെങ്കിൽ സ്ട്രിക്കപ്പെടുന്നവർക്ക് വിളിക്കാവുന്നതാണ് കേട്ടോ. 444-4917 എന്ന നമ്പറിലേക്ക്. ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് കൂൾ ബോസ് ആണോ അല്ലെങ്കിൽ സ്ട്രിക്റ്റ് ബോസ് ആണോ

0: 75 ദിർഹം, പൊട്ടച്ചോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
2: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിംഗിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
3: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
2: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
4: September 24 to 27, 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ മൃദുല വാര്യർ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Spotify and Ghana.
1: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം. വൺ ഡേ ബിഗ് ഡേ സെപ്റ്റംബർ 23-ന് അയിൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം. ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം. പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം. ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം. വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം. പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം. പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട്

0: ഒന്നിച്ചു നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽവർദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. ടെംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: Malabar Golden Diamonds Morning Safari
0: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഒരു കാര്യം കൂടി എനിക്കിങ്ങനെ ഓർമ്മപ്പെടുത്താനായിട്ടുണ്ട്. ചിലപ്പോൾ ഇങ്ങനെ ആലോചനയിലൊക്കെ ആയിരിക്കും നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, വീടിൻ്റെ കാര്യങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്തകളൊക്കെ മനസ്സിലുണ്ടായിരിക്കും. അല്ലെങ്കിൽ ഈ വർഷം അല്ലെങ്കിൽ ഉടൻ തന്നെ സെറ്റാക്കണം എന്നുള്ള ചിന്തകളൊക്കെ ചിലപ്പോൾ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ യാത്ര ചെയ്ത് പോകുമ്പോഴാണല്ലോ ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരിക. അപ്പോൾ വീടെന്ന സ്വപ്നത്തിന് ഈ മാസം തന്നെ തുടക്കമിടാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഫേവറേറ്റ് ഹോംസിൻ്റെ ടീം നമ്മുടെ ഖത്തറിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഫേവറേറ്റ് ഹോംസിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തികൾ നമ്മുടെ ഖത്തറിലേക്ക്, ആ ഒരു ടീം ഖത്തറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നമ്മളെ അറിയിക്കാൻ വേണ്ടി കൂടിയാണ് ഫേവറേറ്റ് ഹോംസിൻ്റെ ടീം ഖത്തറിലേക്ക് എത്തിയിട്ടുള്ളത്. ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അവർ 29-ാം തീയതി വരെ ഖത്തറിലുണ്ടായിരിക്കും. നമ്മുടെ റാഡിസൺ ബ്ലൂ ഹോട്ടൽ രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ, 9 AM to 9 PM അവരെ മീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു അവസരം നിങ്ങൾക്കുണ്ടായിരിക്കും. ആ ഒരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ളൊരു ഒരു മീറ്റ് അവരെ ഒന്ന് മീറ്റ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പർ ഒന്ന് നോട്ട് ചെയ്തോളൂ. 600-14-949 പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റുന്ന നമ്പറാണ്. 600-14-949 ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 29-ാം തീയതി വരെ ഫേവറേറ്റ് ഹോംസിൻ്റെ പ്രതിനിധികൾ നമ്മുടെ ഖത്തറിലുണ്ട്. റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ രാവിലെ 9 to 9:30 വരെ നിങ്ങൾക്ക് അവരെ മീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ നമ്പറിലേക്ക് ജസ്റ്റ് നിങ്ങളൊന്ന് വിളിച്ചാൽ മതി. നമ്പർ ഞാൻ ഒരിക്കൽ കൂടി പറയാം. 600-14-949 ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചാൽ മതി. ഇപ്പം നമ്പർ നിങ്ങൾക്ക് നോട്ട് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പിലേക്ക് ഒരു മെസ്സേജ് അയക്കുവാണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും നമ്പറും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. ആർക്കെങ്കിലും താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജിൽ ചോദിച്ചാൽ മതി, ബാക്കി ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. തിരുവനന്തപുരത്ത് വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിൻ്റെ പുതിയ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റ് റെസിഡൻസ് എത്തുന്നുണ്ട്. 2 and 3 BHK ലക്ഷറി റെസിഡൻസ് ആണ് ഓപ്പൺ ആയിരിക്കുന്നത്. ട്രിവാൻഡ്രം ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും 3.5 കിലോമീറ്റർ, ലുലു മോളിൻ്റെയും NH ബൈപ്പാസിൻ്റെയും വളരെ അടുത്തായിട്ട് 40-ലധികം വേൾഡ് ക്ലാസ് അമിനിറ്റീസും കാര്യങ്ങളൊക്കെയാണ് അവർ ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ടും അവരെ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനായിട്ടും ഒക്കെ സാധിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം കൂടി ഈ സമയത്തൊന്ന് ഓർമ്മപ്പെടുത്തി പോകുന്ന സമയത്ത്, നമ്മുടെ ചോദ്യം വളരെ സിമ്പിളൊരു ചോദ്യമായിരുന്നു. നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരുന്നു ഞാൻ ആ ചോദ്യത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ ഗ്രോത്തിന് വളരെ കൂളായൊരു ബോസാണോ അതോ കുറച്ചൊരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ബോസായിരിക്കുമോ നല്ലത്, അതോ ന്യൂട്രൽ രീതിയിൽ രണ്ടിൻ്റെയും ഒരു മിക്സായിട്ട് പോകുന്നതായിരിക്കുമോ നല്ലത്, എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്നുള്ളത് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെസ്സേജിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റുന്നതാണ്. 444-9179 നിങ്ങൾക്ക് വിളിക്കാം, അതല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കാം. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മറുപടികൾ മെസ്സേജുകളായിട്ടും അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക്, വിനയ് താണ്ടി വരവായ എന്ന മൂവിയിലെ ഒരു AR റഹ്മാൻ ബ്യൂട്ടിഫുൾ ട്രാക്കാണ് നമ്മളിനി കേൾക്കാനായിട്ട് പോകുന്നത്. സമയം കേട്ട് തുടങ്ങിയിട്ടുള്ളത്, സമയം 7 മണി കഴിഞ്ഞ് 19 മിനിറ്റാണ്. ഞാൻ നിസ്സ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sino.
2: ഒരു ഫോർമൽ ഷർട്ട് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, അതും പ്രീമിയം ബ്രാൻഡിൽ തന്നെ വേണം
3: എങ്കിൽ നെസ്റ്റോ ഗരാഫയിൽ ഇപ്പോൾ ഒരു കിട്ടില്ല ഓഫർ ഉണ്ട്. ഗരാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ, രണ്ട് ഷർട്ട് എടുത്താൽ വെറും 59 റിയാൽ, ഇനി നാല് ഷർട്ട് എടുത്താലോ വെറും 99 റിയാൽ മാത്രം. അതായത് 59 റിയാൽ വില വരുന്ന ഷർട്ട് നാലെണ്ണം വെറും 99 റിയാലിന് സ്വന്താക്കാം. അപ്പൊ ഈ വീക്കെൻഡ് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഫ്രണ്ടിനെ കൂടെ കൂട്ടിക്കോ നെസ്റ്റോയിലേക്ക്.
4: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗരാഫ.
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
6: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
5: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
6: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
5: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
7: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
8: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
7: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
6: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23 ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 kg 7 riyal 75 ദിർഹം, ടൊമാറ്റോ 1 kg 1 riyal 75 ദിർഹം, പൊട്ടറ്റോ 1 kg 2 riyal 75 ദിർഹം, ഒണിയൻ 1 kg 2 riyal 25 ദിർഹം, വാട്ടർമെലൻ 1 kg 1 riyal 90 ദിർഹം, പ്രോൺസ് 1 kg 18 riyal 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 kg 36 riyal. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
9: ഹായ്, ഞാൻ നരേൻ.
10: യു ആർ ലിസ്ണിംഗ് ടു
9: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: ഒരാഴ്ചയിൽ ഒരു കിഡിലൻ പാട്ട് ഇങ്ങനെ കേട്ടു പോകുന്ന സമയമായിരുന്നു. ഒരു ചെറിയ ചോദ്യം ചോദിച്ചു, പലരുടെയും മറുപടികളൊക്കെ ഇങ്ങനെ വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. നമ്മൾക്ക് അർഷദ് അദ്ദേഹം നമുക്ക് പലപ്പോഴും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഇന്നും അദ്ദേഹത്തിന്റെ ഒരു ഒപ്പീനിയൻ അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. നമ്മുടെ ചോദ്യം ഇങ്ങനെയാണ്, ഒരു സ്ഥാപനത്തിന്റെ ഗ്രോത്തിന് കൂൾ അല്ലെങ്കിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോസ് ആണോ, അതോ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് കാര്യങ്ങളൊക്കെ വളരെ രീതിയിൽ കാണുന്ന ഒരു രീതിയായിരിക്കുമോ നല്ലത് എന്നുള്ളതായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും അർഷദ് അദ്ദേഹത്തിന്റെ ഒരു മറുപടി എന്താണെന്ന് കേട്ടു നോക്കാം.
1: ഇത് നല്ലൊരു ടോപ്പിക്കാണ്, കാരണം ഞാനൊരു ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ്. എപ്പോഴും നമ്മള് ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രിക്ട് ആവേണ്ട സ്ഥലത്ത് സ്ട്രിക്ട് ആയേ പറ്റൂ, അല്ലെങ്കിൽ അതിനെ മിസ്യൂസ് ചെയ്യും ചില ആൾക്കാര് അതിന്റെ രീതിയിൽ എടുക്കും. കാരണം സ്റ്റാഫാണ് അല്ലെങ്കിൽ നമ്മളെ വർക്കേഴ്സ് ആണ് നമ്മളെ സ്ട്രെങ്ത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ അവർക്ക് സ്നേഹം കൊടുക്കേ വേണം, പക്ഷെ നമ്മള് അവരെ കറക്റ്റായിട്ട് ഒബ്സർവ് ചെയ്യണം. കറക്റ്റായിട്ട് കാര്യങ്ങൾ നീക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന പണികൾ വളരെ വ്യക്തമാണോ എന്നുള്ളതൊക്കെ നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവും കൂടെ നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ സ്ഥാപനം നല്ല രീതിയിൽ തന്നെ നടക്കും എന്നാണ് എന്റെ ഒരു വിശ്വാസം.
0: ഓക്കെ, ആളുടെ ഒരു അഭിപ്രായം നമ്മൾ കേട്ട് കഴിഞ്ഞു. സ്ട്രിക്റ്റ് ആവേണ്ട സന്ദർഭങ്ങളിൽ അല്ലെങ്കിൽ അത്തരം സിറ്റുവേഷനുകളിൽ അത്തരം സാഹചര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും ഒരു സ്ഥാപനത്തിന്റെ ആ ഒരു ഗ്രോത്തിനും ആ ഒരു വളർച്ചയ്ക്കും ഒക്കെ ഏറ്റവും നല്ലത് എന്നായിരുന്നു ആളുടെ ഒരു അഭിപ്രായം. ബലീൽ റഹ്മാൻ പറയുന്നത് കൂൾ ആൻഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ബോസ് ആയിരിക്കും നല്ലത് എന്ന് പറയുന്നു. ഷിബു ഇബ്രാഹിമിന്റെ മെസ്സേജ് കൂൾ ബോസ് ആണ് നല്ലത് എന്നുകൂടി പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കുകയാണ്. മെസ്സേജിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. 5000097 എന്ന നമ്പറിലേക്ക്. അതല്ലാന്നുണ്ടെങ്കിൽ വിളിച്ച് ഈ ഒരു വിഷയത്തിൽ അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ 444-4917 ആണ്. 444-4917 വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു കുട്ടി ബ്രേക്കിലേക്ക്.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23 ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22-29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
4: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർസ്റ്റോൺ കളക്ഷൻ, ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ, ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
5: കുട്ടികളുടെ പ്രോഡക്ട്സ് ആൻഡ് സർവീസ് ഇൻഡസ്ട്രിയിൽ ബിസിനസ് ചെയ്യുന്നതിനുള്ള ശ്രദ്ധയ്ക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്തു.
2: ഈ നവംബർ 7 മുതൽ 21 വരെ അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ് ഒരുക്കുന്ന കിഡ്സ് എക്സ്പോ ഖത്തർ 2026 തേർഡ് എഡിഷൻ ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു.
5: UNCC ഹോൾ 5 എഡ്യൂക്കേഷണൽ ടൂൾസ്, ഹെൽത്ത്, ക്ലോത്തിംഗ്, ഫുഡ്, ടോയ്സ്, എന്റർടൈൻമെന്റ് ഓർ കിഡ് ഫ്രണ്ട്ലി സർവീസസ് തുടങ്ങിയ നിങ്ങളുടെ സേവനങ്ങൾ കുടുംബങ്ങളിലേക്കും കുട്ടികളിലേക്കും എത്തിക്കാം. ഇപ്പോൾ പ്രത്യേക നിരക്കുകളിൽ സ്റ്റോൾ ബുക്ക് ചെയ്യാം.
2: ബുക്കിംഗിനായി കോൺടാക്ട് അൽ ഷർഖ് മീഡിയ മാനേജ്മെന്റ്, കോൾ 445-777-30 or 5009-5454.
5: വിസിറ്റ് www.kidsexpo.qa.
6: You're listening to Morning Safari. Morning Safari. Morning Safari.
7: Only on Radio Suno 90.

വലിയടൻ മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ട് കഴിഞ്ഞത്. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. രാഷി റഹ അദ്ദേഹത്തിന്റെ ഒരു മെസ്സേജ് ഇങ്ങനെയാണ്, സ്റ്റാഫിനെ ബഹുമാനിക്കുന്ന, അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന, അർഹമായിട്ടുള്ള സാലറിയും ആനുകൂല്യങ്ങളും ഒക്കെ സമയത്ത് നൽകുന്ന, ബുദ്ധിമുട്ടുള്ള സമയത്ത് കൂടെ നിൽക്കുന്ന, നല്ല ജോലി ചെയ്താൽ അംഗീകരിക്കുന്ന, തെറ്റു വന്നാൽ പറഞ്ഞു മനസ്സിലാക്കുന്ന, എല്ലാവരെയും ഒരുപോലെ കാണുന്ന ഒരാളായിരിക്കണം. ബോസും സ്റ്റാഫും പരസ്പരം സപ്പോർട്ട് ചെയ്ത് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന രീതിയിലായിരിക്കണം, അതായിരിക്കും ഏറ്റവും നല്ലത് എന്നുള്ള രീതിയിലാണ് റാഷി റഹ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായം എത്തിക്കഴിഞ്ഞിട്ടുള്ളത്. കൂടെ തന്നെ കുറച്ചധികം പോയിന്റ്സ് കൂടി അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ തന്നെ പെയിൻറ്റിങ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരാതിരിക്കുക, അവരുടെ പ്രശ്നങ്ങളിൽ സഹായിക്കാതിരിക്കുക, പുറത്ത് മാത്രം നല്ലൊരു ഇമേജ് സൃഷ്ടിച്ചത് കൊണ്ട് കാര്യമില്ല, സോഷ്യൽ മീഡിയയിലെ അല്ലെങ്കിൽ മറ്റുള്ള പുറത്തെ നല്ല ഇമേജിനേക്കാൾ ഏറ്റവും പ്രധാനമാണ് സ്വന്തം കൂടെ ജോലി ചെയ്യുന്നവരോട് കാണിക്കുന്ന യഥാർത്ഥ മനുഷ്യത്വവും ഉത്തരവാദിത്വവും എന്നുള്ള ഒരു ഒരു അഭിപ്രായമാണ് റാഷി റഹ അഭിപ്രായമായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ അജയ് കൊച്ചിൻ, ജസ് ചേച്ചി, സനൽജി, അങ്ങനെ എല്ലാവരുടെയും പ്രിയപ്പെട്ട എല്ലാവരുടെയും നല്ല നല്ല മോർണിംഗ് മെസ്സേജുകൾ കൂടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ കൂൾ ബോസ് ആണോ, സ്ട്രിക്ട് ബോസ് ആണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു വന്ന സമയത്ത് പല തരത്തിലുള്ള അഭിപ്രായങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ സ്ഥാപനത്തിനനുസരിച്ച് അതിൻ്റെതായ രീതിയിൽ ഉള്ള ഒരു രീതിക്കായിരിക്കും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അല്ലേ. അപ്പം ഏറ്റവും നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടും അതോടൊപ്പം തന്നെ ആവശ്യമുള്ള സിറ്റുവേഷനിൽ, നേരത്തെ ഹർഷത് പറഞ്ഞ പോലെ കൃത്യമായിട്ടുള്ള സിറ്റുവേഷനിൽ ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് പലരുടെയും പല അഭിപ്രായങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അത് ഷെയർ ചെയ്യാവുന്നതാണ് കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു പാട്ടിലേക്ക് കൂടി നമ്മൾ പോവുകയാണ്. മിലി എന്ന സിനിമയിലെ പാട്ടിലേക്കാണ് നമ്മൾ എത്താനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഒരു മെസ്സേജ് കൂടി ഇതായി ഇപ്പം എനിക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ഇത് ലെഞ്ചു ആണ് അയച്ചു തന്നിട്ടുള്ളത്. ലെഞ്ചുവിൻ്റെ ഒരു അഭിപ്രായം, ഓക്കെ, കൂളായാലും ഹോട്ടായാലും ബോസ് ഓൾവേസ് ബോസ് തന്നെയായിരിക്കും. പിന്നെ ഇവിടെ അത്രയും ഫ്രണ്ട്ലി ആയിരിക്കുന്ന ബോസിനെ കാണാൻ കുറച്ച് പാടാണ്, പൊതുവേ അങ്ങനെയുള്ള ബോസ് കുറവാണ് എന്നുള്ളതാണ് ലെഞ്ചുവിൻ്റെ ഒരു അഭിപ്രായമായിട്ട് ലെഞ്ചു പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ, അതിൻ്റെ പിന്നിൽ ഒരുപാട് അവരുടെ അധ്വാനങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് ഫ്രണ്ട്ലി ആയി സ്റ്റാഫിനോടൊക്കെ ഡീൽ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും. ബട്ട് നാട്ടിൽ നോക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളെയൊക്കെ നാട്ടിൽ കാണാനായിട്ട് സാധിക്കും എന്നാണ് ലെഞ്ചു പറയുന്നത്. ശരിയാണ്, ഈ പറഞ്ഞ പോലെ ഇവിടുത്തെ ഇവിടെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ടുണ്ടല്ലോ, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെതായ രീതിയിലുള്ള കാര്യങ്ങൾ അവർക്കും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് ലെഞ്ചുവിൻ്റെ ഒരു അഭിപ്രായമായിട്ട്. ലെഞ്ചു വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അത് എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇതുപോലെ തന്നെ പറയാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മിലി മൂവിയിലെ ഷാൻ റഹ്മാൻ സോങ്ങിലേക്ക് നമ്മൾ പോകുന്നു.

0: This is Morning Safari, only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: സുനോ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. അപ്ഡേറ്റുകളുമായി നിസ. പ്രൈവറ്റ് സ്കൂളുകളിലും കിൻഡർ ഗാർഡനുകളിലും പഠിക്കുന്ന അർഹരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ട് വിദ്യാഭ്യാസ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ബീക്കൺ ഓഫ് നോളജ് പദ്ധതിക്ക് തുടക്കം കുറിച്ചു. ഷെയ്ഖ് താനി ബിൻ അബ്ദുള്ള ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് ഈ സംരംഭം നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളുടെ ട്യൂഷൻ ഫീസ്, പാഠപുസ്തകങ്ങൾ, യൂണിഫോം, യാത്രാ സൌകര്യം, സ്കൂൾ ബാഗുകൾ, പഠനോപകരണങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയിൽ ലഭ്യമാക്കും. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും പദ്ധതിയുടെ സഹായം വ്യാപിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായി അർഹരായ ബിരുദധാരികൾക്ക് ലുസൈൽ യൂണിവേഴ്സിറ്റിയിൽ 30% ട്യൂഷൻ ഫീസ് ഇളവ് ലഭിക്കും. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാഹനങ്ങൾ, യന്ത്ര സാമഗ്രികൾ, ഉപകരണങ്ങൾ എന്നിവയുടെ ആദ്യ ഓൺലൈൻ ലേലം 28 സെപ്റ്റംബർ തിങ്കളാഴ്ച നടക്കുമെന്ന് സുപ്രീം ജുഡീഷ്യറി കൌൺസിൽ അറിയിച്ചു. കോർട്ട് മസാദത്ത് എന്ന മൊബൈൽ ആപ്ലിക്കേഷനിലൂടെ വൈകിട്ട് 4 മണി മുതൽ 7 മണി വരെയായിരിക്കും ലേലം നടക്കുക. ഏഷ്യൻ ഗെയിംസ് കരാട്ടെ വിഭാഗത്തിൽ ഖത്തർ 2nd മെഡൽ സ്വന്തമാക്കി. ഖത്തറിന്റെ അബ്ദുള്ള റഷാദാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയത്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ 1st ഏകദിനത്തിനായി ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് ഇന്ത്യൻ സമയം 2 മണി മുതലാണ് മത്സരം.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Amazon Music.
3: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
4: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
5: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ മെന്റലിസത്തിലെ സൂപ്പർ താരം മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
6: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
5: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്ത ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
6: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
5: ചിന്തകളെ പോലും തൊട്ടറിയുന്ന

0: ബാബുഹമൂർ സഫാരി മോളിലും നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ
2: വിത്ത് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: 25 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
2: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
3: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600-ലധികം പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
4: മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു.
5: എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ഷോബി തിലകൻ.
6: യു ആർ ലിസ്ണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
3: മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റാണ്. സെപ്റ്റംബർ 23 ബുധനാഴ്ച ദിവസമാണ് കേട്ടോ. ഇനിയിപ്പോൾ വളരെ സ്പെഷ്യൽ ആയിട്ട് ചില അപ്ഡേറ്റ്സിലേക്ക് കൂടി നമുക്ക് പോകാനായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവാനും സാധ്യതകളുണ്ട്. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ യന്ത്ര സാമഗ്രികൾ, ഉപകരണങ്ങൾ എന്നിവയുടെ ആദ്യത്തെ ഒരു ഓൺലൈൻ ലേലം നടക്കാൻ പോകുന്നുണ്ട്. അത് സെപ്റ്റംബർ 28 തിങ്കളാഴ്ച ദിവസമായിരിക്കും നടക്കുക എന്നുള്ളതാണ് സുപ്രീം ജുഡീഷ്യറി കൗൺസിൽ അറിയിച്ചിട്ടുള്ളത്. കോർട്ട് മസാദത്ത് എന്ന് പറയുന്ന മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്. അപ്പം ആ ഒരു ആപ്ലിക്കേഷനിലൂടെ വൈകിട്ട് ഒരു 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് 7 മണി വരെയാണ് ഈ ഒരു ലേലവും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ 2 തവണ ലേലം നടക്കും എന്നുള്ള കാര്യം കൂടിയുണ്ട്. തുടർന്നുള്ള ലേലങ്ങൾ 12 ഒക്ടോബർ 26 ദിവസങ്ങളിലായിട്ടാണ് അത് ക്രമീകരിച്ചിട്ടുള്ളത്. വിവിധ തരത്തിലുള്ള കാറുകൾ, മറ്റു വാഹനങ്ങൾ എന്നിവയൊക്കെ ലേലത്തിൽ സ്വന്തമാക്കാൻ സാധിക്കും. ആപ്പിൽ ലേലം അവസാനിക്കുന്ന ആ ഒരു സമയം കാണിക്കുന്ന ലൈവ് കൗണ്ട് ഡൗൺ എന്ന് പറയുന്ന രീതിയിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുണ്ടായിരിക്കും. ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വാഹനങ്ങളുടെ ചിത്രങ്ങൾ, മോഡൽ, ആരംഭ വില എത്രയായിരിക്കും, മറ്റ് പ്രധാന വിവരങ്ങളൊക്കെ തന്നെ മുൻകൂട്ടി പരിശോധിക്കുന്നതിനുള്ള സൗകര്യം കൂടി ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി മന്ത്രാലയത്തിന് കീഴിലുള്ള ഉപേക്ഷിക്കപ്പെട്ട വാഹനങ്ങളും അല്ലെങ്കിൽ ഉപകരണങ്ങളും ഒക്കെ നീക്കം ചെയ്യുന്നതിനുള്ള ജോയിന്റ് കമ്മിറ്റിയും സുപ്രീം ജുഡീഷ്യറി കൗൺസിലിന്റെ എൻഫോഴ്സ്മെന്റ് കോടതിയും ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ഓൺലൈൻ ലേലം സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നടക്കാൻ പോകുന്ന ദിവസം എന്ന് പറയുന്നത് 28 തീയതിയായിരിക്കും ആദ്യ ആ ഒരു ഓൺലൈൻ ലേലം നടക്കാനായിട്ട് പോകുന്നത് എന്നുള്ള ഒരു അപ്ഡേറ്റ് കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത പാട്ടിലേക്ക്.
0: സോനോ ബോളിവുഡ്.

0: ദിവസം മാത്രം. വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23 ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട, ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡി റിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽബോത്താൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ made easier. Terms and conditions apply.
1: Radio Suno 91.7 FM.

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

എത്താൻ പോകുന്ന ഒരു മത്സര വിശേഷത്തെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. ഗൾഫ് കപ്പിന്റെ വിശേഷങ്ങളെ കുറിച്ചാണ് പറയാനായിട്ട് പോകുന്നത്. അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ലൈവ് സ്ക്രീനിങ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് മുതൽ അതിലേക്ക് എത്താനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളാണ് അപ്ഡേറ്റുകളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. 3-2-1 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയം ഉണ്ടല്ലോ, ആ മ്യൂസിയത്തിലാണ് ഇത്തരത്തിൽ അറേബ്യൻ ഗൾഫ് കപ്പിന്റെ ആ ഒരു ലൈവ് സ്ക്രീനിങ് നമുക്ക് വേണ്ടിയിട്ട് ഒരുക്കുന്നത്. മത്സരം സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസം മുതൽ, അതായത് ഇന്ന് 23-ാം തീയതി മുതൽ ഒക്ടോബർ 6-ാം തീയതി വരെ നമുക്ക് മത്സരങ്ങളൊക്കെ അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ലെവൽ 7 ഔട്ട്സൈഡ് ഇ സ്പോർട്സ് ലോഞ്ചിന്റെ ആ ഒരു ഭാഗത്താണ് നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുള്ളത്. ഫ്രീ എൻട്രി ആണ് കേട്ടോ, രജിസ്ട്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. ഫ്രീ ആയിട്ട് തന്നെ നമുക്ക് അവിടെ എത്തി മത്സരങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഇന്നിപ്പോൾ ഇന്നത്തെ മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് 5:30 ഇറാഖ് ഒമാൻ മത്സരം നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് മത്സരങ്ങളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് നോക്കുക ഖത്തറിൻ്റെ മാച്ച് എന്താണ് എന്നുള്ളതായിരിക്കില്ല നമ്മൾ നോക്കുക. അത് നോക്കുന്ന സമയത്ത് ഖത്തർ വേഴ്സസ് ബഹ്റിൻ മത്സരമായിരിക്കും. ഗൾഫ് കപ്പിലെ നമ്മുടെ ഖത്തറിൻ്റെ ആദ്യത്തെ മാച്ച് ബഹ്റിനുമായിട്ടായിരിക്കും നടക്കാനായിട്ട് പോകുന്നത്. അത് നാളെയാണ് കേട്ടോ, നാളെ 9:00 ഖത്തർ വേഴ്സസ് ബഹ്റിൻ മാച്ച് നടക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഫ്രീ ആയി തന്നെ 3-2-1 ഖത്തർ ഒളിമ്പിക് ആൻഡ് സ്പോർട്സ് മ്യൂസിയത്തിലേക്ക് എത്തിയിട്ട് മത്സരങ്ങളൊക്കെ കാണാനായിട്ടുള്ള ഒരു അവസരം കൂടിയുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് അടുത്ത പാട്ട് നമ്മൾ കേൾക്കാൻ പോകുന്നത്. തൽസമയം ഒരു പെൺകുട്ടി എന്ന സിനിമയിലെ പാട്ട്, ചിത്രശേഷിയുടെ മനോഹരമായ ശബ്ദത്തിലാണ് ഈ പാട്ട് നിങ്ങൾക്കരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. മോർണിംഗ് സവാരിയിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: റേഡിയോ സുനോ 91.7 FM ഖത്തർസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
2: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
1: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്,
3: മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
4: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
5: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
4: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുക.
6: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
7: Hi, this is Aparna Balamurli.
8: You are listening to
7: Radio Suno 91.7 KT KT Kutuguda.
9: You're listening to
10: Morning Savari.
9: Morning Savari.
10: Morning Savari.
11: Only on Radio Suno 91.7 FM.
12: ഏഷ്യൻ ഗെയിംസ് റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്ന ഒരു സമയമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മൾ പലപ്പോഴും പുതിയ പുതിയ മെഡലുകളും അല്ലെങ്കിൽ പുതിയ പുതിയ നേട്ടങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യക്ക് വേണ്ട ഒരു മെഡൽ തിളക്കം എന്നുള്ള ഒരു സന്തോഷ വിശേഷം ഏഷ്യൻ ഗെയിംസിൻ്റെ ഷൂട്ടിങ്ങിൽ നിന്നും എത്തിയിട്ടുണ്ട്. വനിതകളുടെ സ്കീ ടീം ഇനത്തിൽ മഹേശ്വരി ചൗഹാൻ, പരീനാസ്, അതുപോലെ തന്നെ റൈസ ദില്ലൻ ഇവരടങ്ങിയ ഒരു ടീമായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സഖ്യമാണ് വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ഇതാ വന്ന പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വിശേഷമാണ്. ഏഷ്യൻ ഗെയിംസിൽ നിന്നും ഇന്ത്യയിൽ ഷൂട്ടിംഗ് വനിതകൾ വെങ്കലത്തിലേക്ക് എത്തിയിരിക്കുന്നു. തിളക്കമുള്ള ഒരു നേട്ടത്തിലേക്ക് നമ്മൾ ടീം എത്തിയിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശേഷം എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ഖത്തറിൻ്റെ മെഡൽ നേട്ടവും ഏറ്റവും അധികം സന്തോഷമുള്ള ഒരു വിശേഷം തന്നെയാണ്. ഏഷ്യൻ ഗെയിംസിൻ്റെ കരാട്ടെ മത്സരത്തിലായിരുന്നു ഖത്തറിൻ്റെ 2-ാമത്തെ മെഡലും ഖത്തർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഖത്തറിൻ്റെ അബ്ദുല്ല റഷാദ് ആണ് ആ ഒരു വെങ്കല മെഡൽ ഇന്നലെ നടന്ന മത്സരത്തിലൂടെ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ മെഡലുകൾ സ്വന്തമാക്കി നമ്മളുടെ താരങ്ങളൊക്കെ മുന്നോട്ട് കുതിച്ച് തന്നെ പോകട്ടെ എന്നുള്ള വിശേഷം പറയുന്നതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റഗ്രാമിലേക്ക് ഒരുപാട് പോസ്റ്റുകൾ വന്നു കഴിഞ്ഞു. നമ്മളുടെ ഇന്ത്യൻ ടീമിനെ തിരുവനന്തപുരത്തേക്ക് സ്വാഗതം ചെയ്യുന്ന ഒത്തിരി ഒത്തിരി നല്ല നല്ല വെറൈറ്റി പോസ്റ്റുകളും പോസ്റ്ററുകളും ഒക്കെ തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് പരമ്പരയിലെ 1-ാമത്തെ ഏകദിനത്തിനായിട്ട് ഇരു ടീമുകളും ഇന്ന് തിരുവനന്തപുരത്തേക്ക് എത്തും എന്നുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ദിവസം ഞായറാഴ്ചയായിരിക്കും മത്സരം നടക്കാൻ പോകുന്നത്. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നാട്ടിലെ ഉച്ചയ്ക്ക് ഒരു 2 മണി മുതലായിരിക്കും അവിടെ മത്സരങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കാനായിട്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇങ്ങനെ നാട്ടിലേക്ക് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങൾ തിരുവനന്തപുരത്തേക്ക് വീണ്ടും എത്തുന്നു. കാണികൾക്കായിട്ട് എല്ലാവിധ ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. വലിയ വിപുലമായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ് ഇത്തവണ അവിടെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും തിരുവനന്തപുരത്ത് വീണ്ടും ഒരു ആവേശ പോരാട്ടം എത്തുന്നു. ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് 1-ാം ഏകദിനത്തിൽ നമ്മളുടെ ടീം വിജയിക്കട്ടെ എന്നുള്ള അഡ്വാൻസ് വിഷസ് കൊടുത്തുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ഐ മൂവിയിലെ പാട്ടാണ് ഇപ്പം നമ്മൾ ഒരുമിച്ച് കേട്ട് ആസ്വദിക്കാൻ പോകുന്നത്. മോർണിംഗ് സവാരിയിലൂടെ

0: this Morning Safari only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by Malabar Golden Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോഴ്സ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: കാര്യസ്ഥൻ മൂവിയാണോ ഇന്ന് ഹൈഡൻ സീക്കിൽ? ആ ഒരു ചോദ്യം ഇവിടെ എത്തി നിൽക്കുന്ന സമയമാണ്. സമയം 9 കഴിഞ്ഞ് 3 മിനിറ്റാണ്. സെപ്റ്റംബർ 23 ബുധനാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ സൂചനകൾ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ചോദ്യം ഇങ്ങോട്ട് വന്ന സ്ഥിതിക്ക് നമുക്ക് നോക്കാം ഏതാണ് സൂചനകളിൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാര്യസ്ഥനാണോ അതേ മറ്റേതെങ്കിലും സിനിമയാണോ എന്നുള്ളത് നോക്കാം. നേരെ ഹൈഡൻ സീക്കിലേക്ക്. ആദ്യത്തെ സൂചന, ഇത് 2012 റിലീസായ ഒരു സിനിമയാണിത്. 2012 റിലീസായ ഒരു സിനിമയാണിത്. ഒരു സ്റ്റൈലിഷ് ആക്ഷൻ മൂവി എന്ന് വേണമെങ്കിൽ ഈ സിനിമേനെ പറയാനായിട്ട് സാധിക്കും. ഒരു സ്റ്റൈലിഷ് ആക്ഷൻ സിനിമ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുന്ന ഒരു ഒരു ഒരു സിനിമയായിരുന്നു ഇത്. 2012 റിലീസായിട്ടുള്ളത്. രാഹുൽ രാജാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. രാഹുൽ രാജാണ് ഈ സിനിമയുടെ മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ സൂചനകളിൽ ഞാനിങ്ങനെ റെഡിയാക്കി വെച്ചിരിക്കുന്നത്. ഇതൊരു സ്റ്റൈലിഷ് ആക്ഷൻ മൂവിയാണ്. 2012 റിലീസായിട്ടുള്ളത്. രാഹുൽ രാജാണ് മ്യൂസിക് ചെയ്തത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഛോട്ടാ മുംബൈ അല്ല, വേറൊരു സിനിമയാണ്. ഛോട്ടാ മുംബൈ അല്ല റൈറ്റ് ആൻസർ. ഓക്കെ, അതോടൊപ്പം ആഷിദും ചോദിക്കുന്നുണ്ട് ഛോട്ടാ മുംബൈ ആണോ എന്ന്. ഛോട്ടാ മുംബൈ അല്ല, വേറൊരു മൂവിയാണ്. ഏതാണ് ആ ചിത്രം എന്നുള്ളത് മനസ്സിലേക്ക് വരുന്നവരുണ്ടെങ്കിൽ പെട്ടെന്നൊന്ന് അയച്ചിട്ടു 5000917 എന്ന നമ്പറിലേക്ക്. 5000917 എന്ന നമ്പറിലേക്ക് പെട്ടെന്ന് റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ.

0: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: ഇപ്പഴേ പറയാ ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ
3: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല പിന്നെ നല്ല ഓഫറും വേണം
2: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുക
1: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ നിരവധി പ്രൊഡക്റ്റുകൾ 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ
4: ഞാൻ സുജാചേച്ചിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
1: ഇൻ അസോസിയേഷൻ വിത്ത്
2: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

ഇന്നലെ നാട്ടിൽ നിന്നുള്ള വിശേഷങ്ങളിൽ പ്രത്യേകിച്ചും റീലുകളിൽ നിറഞ്ഞിട്ടുണ്ടായിരുന്നത് മറ്റാരും അറിഞ്ഞില്ല, റൊണാൾഡീഞ്ഞോ. സ്പോർട്സ് റിലേറ്റഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് റൊണാൾഡീഞ്ഞോ നമ്മുടെ കൊച്ചിയിലേക്ക് എത്തുന്ന ആ ഒരു വീഡിയോ ഒക്കെ നമ്മൾ ഭയങ്കര ഗംഭീരമായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. ഏതായാലും എപ്പോഴാണ് ഈ ഒരു മത്സരം നടക്കാനായിട്ട് പോകുന്നത്? കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മളിങ്ങനെ കേൾക്കുന്നുണ്ട് ഇന്ത്യൻ ഓൾ സ്റ്റാർസ് വേഴ്സസ് ബ്രസീൽ ലെജൻഡ്സ് മത്സരം നടക്കാൻ പോകുന്നു എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഇന്നാണ് ആ ഒരു മാച്ച് കൊച്ചിയിൽ നടക്കാൻ പോകുന്നത് കേട്ടോ. റൊണാൾഡീഞ്ഞോ ഉൾപ്പെടെയുള്ള ഇതിഹാസ താരങ്ങൾ കൊച്ചിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പറഞ്ഞ പോലെ തന്നെ ഇന്ന് പോകുന്ന ആളുകൾക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് ഇതിഹാസങ്ങളെ നേരിൽ കാണാനായിട്ട് സാധിക്കും. ഇതിഹാസങ്ങൾ പന്തുതട്ടുന്ന ഒരു മത്സരമാണ് ഇന്ന് കൊച്ചിയിലെ കലൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ നടക്കാനായിട്ട് പോകുന്നത് കേട്ടോ. റൊണാൾഡീഞ്ഞോ ആണെങ്കിലും ഒരു ഭാഗത്ത് റൊണാൾഡീഞ്ഞോയും അല്ലെങ്കിൽ ബ്രസീൽ നമ്മളൊരു കാലത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന താരങ്ങളാണ്, അവർ കളത്തിലേക്ക് ഇറങ്ങുന്നു. മറ്റൊരു വശത്ത് നോക്കുവാണെങ്കിൽ നമ്മുടെ മലയാളികളുടെ അഭിമാനം അല്ലെങ്കിൽ ഇന്ത്യൻ ഫുട്ബോളിന്റെ അഭിമാനമായിട്ടുള്ള IM വിജയനും അതോടൊപ്പം തന്നെ ബൈചിങ് ബ്യൂട്ടിയും അങ്ങനെയുള്ള താരങ്ങളൊക്കെ തന്നെയായിരിക്കും കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത് കേട്ടോ. ഒരുപാട് ആളുകൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന ഒരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകർ ഇങ്ങനെ കാത്തിരുന്ന ഒരു സമയമായിരുന്നു. റിട്ടേൺ ഓഫ് ദി ടൈറ്റൻസ് കേരള എഡിഷൻ 2026 എന്ന് പറയുന്ന ഒരു പ്രദർശന മത്സരം എന്നുള്ള രീതിയിലാണ് ആ ഒരു മാച്ച് ഇന്ന് നാട്ടിൽ ഒരു 7:30 കൊച്ചി കലൂർ സ്റ്റേഡിയത്തിൽ നടക്കാനായിട്ട് പോകുന്നത്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ലോക ഫുട്ബോളിലെ ഇതിഹാസങ്ങൾ അണിനിരക്കുന്ന ബ്രസീൽ ലെജൻഡ്സ് ടീമും ഇന്ത്യൻ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച താരങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ ഓൾ സ്റ്റാർസ് ടീമും തമ്മിലുള്ള ആ ഒരു പോരാട്ടമായിരിക്കും ഇന്ന് കൊച്ചിയിൽ നടക്കാനായിട്ട് പോകുന്നത്. ഈ പറഞ്ഞ പോലെ തന്നെ റൊണാൾഡീഞ്ഞോയെ പോലുള്ള താരങ്ങൾ വരുന്ന സമയത്ത് അത് മത്സരത്തിൻ്റെ ഒരു വലിയൊരു അട്രാക്ഷനാണ്, വലിയൊരു ആകർഷണമാണ്. അദ്ദേഹം മാത്രമല്ല, റിവാൾഡോയുണ്ട്, അങ്ങനെ ഒരുപാട് പൗലോ സെർജിയോ ജിയോമാനി അങ്ങനെ കുറേ താരങ്ങൾ ബ്രസീലിൽ നിന്നും നമ്മുടെ കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. വമ്പൻ താരനിര എന്നൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രണ്ട് ടീമുകളും മത്സരിക്കുന്ന സമയത്ത് രണ്ട് ടീമുകൾക്ക് ഒരു തീമുണ്ട് കേട്ടോ. ഒരു തീമിലാണ് രണ്ട് ടീമുകളും കളത്തിലേക്ക് ഇറങ്ങാനായിട്ട് പോകുന്നത്. ലെജൻഡ്സ് പാഷൻ ഫുട്ബോൾ കേരള വെൽക്കംസ് ദി ടൈറ്റൻസ് എന്ന് പറയുന്ന ആ ഒരു മെസ്സേജുമായിട്ട്

ആയിരിക്കും ബ്രസീൽ ടീം ഇറങ്ങാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഓൾ സ്റ്റാർസ് ഇന്ത്യ ടീം ഇറങ്ങാനായിട്ട് പോകുന്നത് വൺ നേഷൻ വൺ പാഷൻ വിറ്റ്നസ് ദി ലെജൻഡ്സ് ഇൻ കേരള എന്ന് പറയുന്ന ആ ഒരു തീമും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തീമിലാണ് നമ്മുടെ ടീം മെമ്പേഴ്സ് ഇറങ്ങാനായിട്ട് പോകുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഐ എം വിജയൻ, സി കെ വിനേത്, മുഹമ്മദ് റാഫി, ജോപോൾ അഞ്ചേരി, റിനോ ആൻറ്റോ അങ്ങനെയുള്ള താരങ്ങളൊക്കെ തന്നെ കളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. കൂടെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ ഫുട്ബോൾ ഇതിഹാസ താരമായിട്ടുള്ള ബൈചിങ് ബൂട്ടയും കളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും മത്സരത്തിൻ്റെ ഒരുക്കങ്ങളൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് അവിടെ പൂർത്തിയായിട്ടുണ്ട്. ഇന്നൊരു 5:30 മുതൽ അവിടെ സ്റ്റേഡിയത്തിലേക്ക് ആളുകൾക്കൊക്കെ പ്രവേശിക്കാനായിട്ട് സാധിക്കുന്നത് മാത്രമല്ല ഗതാഗത നിയന്ത്രണങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കൊച്ചിയിലുണ്ട്. കൊച്ചി മെട്രോ അധിക സർവീസും ഇന്ന് അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നൊരു ഫുട്ബോൾ മേളമാണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ള വിശേഷം ഷെയർ ചെയ്തുകൊണ്ട് കേൾക്കുന്ന പാട്ട് കല്യാണരാമൻ മൂവിയിൽ നിന്നും. സമയം 9:17 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno 91.7 FM, Qatar's favorite radio station. 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ, സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
2: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മുതൽ.
3: ഇൻ അസോസിയേഷൻ വിത്ത്

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

സി ഐ ഡി മ്യൂസിയിൽ ഒരു അടിപൊളി പാട്ട് കേട്ട് കഴിഞ്ഞ സമയം 9 മണി കഴിഞ്ഞ് 28 മിനിറ്റാണ്. ഒരു വിഷലേക്ക് കൂടി ഇനി പോവാനായിട്ടുണ്ട്. ജോർജ് കെ ദേവസിയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ഇന്ന് വൈഫ് ബ്രിറ്റി റോസ് തോമസ് ബിറ്റുവിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ ഒരു സ്പെഷ്യൽ വിഷസ് കൊടുക്കണം എന്ന് പറയുന്നു. പപ്പ ജോർജ് ആൻഡ് ജിയോൺ ബേബി എല്ലാവരുടെയും വക സ്പെഷ്യൽ വിഷസ് ആണ് എത്തിയിട്ടുള്ളത്. ആളൊരു ഫിസിക്സ് ടീച്ചറാണ്, സിംഗറാണ്, ശ്രേയാ ഘോഷാലിൻ്റെ ഭയങ്കര ഒരു ഫാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രേയാ ഘോഷാലിൻ്റെ ഒരു പാട്ട് തന്നെ പ്ലേ ചെയ്യണമെന്ന് പറയുന്നു. തീർച്ചയായിട്ടും പാട്ട് പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി ബ്രിറ്റി റോസ് തോമസിന് ബിറ്റുവിന്.

കുട്ടികളുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഒരു അപ്ഡേറ്റിലേക്ക് കൂടി എത്താനായിട്ടുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് പ്രൈവറ്റ് സ്കൂളിലാണെങ്കിലും കിൻഡർ ഗാർഡനുകളിലൊക്കെ പഠിക്കുന്ന അർഹരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം ഉറപ്പാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയം ഒരു പ്രോജക്റ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ബീക്കൺ ഓഫ് നോളജ് എന്ന് പറയുന്ന പേരിലാണ് ഈ ഒരു പ്രോജക്റ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഷെയ്ഖ് ധാനി ബിൻ അബ്ദുല്ല ഹ്യൂമാനിറ്റേറിയൻ സർവീസസ് ഫൗണ്ടേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ടാണ് ഈ ഒരു സംരംഭം നടപ്പാക്കുന്നത്. വിദ്യാർത്ഥികളെ ട്യൂഷൻ ഫീസ് അല്ലെങ്കിൽ അവരുടെ പാഠപുസ്തകങ്ങൾ, യൂണിഫോം, യാത്രാ സൗകര്യം, സ്കൂൾ ബാഗുകൾ, പഠന ഉപകരണങ്ങൾ എന്നിവയെല്ലാം ഈ പദ്ധതിയിൽ ലഭ്യമാക്കുന്നുണ്ട്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലേക്കും ഈ ഒരു പദ്ധതിയുടെ സഹായം വ്യാപിപ്പിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു നല്ല അപ്ഡേറ്റ് കൂടി നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഒരു വിഷസ് കൂടെ എത്തിയിരിക്കുന്നു എന്ന് തോന്നുന്നു. സനു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. സനുവിൻ്റെ മെസ്സേജ് ഇങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട് ഹൈനൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്, വിഷയാവെന്ന് ചോദിക്കുന്നുണ്ട്. അടിപൊളി പേരാണല്ലോ ഹൈനു, ഹൈനൂട്ടൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഹൈനൂട്ടന് സനുവാണ് വളരെ സ്പെഷ്യലായിട്ടൊരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളുടെയും ഒരു സ്പെഷ്യൽ വിഷസ് ഹൈനൂട്ടൻ്റെ അടുത്ത് പറഞ്ഞോളൂ. പേര് അടിപൊളിയായിട്ടുണ്ടെന്നും പറയൂ കേട്ടോ. അപ്പോൾ എന്നാലും നമ്മളുടെ സൂചനകളിലൂടെ അടിപൊളിയായിട്ട് എല്ലാവരും ഉത്തരം കണ്ടുപിടിച്ചു. സിനിമ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സൂചനകൾ ഇങ്ങനെയായിരുന്നു. 2012 റിലീസായ ഒരു സിനിമയാണ്. ഇതൊരു സ്റ്റൈലിഷ് ആക്ഷൻ സിനിമ എന്ന് പറയാനായിട്ട് സാധിക്കും. രാഹുൽ രാജാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു നമ്മളുടെ ഇന്നത്തെ സൂചനകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. കുറച്ചധികം പേർക്ക് സിനിമ പിടികിട്ടി, കുറച്ച് പേർക്ക് ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടുണ്ടായിരുന്നു. ഇനി ഒരു സൂചന കൂടി പറയുകയാണെങ്കിൽ, ഈ സിനിമയിൽ ആസിഫ് അലി അഭിനയിച്ചിട്ടുണ്ട്. ഒരുപാട് താരങ്ങളുണ്ട്. അപ്പോൾ അതിൽ ഒരാളുടെ പേര് അങ്ങനെ ഞാൻ എടുത്ത് പറയുകയാണ്, ആസിഫ് അലി ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഏതാണ് ഈ ചിത്രം? ഇപ്പം കേട്ട് തുടങ്ങുന്നവർക്കും റൈറ്റ് ആൻസർ അല്ലെങ്കിൽ സിനിമ മനസ്സിലായവർക്ക് അയക്കാവുന്നതാണ്. 5000917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ബിറ്റുവിന് വേണ്ടിയിട്ട് അടുത്ത പാട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഹാപ്പി ന്യൂ ഇയർ എന്ന മൂവിയിലെ പാട്ടാണ്. അർജിത് സിംഗും ശ്രേയാ ഘോഷാലും പാടിയ പാട്ടാണ് വരുന്നത്. സമയം 9 മണി കഴിഞ്ഞ് 31 മിനിറ്റാണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ജെനിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
0: Radio Sunil. ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23-ന് ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൺ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
3: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
3: ഒക്ടോബർ 2-ന് UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: ഹായ്, നമസ്കാരം, ഞാൻ ശ്രീകുമാർ, നിങ്ങളുടെ പ്രിയപ്പെട്ട ലോളിതനാണ്.
5: യു ആർ ലിസ്ണിംഗ് ടു
4: റേഡിയോ സുനോ. കേട്ടുകേട്ട് കൂട്ടുകൂടാ.
0: ചെന്നൈ ബീറ്റ്സ്.
6: Head of the hour.
7: In the art of podumakkolunda

0: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 46 മിനിറ്റ് ആണ്. ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇങ്ങനെ ശരി ഉത്തരങ്ങളായിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള സിനിമയായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ജയരാജ് സോമരാജന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഷാനിദ് മഹമ്മൂദ് മെസ്സേജ് ചെയ്തിട്ടുണ്ട്, ഷരീഫ് ഹരിലാൽ മുഹമ്മദ് ഷരീഫ് ജാസറിന്റെ മെസ്സേജ് ഉണ്ട്, ബൈജു അതോടൊപ്പം തന്നെ ആഷിദ് മെസ്സേജ് ചെയ്യുന്നു, രാജേഷിന്റെ ഒരു മെസ്സേജ് കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് വന്നിട്ടുള്ളത് ബൈജുവിൻ്റെ മെസ്സേജാണ്. ദൃശ്യ ഇഫ്തിഹാറുദ്ദീനിൻ്റെ സിനിമയല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്, കറക്റ്റാണ്, ജസ്റ്റേജ് കറക്റ്റായിട്ട് അയക്കുന്നു. പിന്നെ അതുപോലെ തന്നെ സജീറിൻ്റെ ഒരു മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുർഷി മെസ്സേജ് ചെയ്യുന്നു, 2012 സിനിമ ഇതല്ലേ എന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പേർക്ക് മാത്രമാണെന്ന് അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും മാറിപ്പോയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അമീൻ്റെ റൈറ്റ് ആൻസറുണ്ട്, നസീമിൻ്റെ മെസ്സേജുണ്ട്, അരുൺ എസ് കറക്റ്റാണ്, കൃഷ്ണചന്ദ്രൻ്റെ മെസ്സേജുണ്ട്, ആദിലിൻ്റെ ശരി ഉത്തരമുണ്ടായിരുന്നു. ചോദ്യം എന്താണ് എന്ന് ചോദിക്കുന്നുണ്ട്. ചോദ്യം വളരെ വളരെ സിമ്പിളായിരുന്നു, 2012 റിലീസായ ഒരു സിനിമയാണിത്. രാഹുൽ രാജാണ് ഈ സിനിമയ്ക്ക് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഇതൊരു സ്റ്റൈലിഷ് ആക്ഷൻ സിനിമയായിരുന്നു. ഏത് സിനിമയാണ്? ആസിഫ് അലി അഭിനയിച്ചൊരു സിനിമ കൂടിയാണ്. ഒരുപാട് താരങ്ങളുണ്ട് ആസിഫ് അലിയും. നമ്മൾ ആ സിനിമ ഓർത്തിരിക്കുന്ന സമയത്ത് ആസിഫ് അലിയുടെ ക്യാരക്ടർ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരും. അപ്പോൾ ഏതാണ് ഈ ചിത്രം എന്നുള്ളതായിരുന്നു എൻ്റെ ചോദ്യം. വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും ഉത്തരം കിട്ടി. ഇത് ആമീൻ കറക്റ്റാണ് കറക്റ്റ് ആയിട്ട് തന്നെ അയക്കുന്നുണ്ട്. കനിമോൾഡ് ഗുഡ് മോർണിംഗ് ഉണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പം ഞാൻ ശരി ഉത്തരത്തിലേക്ക് വരാൻ തോന്നുന്നു. അല്ലെ, ഇപ്പം ക്വസ്റ്റ്യൻ എന്താണെന്ന് ചോദിച്ചാൽ ആൾക്ക് സിനിമ പിടികിട്ടിയോ? പിടികിട്ടിയെങ്കിൽ പെട്ടെന്ന് നയിച്ചിട്ടോ. ജെപ്സ ആയിരുന്നു അല്ലേ? ഓക്കെ, ജെപ്സ സിനിമ ഏതാന്ന് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. ഞാൻ എന്തായാലും റൈറ്റ് ആൻസറിലേക്ക് വരാനുള്ള സമയത്തിലേക്ക് വരികയാണ് കേട്ടോ. നമ്മുടെ സനൽജിയുടെ മെസ്സേജ് ഇങ്ങനെയായിരുന്നു. സനൽജി ആദ്യം തന്നെ എന്നോട് ചോദിച്ചു, കാര്യസ്ഥൻ സിനിമയാണോ ഇന്ന് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ മലയാളത്തിൻ്റെ മഹാനടൻ പ്രിയ മധു സാറിൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ മധു സാറിനുള്ള സ്നേഹം നിറഞ്ഞ വിഷസ് നമ്മൾ പറയുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമയായിരിക്കും എന്നാണ് കരുതിയത്. എന്തൊക്കെയായിരുന്നു? കാര്യസ്ഥൻ, സ്ഫടികം, പരമ്പര, നാടോടി, അവസാനം ബ്രില്ല്യൻസ്, ബാച്ചിലർ പാർട്ടിയിൽ കൊണ്ട് എത്തിച്ചോ ആവോ എന്ന് ചോദിക്കുന്നുണ്ട്. കറക്റ്റാണ്, ബാച്ചിലർ പാർട്ടി തന്നെയാണ് നമ്മളുടെ ഇന്നത്തെ ശരി ഉത്തരം. സെക്കൻഡ് പാട്ട് വരുന്നു അല്ലേ? അത് തന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അമീൻ ഇങ്ങോട്ടേക്ക് പറഞ്ഞു, അത് സെക്കൻഡ് പാട്ട് വരാനായിട്ട് പോകുന്നുണ്ട് സിനിമയുടെ. അപ്പോൾ അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഫസ്റ്റ് പാട്ട് നമുക്ക് ചോദിച്ചാലോ എന്ന് വിചാരിച്ചത്, അതുകൊണ്ടാണ് കേട്ടോ. കറക്റ്റാണ്, അമീൻ അത് മനസ്സിലാക്കി കളഞ്ഞു. ഓക്കെ, പിന്നെ വന്നിരിക്കുന്നത് സുനിൽ കുമാർ, കോഹിനൂറല്ല കേട്ടോ, ബാഷിലെ പാട്ടിയാണ് നമ്മൾ ഇന്ന് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് സിനിമ. അപ്പോൾ റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും വലിയൊരു അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മോർണിംഗ് സവാരി എനിക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ദായെത്തിക്കഴിഞ്ഞു. സമയം 9 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആണ്. സെപ്റ്റംബർ 23 ബുധനാഴ്ച ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഹോം ഡെലിവറിക്കായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: Radio Suno 91.7 FM. Qatar's happiness frequency. Now available on Apple Podcast and Google Podcast.
1: പറയാ ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
2: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
3: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
0: യു ആർ ലിസ്ണിംഗ് ടു Morning Safari. Only on Radio Suno 91.7.

0: കേട്ടുകൂടാം.
1: This is home delivery only on Radio Sano 91.7 FM.
2: In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
3: ഗുഡ് മോർണിംഗ് റേഡിയോ സിനോ 91.7 FM-ൽ നിന്നും അങ്ങനെ ഹോം ഡെലിവറിയുടെ ടൈം ആയിരിക്കുകയാണ്. അഷ്ടമിയാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. എന്നാണ് ഇന്ന് രാവിലെ തന്നെ അങ്ങനെ ആകെ മൊത്തത്തിൽ ഒരു ഫുൾ പ്ലാനും കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് നമുക്ക് നേരെ ആ ഒരു ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള ഷോപ്പിങ്ങിനോ കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇറങ്ങുന്ന സമയമായിരിക്കും. എന്തായാലും ചൂട് സത്യത്തിൽ ഇന്നലെ രാത്രിയിലുണ്ടല്ലോ, നല്ല രീതിയിൽ ചൂട് കുറഞ്ഞു എന്ന് വിചാരിച്ച സ്ഥലത്ത് നല്ല രീതിയിൽ ചൂടിലേക്ക് എത്തുന്നു എന്നും കൂടി കാണിക്കുന്ന രീതിയിലാണ് ഇന്ന് രാവിലത്തെ ഒരു വെതർ. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു ആ ഒരു ചൂട്. പക്ഷേ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ കുറച്ചും കൂടി, പ്രത്യേകിച്ചും ഇന്നത്തെ ഈ ഒരു ദിവസം 23rd ഒരു ഒഫീഷ്യൽ സ്റ്റാർട്ട് ഓഫ് ഓട്ടം സീസൺ ആണെന്നാണ് ഖത്തർ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ, ഇന്നത്തെ ദിവസം മുതൽ ഓട്ടം സീസൺ കാണാൻ പറ്റുന്നില്ലെങ്കിലും അതുപോലെ ഒരു സ്റ്റാർട്ടിന് ഒരു മെയിൻ ദിവസമാകട്ടെ ഇന്ന് വിഷ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഗുഡ് മോർണിംഗ് പറഞ്ഞുകൊണ്ട് ഹോം ഡെലിവറിയിൽ ഇന്ന് ഞാനാണ് കേട്ടോ. നമുക്ക് കുറച്ചധിക വിശേഷങ്ങളൊക്കെ പറയാനായിട്ടുണ്ട്. സോ സ്റ്റേ ട്യൂൺഡ്. ഇത് ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിറോ 91.7 FM.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
3: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
4: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
3: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
4: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
3: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ.
6: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now, available on Uridu TV channel number 911.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
5: മസറാത്തി സൂപ്പർ ആ, എല്ലാവരും കഴിച്ചു നോക്കണേ.
6: ഹോം ഡെലിവറി

വെൽക്കം ബാക്ക്. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്, ഹോം ഡെലിവറിയിൽ. അപ്പൊ ഈ ഒരു ടൈമില് ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇന്നത്തെ ദിവസത്തിന് ഒരു വലിയ പ്രത്യേകതയുണ്ട്. അതായത് ഇന്ന് സാത്തർ എന്ന് പറയുന്ന ആ ഒരു ഒരു ഫുഡ് ഐറ്റം, അല്ലെങ്കിൽ അതിനെന്താ പറയാ, അതിനൊരു ഫ്ലേവർ ഫുൾ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. ആ ഒരു ഇൻഗ്രീഡിയൻറ്റിന്റെ മെയിൻ ആയിട്ട് ഒരു ഇമ്പോർട്ടൻസ് പറയുന്ന ഒരു ദിവസമാണ് ഈ സാത്തർ എന്ന് പറയുമ്പോൾ. ഇപ്പൊ ചിലപ്പോൾ നമുക്ക് നാട്ടിലൊക്കെ പഠിച്ച് വളർന്ന് തിരിച്ചിവിടെ വന്ന്, അല്ലെങ്കിൽ ഇപ്പൊ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അത് ജസ്റ്റ് ഒരു നോർമൽ ഒരു കൈൻഡ് ഓഫ് ഒരു ഫ്ലേവർ എന്നുള്ളൊരു മൈൻഡ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ ഇവിടെ പഠിച്ച് വളർന്ന് കുട്ടികൾ ഉണ്ടാവില്ലേ, അതായത് ഇവിടുത്തെ സ്കൂളിലൊക്കെ പോയി അങ്ങനെ പഠിച്ച് വളർന്ന് കുഞ്ഞുനാൾ മുതലേ ഗൾഫിൽ വളർന്നിട്ടുള്ളവർക്ക് ചിലപ്പോൾ സാത്തർ കുറച്ചും കൂടി പ്രിയമായിരിക്കും. വൈ? ബിക്കോസ് നമ്മുടെയൊക്കെ സ്കൂളിൽ കൂടുതലും ഈ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ സാത്തറിൻ്റെ പിസ്സ അല്ലെങ്കിൽ സാത്തറിൻ്റെ ഒരു ബ്രെഡ്, ഇതെന്തായാലും ഉണ്ടാവും. അതായിരിക്കും ഒരു മെയിനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഹെവി ഒരു ഐറ്റം എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആലോചിക്കുകയായിരുന്നു, ഈ സാത്തറിൻ്റെ ഒരു ഫ്ലേവർ അത് കുറച്ച് പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ച് പേർക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ഈ സാത്തറിന്റെ ഒരു ഫ്ലേവർ എവിടുന്നാ വന്നത്, അല്ലെങ്കിൽ ആക്ച്വലി ഇതിൽ എന്താണ്, ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊരു മിഡിൽ ഈസ്റ്റിലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫ്ലേവർ കൂടിയാണ്. അപ്പൊ ഈ സാത്തർ ഇഷ്ടമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ 5000997ലേക്ക്. എന്തായാലും അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് പറഞ്ഞുതരാം. നല്ലൊരു പാട്ടൊക്കെ കേട്ടിരുന്നോളൂ, ഈ ഒരു മോർണിംഗ് ഡ്രൈവ് എൻ്റെ കൂടെ എൻജോയ് ചെയ്തോളൂ. അഷ്ടമിയാണ് കൂടെയുള്ളത്, കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനിൽ.

0: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23-ന് ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
2: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
0: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum oru nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
3: Hi, namaskaram, njan Adarsh.
4: You are listening to
3: Radio Suno, kettu kettu kootu kooda.
5: Chennai beats.
6: Tamil, head of the hour.
7: In the art of Podumakulanda.

സാത്തർ എന്ന് പറയുന്ന ആ ഒരു ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആ ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഐറ്റത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. അഷ്ടമിയാണ് കൂടിയുള്ളത് ഹോം ഡെലിവറിയിൽ. അപ്പൊ സാത്തർ എന്ന് പറയുന്ന ആ ഒരു ഫ്ലേവറിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതെങ്ങനെയാണ്, ഇതിന്റെ ഒരു കോർ ഇൻഗ്രീഡിയന്റ് എന്താണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന്റെ ആക്ച്വലി ഒരു ഡ്രൈഡ് സാത്തർ ഹെർബ് ഉണ്ട് കേട്ടോ. അതായത് ഈ നമുക്ക് ഈ ഓർഗാനോ ഒക്കെ ഇരിക്കൂലേ, അതേപോലെ തന്നെ ഒരു ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കൂടെ നല്ല ടോസ്റ്റ് ചെയ്തിട്ടുള്ള സെസമി സീഡ്സും അതൊരു നട്ടി ടെക്സ്ചർ അതിന് നൽകും. അതിനോടൊപ്പം തന്നെ സുമാക്ക് എന്ന് പറയുന്നത് ഒരു ഡീപ്പ് റെഡ് കളറിലുള്ള ഒരു ഒരു പൗഡറാണ് ബേസിക്കലി. അതും ഈ പറഞ്ഞ പോലെ കുറച്ചൊരു ഒരു എന്താ പറയുക, കയ്പ്പ്, ലൈറ്റ് കയ്പ്പൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു ഒരു ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അതിൻ്റെ കൂടെ സീ സോൾട്ടും കൂടെ ആഡ് ചെയ്തിട്ടാണ്, ഒരു ടാങ്കി ഫ്ലേവറിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു സാത്തർ ഉണ്ടാക്കുന്നത്. സോ ഈ സാത്തറിനെ കുറിച്ചിട്ട് ഒരുപാട് പറഞ്ഞു വരുമ്പോഴത്തേക്കും ഇതൊരു മിഡിൽ ഈസ്റ്റേൺ അല്ലെങ്കിൽ ആ ഒരു ഒരു ഭാഗത്ത് ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ള ഒരു സംഭവമാണ് സാത്തർ. വെച്ച് ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ബ്രെഡ് ഐറ്റംസ്, ഒരുപാട് സാധനങ്ങൾ ഉണ്ടാക്കും. ഇപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ചിക്കൻ്റെ മസാലയോ അല്ലെങ്കിൽ ബീഫിൻ്റെ മസാലയോ സെറ്റ് ചെയ്ത് നമ്മൾ ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കും എന്ന് പറയുന്ന പോലെ ഇവർ സാത്തർ വെച്ചിട്ട് തന്നെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടാക്കും. അതിപ്പം ജോർദാൻ അല്ലെങ്കിൽ ലെബനൻ അങ്ങനെയുള്ള സ്ഥലങ്ങളാണെങ്കിലും ശരി തന്നെ, എല്ലാ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ആണെങ്കിലും ശരി തന്നെ, എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഈ സാത്തർ എന്ന് പറയുന്നത്. എന്തായാലും സാത്തർ ഇഷ്ടമുള്ള ആൾക്കാർ കുറച്ച് പേരുണ്ട് എന്ന് അറിഞ്ഞതിൽ എനിക്കും സന്തോഷം. എനിക്കെന്തായാലും ഭയങ്കര ഇഷ്ടമാണ് സാത്തർ. അപ്പം ആ സാത്തർ എന്ന് പറയുന്ന ആ ഒരു ഫ്ലേവറിനെ, ആ ഒരു നട്ടി അല്ലെങ്കിൽ ഒരു ടാങ്കി ഭയങ്കര രസമുള്ളൊരു ഫ്ലേവറിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇന്ന് സാത്തറിൻ്റെ സ്പെഷ്യൽ ഡേ ആണെന്നുള്ള കാര്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോകുന്നു കേട്ടോ. കേട്ടോണ്ടിരിക്കുക അതിൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM. അഷ്ടമിയാണ് കൂടെയുള്ളത്.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.
1: ഹോം ഡെലിവറി

0: This is home delivery only on Radio Sunoh 91.7 FM. In association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. അങ്ങനെ മോർണിംഗ് ടൈമിൽ നമ്മൾ കുറച്ചധികം ജാത്ര വിശേഷങ്ങൾ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിലുണ്ടല്ലോ, കുറേ പേരിങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ ജാത്രന്റെ ടേസ്റ്റ് എനിക്ക് അതല്ല, നമുക്കൊക്കെ നമ്മളുടെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ആ മസാല നമ്മളുടേതായിട്ടുള്ള ഈവൻ ഇന്ത്യൻ മസാല എന്ന് പോലും പറയാൻ പറ്റില്ല, കുറച്ചും കൂടി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള സ്റ്റൈൽ തന്നെ ഫുഡ് വേണമെന്ന് ഭയങ്കരമായിട്ട് വാശി പിടിക്കുന്ന കുറേ പേരുണ്ടാവും. നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കൂ, അങ്ങനെ ഒരുപാട് പേരുണ്ടാവില്ലേ? എത്രയൊക്കെ ഏതൊക്കെ ടൈപ്പ് ഓഫ് ഫുഡ് ഐറ്റംസ് കൊടുത്താലും അവസാനം കുറച്ച് മീൻകറിയും ചോറും അല്ലെങ്കിൽ കുറച്ച് ചമ്മന്തിയും അല്ലെങ്കിൽ മോരുകറിയും ഒക്കെ കൂട്ടിയിട്ടുള്ള ചോറ് അങ്ങനെ മതി എന്ന് വാശി പിടിക്കുന്നവരുണ്ടാവും. എന്തായാലും ഇങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടേ ഒരു അടിപൊളി സംഭവം പറഞ്ഞേർട്ടെ, കാരണം ഞാനിപ്പോൾ അവിടെ പോയിട്ട് വരികയാണ് കേട്ടോ. കുറച്ച് മുൻപ് ഞാൻ അവിടെ ഷൂട്ടിന് വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ സഫാരിയിൽ പ്രത്യേകിച്ചും അബു ഹമൂർ സഫാരി മോളിലും അതുപോലെ തന്നെ അൽക്കോറിലെ സഫാരി ഹൈപ്പർ മാർക്കറ്റിലും ഇവിടെ രണ്ടിടത്തും 1980s ഒരു തെക്കൻ നൊസ്റ്റാൾജിയ തുടങ്ങിയിരിക്കുകയാണ്. ട്രാവൻകൂർ ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 80s ട്രെൻഡ് പിടിച്ച് നമ്മൾ കുറച്ച് നാളുകളായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. എന്തായാലും പോയി ട്രൈ ചെയ്യുക. അവിടുത്തെ ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡിൻ്റെ ആ ഒരു സെഷനിലാണ് നിങ്ങൾക്ക് ഈ ഒരു തെക്കൻ നൊസ്റ്റാൾജിയ കാണാനായിട്ട് പറ്റുന്നത്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് വെച്ചാൽ നല്ല അടിപൊളിയായിട്ടുള്ള വിഴിഞ്ഞം ചിക്കൻ ഫ്രൈ, അതുപോലെ എന്തൊക്കെയായിരുന്നു കുറേ ഉണ്ടായിരുന്നല്ലോ, നല്ല കപ്പയും. എൻ്റെ മോനെ, കപ്പയും മീൻകറിയും പറയേണ്ട ആവശ്യമില്ല. ഈവൻ കപ്പ പുഴുങ്ങിയതില്ലേ, ആ ഒരു കപ്പ പുഴുങ്ങിയതും ചമ്മന്തിയും, ആ ചമ്മന്തിയുടെ ടേസ്റ്റ്, അതായത് ഞാൻ അത് മാത്രമേ ട്രൈ ചെയ്തോളൂ ലിറ്ററലി ഷൂട്ടിന് വേണ്ടിയിട്ട്. ബാക്കിയെല്ലാം ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാം അടിപൊളിയാണ്. ബിക്കോസ് അവിടുത്തെ ഷെഫ് വേറെ ലെവലാണ്. അപ്പോൾ ഞാൻ ആ കപ്പയും ഇതും കഴിച്ചപ്പോണ്ടല്ലോ, ആ ചമ്മന്തിയുടെ ടേസ്റ്റ് എനിക്ക് ഇപ്പോഴും കിട്ടണു. ആ ഒരു ലെവൽ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഈ നമ്മൾ നാട്ടിലാണെങ്കിലൊക്കെ തന്നെ ഒരു വൈകുന്നേര സമയം 4 മണി സമയമൊക്കെ ആകുമ്പം ആ കപ്പയും അല്ലെങ്കിൽ ഒരു കട്ടൻ ചായ അല്ലെങ്കിൽ ഒരു കട്ടൻ കാപ്പിയും കുടിക്കാൻ ഭയങ്കര ഒരു സുഖമല്ലേ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമുള്ള ആൾക്കാർക്ക് എന്തായാലും പോവാം കേട്ടോ. നിങ്ങൾ ഇന്ന് ഇൻ ബിറ്റ്വീൻ എപ്പോഴെങ്കിലും ഉച്ചയ്ക്കോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ അവിടെ പോയിട്ട് നമ്മുടെ ബേക്കറി ആൻഡ് ഹോട്ട് ഫുഡ് വിഭാഗത്തിൽ നിന്നും അത് വാങ്ങാനായിട്ട് മറക്കരുത്. അത് വാങ്ങിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്തായാലും ഇഷ്ടപ്പെടും. ആൻഡ് ഇതിനിടയിൽ ഈ പറഞ്ഞ പോലെ എന്തായാലും നമ്മൾ 1980s കുറിച്ച് ഉള്ള കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നേരെ 80s ഒരു പാട്ടും കൂടി കേൾക്കാം അല്ലേ. അപ്പോൾ 80s പാട്ടൊക്കെ കേട്ടിരിക്കൂ, ദാസേട്ടും പാടിയ പാട്ടാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് ഞാൻ ബാക്കി വിശേഷങ്ങൾ പറയാം. അപ്പോൾ കേട്ടോണ്ടിരുന്നോളൂ കഥൻ്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: This is Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
0: Huawei App Gallery. ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23-ന് ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നമസ്കാരം, ഞാൻ
6: Radio Suno 91.7. Kate.

0: 93.7 FM.
1: Qatar's favorite radio station.
0: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23-ന് ഐൻ ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
2: തിരുവനന്തപുരം വെൺവാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച്.

0: luxury apartment project, The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40+ world-class amenities.
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോം സ്റ്റീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001 4949.
2: Home delivery.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: വെൽക്കം ബാക്ക്. അങ്ങനെ ഹോം ഡെലിവറി ലക്ഷ്മിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയത്തുണ്ടല്ലോ, നമുക്ക് ഈ പറഞ്ഞ പോലെ ചില സമയത്ത് കുക്ക് ചെയ്യാൻ നേരത്തെ, ഇപ്പം കുക്ക് ചെയ്യുന്നത് പല രീതിയിൽ, പലരും ഈ പറഞ്ഞ പോലെ ഇൻഡക്ഷൻ കുക്കറിൽ കുക്ക് ചെയ്യുന്നവരുണ്ടാവാം, നേരെ തിരിച്ച് ഗ്യാസ് അടുപ്പിൽ കുക്ക് ചെയ്യുന്നവരുണ്ടാവാം, അത് തന്നെ പല രീതിയിലുള്ള ഗ്യാസ് അടുപ്പുകളും നമുക്കുണ്ടല്ലോ. അപ്പം ഈ ഇൻഡക്ഷൻ സ്റ്റവിൻ്റെ ഒക്കെ തന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമ്മളത് അതിൻ്റെ ആ ഒരു കുക്ക് ചെയ്യുന്ന ആ ടോപ്പ് പോർഷൻസ് ഒക്കെ തന്നെ നമ്മളെപ്പോഴും ക്ലീൻ ചെയ്ത് വെക്കാറൊക്കെ തന്നെ പതിവാണ്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചില്ലെങ്കിൽ അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തായാലും ഇതേപോലെ ഗ്യാസ് തീരുമ്പോഴാണെങ്കിലൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്ന ഈ പറഞ്ഞ ഇൻഡക്ഷൻ കുക്കറാണെങ്കിലും ഒക്കെ നല്ല രീതിയിൽ ക്ലീൻ ചെയ്യാനും, ഈവൻ നോർമൽ ഗ്യാസ് അടുപ്പാണെങ്കിലും നന്നായി ക്ലീൻ ചെയ്യാനും ഒക്കെ തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അല്ലേ. അപ്പോൾ ഈ ഒരു ഇൻഡക്ഷൻ കുക്ക് ടോപ്പ് ആ ഒരു സ്ഥലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോപ്പ് അല്ലെങ്കിൽ ഈ രീതിയിലുള്ള വയേഴ്സും കാര്യങ്ങളും അതിൻ്റെ ആ ഒരു റാപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഫ്ലാറ്റ് ഗ്ലാസ് പാനലായിരിക്കും ബേസിക്കലി ഉണ്ടാവുക. റെഗുലർ ഒരു ഗ്യാസ് സ്റ്റൗ പോലെ അല്ലല്ലോ, ഇതിന് കുറച്ചും കൂടി ഒരു ഗ്ലാസ് പാനലാണ്. ആ ഒരു യൂട്ടെൻസിൽസും കാര്യങ്ങളൊക്കെ തന്നെ അതിൻ്റെ മുകളിൽ ഡയറക്ട്ലി ഹീറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തന്നെ അതിനകത്ത് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് പാസ്സാവുന്ന രീതിയിലുള്ള സംഭവമാണ് ആ ഒരു മുകളിലുള്ള ആ ഒരു പോർഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ നല്ല രീതിയിൽ അത് ചൂട് പിടിക്കുന്ന രീതിയിൽ അതിനായിട്ടുള്ള ഇൻഡക്ഷൻ കുക്കറിന് വേണ്ടിയിട്ടുള്ള പല പല അയൺ കാസ്റ്റ് ഉള്ളതും അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയിട്ടുള്ളതും മാഗ്നറ്റിക് ബേസ് ഉള്ളതൊക്കെയാണ് നമ്മൾ പൊതുവേ യൂസ് ചെയ്യാറ്. സോ ആ ഒരു ഗ്ലാസ് സർഫേസ് ആയതുകൊണ്ട് തന്നെ അത്രയും ഈ പറഞ്ഞ പോലെ ഒരു ഹീറ്റിലേക്ക് വരാതെ അത് ഈ പറഞ്ഞ നമ്മുടെ പാത്രത്തിലേക്ക് ആ ഒരു ചൂട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് മാക്സിമം നമ്മൾ അങ്ങനെയുള്ള പാത്രങ്ങൾ തന്നെ തിരഞ്ഞെടുക്കാറുള്ളത്. പക്ഷേ നമ്മളിത് ക്ലീൻ ചെയ്യുന്ന സമയത്ത് ഞാനീ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ ആ ഒരു കുക്ക് ടോപ്പിൻ്റെ ആ ഒരു പോർഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ ഒരു ഹീറ്റിനെ നല്ല രീതിയിൽ പാത്രത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സബ്സ്റ്റൻസസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ സ്ക്രാച്ച് വീഴുമ്പോഴും അല്ലെങ്കിൽ ചില മെറ്റീരിയൽ ഗ്ലാസ് സർഫേസിൻ്റെ ഒക്കെ തന്നെ ഒരു പ്രത്യേകത അതാണ്. എന്തെങ്കിലും ഒരു സ്ക്രാച്ച് ഈ പാത്രങ്ങൾ കൊണ്ട് ഈ ഒരഞ്ഞിട്ടുണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ ഒരു ഒരു പ്രശ്നങ്ങൾ കാരണം ഈ പറഞ്ഞ കുക്ക് ടോപ്പുകൾ പണ്ടത്തെ പോലെ വർക്ക് ചെയ്യാണ്ടാവും. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ക്ലെൻസർ നല്ലതായിരിക്കണമെന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. ഇത് നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒരു നമ്മൾ വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ആൻഡ് ഒരു ഹോം കെയർ എന്നുള്ള രീതിയിൽ നോക്കുന്ന സമയത്ത്, കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് നമ്മളുടെ ഈ ഒരു ഇൻഡക്ഷൻ കുക്കറിൻ്റെ ടോപ്പ് പോർഷൻ കെയർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അതിനകത്ത് ഇപ്പം ബേൺ മാർക്സ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ സ്ക്രാപ്പർ കൊണ്ട് കുറേ ഇങ്ങനെ ഇങ്ങനെ റഫായിട്ട് സ്ക്രാപ്പ് ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കാതെ കറക്റ്റായിട്ടൊരു ഡ്രൈ ടവലും കാര്യങ്ങളും അല്ലെങ്കിൽ മൈക്രോഫൈബർ ക്ലോത്തുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് സ്ക്രാച്ചിങ്ങിലേക്ക് പോകാതെ നേരെ തിരിച്ച് നമുക്ക് ലൈറ്റർ ഡിഷ് വാഷ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ കുഞ്ഞ് ഈ പറഞ്ഞ പോലെ മിക്സ്ചർ, നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ചില മിക്സ് ഓഫ് സാധനങ്ങൾ ഉണ്ടാവുമല്ലോ, ഈ വിനിഗോ, ബേക്കിംഗ് സോഡ, അങ്ങനത്തെയൊക്കെ സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ സേഫ് ആണോ ആ ഒരു ബ്രാൻഡിന് എന്ന് നോക്കാനായിട്ട് ഒന്ന് ഓർക്കുക. ആൻഡ് ജെൻലി ഡു ഓൾ ദി ക്ലീനിങ്സ്. അല്ലാതെ സ്ക്രാച്ച് ചെയ്ത് അതിൽ കുറേ മാർക്കൊക്കെ വരുത്തി അങ്ങനെ ചെയ്യാതിരിക്കാൻ ശ്രമിക്കരുത്. ബേൺ മാർക്സൊക്കെ പോകുന്ന രീതിയിൽ കുറച്ച് നേരം അങ്ങനെ ലീവ് ചെയ്തിട്ട് ആ മാർക്കൊക്കെ നല്ല രീതിയിൽ മാറാൻ വേണ്ടി നമുക്ക് ജെൻറ്റലായിട്ട് തന്നെ വൈപ്പ് ചെയ്തെടുക്കുന്നതായിരിക്കും ബെറ്ററായിട്ടുള്ളൊരു കാര്യം കേട്ടോ. അപ്പം ഇതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ പോകുന്നത് നല്ലൊരു പാട്ടിലേക്കാണ്.

0: വചനങ്ങളിലൂടെ. ഒരുവൻ രോഗിയായാൽ അവനെ നിങ്ങൾ സന്ദർശിക്കണം.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ലഹരമാങ്കിനുള്ള സമയം.

0: اللهم رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وبعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
2: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23-ന് ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, ബ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
3: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: ഒരു ദിവസം മാത്രം വിലക്കുറവിന്റെ വലിയ ആഘോഷം, വൺ ഡേ ബിഗ് ഡേ, സെപ്റ്റംബർ 23 ഐം ഖാലിദ് ബ്രാഞ്ചിൽ മാത്രം. ബനാന ഇന്ത്യ 1 കിലോ 7 റിയാൽ 75 ദിർഹം, ടൊമാറ്റോ 1 കിലോ 1 റിയാൽ 75 ദിർഹം, പൊട്ടറ്റോ 1 കിലോ 2 റിയാൽ 75 ദിർഹം, ഒണിയൻ 1 കിലോ 2 റിയാൽ 25 ദിർഹം, വാട്ടർമെലൻ 1 കിലോ 1 റിയാൽ 90 ദിർഹം, പ്രോൺസ് 1 കിലോ 18 റിയാൽ 75 ദിർഹം, പാകിസ്ഥാൻ ബീഫ് ബോൺലെസ് 1 കിലോ 36 റിയാൽ. മർസ ഹൈപ്പർ മാർക്കറ്റ്, നിങ്ങളുടെ സ്വന്തം സേവിംഗ്സ് പാർട്ണർ.
1: നമസ്കാരം, ഞാൻ സന്തോഷ് കീഴാറ്റൂർ, ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 12 മണി കഴിഞ്ഞ് 4 മിനിറ്റ്. ഈ ഒരു സമയത്തുണ്ടല്ലോ എൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗസ്റ്റ് ആണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്. ആ ഒരു ഗസ്റ്റിനെ ഞാനിങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. നല്ല നല്ല പാട്ടുകളൊക്കെ പാടി നമ്മളുടെ കൂടെ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മളൊക്കെ എൻ്റർടൈൻ ചെയ്യിപ്പിച്ച, അതിലൊക്കെ ഉപരി ഖത്തറിൻ്റെ തന്നെ സ്വന്തം അല്ലെങ്കിൽ സ്വകാര്യ അഹങ്കാരം എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആളാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർ സിംഗർ വിന്നറായിട്ട് ശിവപ്രിയയാണ്. അപ്പൊ എന്തായാലും ശിവപ്രിയയുടെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ കേൾക്കാനായിട്ട് പറ്റുന്നതായിരിക്കും. ആള് നമ്മുടെ കൂടെ ഉടനെ തന്നെ ജോയിൻ ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഈ പറഞ്ഞ പോലെ നല്ല നല്ല പാട്ടുകളും കാര്യങ്ങളൊക്കെ കേട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് എനിക്ക് ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് പറയാനായിട്ടുള്ളത് കേട്ടോ. അതായത് ഫേവറേറ്റ് ഹോംസ് ഖത്തറിലേക്ക് എത്തിക്കഴിഞ്ഞു. അപ്പൊ നിങ്ങൾക്കൊക്കെ തന്നെ ഒരു നല്ലൊരു സ്വപ്നം, വീടെന്ന് പറയുന്ന സ്വപ്നം, അതിന് തുടക്കമിടാൻ പറ്റിയൊരു സമയമാണ്. തിരുവനന്തപുരത്ത് ഈ പറഞ്ഞ പോലെ ഫേവറേറ്റ് ഹോംസിൻ്റെ പുതിയ ലക്ഷറി അപ്പാർട്ട്മെൻറ്റ് പ്രൊജക്ട് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം 2 and 3 BHK ലക്ഷറി റെസിഡൻസസും ട്രിവാൻഡ്രത്ത് ഈ പറഞ്ഞ പോലെ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നും വെറും 3.5 കിലോമീറ്റർ ദൂരം ലുലു മോൾ അടുത്ത്, അതുപോലെ തന്നെ എല്ലാ സംഭവങ്ങളും, അതായത് ഒരു 40-ൽ അധികം വേൾഡ് ക്ലാസ് അമിനിറ്റീസൊക്കെ ഉള്ള ഒരു അതിഗംഭീരമായിട്ടുള്ള ഒരു റെസിഡൻസ് ാണ് ഈ പറഞ്ഞ ഫേവറേറ്റ് ഹോംസിനുള്ളത്. അതിപ്പോൾ ഒന്നും രണ്ടൊന്നും അല്ല, 13 ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് ഈ പറഞ്ഞ പ്രൈം ലൊക്കേഷൻസിലുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫേവറേറ്റ് ഹോംസിനെ നേരിട്ട് ഖത്തറിൽ എത്തിയിരിക്കുന്ന ടീമിനെ കണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് വേണ്ട ഒരു വീട് നിങ്ങൾക്ക് ജസ്റ്റ് തിരഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പം അതിന് വേണ്ടിയിട്ട് ഓൾറെഡി അവർ നമ്മളുടെ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെ അവൈലബിൾ ആണ്. 29th വരെ അവൈലബിൾ ആണ്. സോ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവരെ ഒന്ന് എക്സ്ക്ലൂസീവ്ലി ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ടൊക്കെ തന്നെ വിളിക്കണം എന്നുണ്ടെങ്കിൽ 6001494949 എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി. 6001494949. അപ്പോൾ ഈ നമ്പറിൽ വിളിച്ചാൽ എന്തായാലും അവരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ ഞാൻ നല്ലൊരു പാട്ടിലേക്ക് പോവുകയാണ്. അതായത് സ്പിരിറ്റ് മൂവിയിൽ നിന്നും ദാസേട്ടൻ പാടിയ ആ ഒരു പാട്ടിലേക്ക്.

0: സ്നേഹങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ ദ ഗോൾഡൻ എഡിഷൻ.
1: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
1: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
3: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
2: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
4: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
5: നമസ്കാരം, ഞാൻ ക്യാമറമാൻ സുജിത് വാസുദേവാണ്. ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാം. നമുക്ക് കൂട്ടുകൂടിക്കൊണ്ടേയിരിക്കാം.

0: ഒരുപാട് സന്തോഷമുണ്ട് ഒരാളെ ഇങ്ങോട്ടേക്ക് വെൽക്കം ചെയ്യാനായിട്ട്. കാരണം കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഞാൻ വിളിച്ചപ്പോ ഖത്തറിലേക്ക് എത്തില്ലേ എന്ന് ചോദിച്ചപ്പോ എത്തും, ഉറപ്പായിട്ടും എത്തും, ഞാൻ അവിടെ വരാതെ എവിടെ പോകാനാ എന്നാണ് എൻ്റെ അടുത്ത് അവസാനം പറഞ്ഞത്. അപ്പൊ ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ഞാൻ ദാ സ്വാഗതം ചെയ്യാണ് നമ്മുടെ ഒക്കെ തന്നെ ഖത്തറിന്റെ അഭിമാനമായിട്ടുള്ള ശിവപ്രിയ ആണ് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ശിവപ്രിയ
1: നമസ്കാരം.
0: കൺഗ്രാജുലേഷൻസ് വൺസ് അഗൈൻ. അങ്ങനെ സ്റ്റാർ സിംഗർ ഈ ഒരു സീസണിലെ ടൈറ്റിൽ വിന്നർ ആയിട്ട് നാട്ടിൽ കുറച്ച് നാളെ നിന്നുള്ളു, പെട്ടെന്ന് തന്നെ ഖത്തറിലേക്ക് വന്നു, ഇപ്പൊ ഇവിടെ ഖത്തറിൽ ഓടി നടക്കുകയാണ്. കാരണം എല്ലാവർക്കും അത്രയും ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ ശിവപ്രിയനെ കാണാനായിട്ടും സംസാരിക്കാനായിട്ടും എല്ലാവരും വന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തുമാത്രം സന്തോഷമുണ്ട് ഇവിടെ ഖത്തറിൽ വന്നിട്ട്.
1: അയ്യോ ഒരുപാട് സന്തോഷം, ബിക്കോസ് ഞാൻ ഇവിടെയാണ് ജനിച്ചത്, ഇവിടെയാണ് പഠിച്ചത്. പണ്ട് മുതലേ സ്റ്റേജ് ഷോസ് ഞാൻ ചെയ്യുന്നുണ്ട് 3rd class മുതൽ. അപ്പോ ആ സമയം മുതലേ ഇവിടുത്തെ അങ്കിൾമാർ ആന്റിമാര് ചേച്ചിമാരൊക്കെ പറയുന്നുണ്ടായിരുന്നു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തൂടേന്ന്. പക്ഷെ അപ്പൊ സ്കൂളില് പഠിക്കുന്നതായതുകൊണ്ട് എനിക്ക് പോവാൻ പറ്റിയിരുന്നില്ല. പക്ഷെ 12th കഴിഞ്ഞ ഉടനെ ഒരു വേണമെങ്കിൽ കുറച്ചുനാൾ ബ്രേക്ക് എടുക്കാലോ എന്നെന്നെ ഓർത്ത് അപ്പൊ പോയി നോക്കിയതാണ് ഓഡീഷൻസിന്. അങ്ങനെയാണ് സ്റ്റാർ സിംഗറിലോട്ടുള്ള എൻട്രി എന്ന് പറയുന്നത്. അപ്പം കമ്മിങ് ബാക്ക് ടു ഖത്തർ ഫീൽസ് ഭയങ്കര സ്പെഷ്യൽ. ആൻഡ് ഇവിടെ എല്ലാവരുടെയും സ്വീകരണവും ഇതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ എന്താ മനസ്സ് നിറഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് അത്രയും സന്തോഷവും സ്നേഹവുമാണ് ഇപ്പോൾ ഓരോ ദിവസവും. ഓരോ ദിവസമായിട്ട് ഞാൻ പണ്ട് മുതലേ പാടിക്കൊണ്ടിരിക്കുന്ന ഓരോ അസോസിയേഷൻസും ഓരോ ഗ്രൂപ്പ്സും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അവരൊക്കെ ഓരോ ദിവസമായിട്ട് ഇങ്ങനെ വിളിച്ചിരിക്കുകയാണ് ഫെലിസിറ്റേഷൻ പ്രോഗ്രാം എന്നൊക്കെ പറഞ്ഞിട്ട്. എല്ലാവരോടും ഒരുപാട് സ്നേഹം, നിങ്ങളാണ് എന്നെ ഇവിടെ വരെ എത്തിച്ചത്.
0: എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. ഞാൻ അന്ന് ഫോൺ വിളിച്ചു, കുറച്ച് കഴിഞ്ഞ് എനിക്ക് ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ജസ്റ്റ് സംതിങ് ലൈക്ക് വെരി ഹെവി ഇൻ മൈ ഹാർട്ട്, അല്ലെങ്കിൽ ഭയങ്കര സങ്കടം വരുന്നു, സന്തോഷം വരുന്നു, എന്തൊക്കെയോ വരുന്നു. ബിക്കോസ് അത്രയും നാളുകളായിട്ട് അറിയാവുന്ന ഒരാൾക്കൊരു ഇത് വരുമ്പോൾ വരുന്നൊരു സന്തോഷമാണ് അത്. സോ പേഴ്സണലി ഓൾസോ ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളിങ്ങനെ ആ ഒരു ജേണിയെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. സ്റ്റാർ സിംഗർ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു വർഷം അല്ലേ,
1: വർഷത്തിലധികം, ഒന്നര വർഷമായി.
0: ആ ഒന്നര വർഷമായിട്ടുള്ള ഈ ഒരു ജേണി എനിക്ക് തോന്നുന്നു ശിവപ്രിയയുടെ ലൈഫിൽ തന്നെ എപ്പോഴും എഴുതി അങ്ങനെ മാറ്റി വെക്കാൻ പറ്റുന്ന ഒരു ഒന്നര വർഷമാണ്. വലിയൊരു ചേഞ്ച് അല്ലേ കൊണ്ടുവന്നത്. അതില് എന്തുമാത്രം സന്തോഷമുണ്ട് സത്യം, ആ ഒരു ഫുൾ ത്രൂ ഔട്ട് ആ ഒരു 1.5 years ചേഞ്ച് ഓവറിന്
1: ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ സംഭവിച്ചിട്ടുണ്ട്. തുടക്കത്തിലൊന്നും എനിക്കെന്റെ എന്നെ കൊണ്ട് മീൻസ് ബെസ്റ്റ് പെർഫോമൻസസ് ഒന്നും കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, കുറച്ച് ടെക്നിക്കൽ പ്രോബ്ലം ഒക്കെ കാരണം. അപ്പൊ അതിൻ്റെതായിട്ടുള്ള വിഷമങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, ഇത് പറ്റുമോ. ആൻഡ് ഓൾസോ എന്റെ ഫസ്റ്റ് റിയാലിറ്റി ഷോ ആണ്, എന്റെ കൂടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ബാക്കി എല്ലാവരുടെയും ഞാൻ ഇതിനു മുന്നേ ഏതെങ്കിലും ഒരു റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തുന്ന കണ്ടിട്ടെങ്കിലും ഉണ്ട്. അപ്പൊ ഇവരുടെ കൂടെയൊക്കെ എനിക്ക് പാടിയാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ, എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെയുള്ള കുറേ കൺഫ്യൂഷൻസ് തുടക്കത്തിലുണ്ടായിരുന്നു. ഞാൻ തുടക്കത്തിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ എന്താ പറയുക, എ ലോട്ട് ഹാസ് ചേഞ്ച്ഡ്. കുറേ ഞാൻ എന്നെ, അതായത് ഒരു മ്യൂസിഷ്യൻ എന്ന നിലയിൽ തന്നെ ഞാൻ കുറേ ഡയമെൻഷൻസ്, കുറേ പെർസ്പെക്റ്റീവ്സ് ഒക്കെ കാണുന്നു, കുറേ മാറി. ഒരു മ്യൂസിഷ്യനായിട്ട് ഞാൻ കുറേ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ

0: കാഴ്ചപ്പാടുകൾ ഒരുപാട് മാറിയിട്ടുണ്ട്. സോ യെസ്, കുറേ ചേഞ്ച്ഡ്.
1: ഈ ചേഞ്ച് ആയ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയാനുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് നമുക്കൊരു രണ്ട് പാട്ടുകൾക്ക് ശേഷം തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് ഖത്തേഴ്സ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: You're listening to
6: in association with

0: ശിവപ്രിയ ആണ് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വലിയൊരു വിജയത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് ഖത്തറിലേക്ക് എത്തുന്ന സമയത്ത് എനിക്ക് ശിവയടുത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആ ഒരു ജേണിയെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുകയായിരുന്നു. അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു വലിയ ചേഞ്ചിനെ കുറിച്ച് പറഞ്ഞു. ആ ഒരു ചേഞ്ചിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയൊരു ചേഞ്ച് ഭയങ്കര ഒരു ഒരു എന്താ പറയാ ഭയങ്കര അടിച്ചുപൊളിപ്പാട്ടുകൾ അല്ലെങ്കിൽ വേറെ തന്നെ ജോണ്ടർ ഓഫ് സോങ്സ് ശിവയുടെ തന്നെ ഒരു കംഫേർട്ട് സോണിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു ഒരു പാട്ടും കാര്യങ്ങളും ട്രൈ ചെയ്യുക. അതെനിക്ക് തോന്നുന്നു ഒരു ഫൈനലിന്റെ ആ ഒരു അടുത്തേക്ക് എത്തുന്ന സമയത്താണ് ഭയങ്കര അങ്ങനത്തെ പാട്ടുകളുടെ ഒരു ഒരു ഒരു ട്രയല് സത്യം പറഞ്ഞാൽ നടന്നുകൊണ്ടിരുന്നത്. സോ ഹൗ വാസ് ദാറ്റ് യു നോ ടേക്കിംഗ് സംതിങ് എൽസ് വിച്ച് ഇസ് നോട്ട് യുവർ കംഫേർട്ട് സോൺ?
1: റിസ്ക് തന്നെ ആയിരുന്നു, പക്ഷേ എനിക്കതൊക്കെ ട്രൈ ഔട്ട് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പം സേ ഫോർ എക്സാമ്പിൾ വെസ്റ്റേൺ പോലത്തെ പാട്ടുകളാണെങ്കിലും ഞാൻ ഒരിക്കലും എക്സ്പെരിമെൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു. ഇപ്പം ഇവിടുന്നാണ് ഖത്തറിലായിരിക്കുമ്പോഴാണെങ്കിലും ഷോസ് ചെയ്യുമ്പോഴൊന്നും അങ്ങനത്തെ ടൈപ്പ് പാട്ടുകൾ പാടിയിട്ടേ ഇല്ല അവിടെ. പക്ഷേ അങ്ങനത്തെ റൗണ്ട്സ് അങ്ങനത്തെ കൈൻഡ് ഓഫ് സിംഗിങ് ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ റിസ്ക് എടുക്കാമെന്ന് തന്നെ വെച്ച് ഓക്കെ ആവോ വർക്കൗട്ട് ആവോ എന്നൊന്നും അറിയാതെ തന്നെയാണ് പെർഫോം ചെയ്തത്. പക്ഷെ ഒന്ന് വർക്കൗട്ട് ആയി എന്ന് കണ്ടപ്പോൾ പിന്നെ എക്സൈറ്റഡ് ആയിരുന്നു. പിന്നെ അടുത്ത റൗണ്ടിലും അങ്ങനത്തെ എന്തെങ്കിലും എലമെന്റ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ട് പെർഫോം ചെയ്യാൻ തന്നെയായിരുന്നു. പിന്നെ അതൊരു എക്സൈറ്റ്മെന്റ് ആയി. ഓരോ പാട്ട് ഓരോ റൗണ്ട് വരുമ്പോഴും നമുക്ക് ആ പാട്ടിൽ എന്തൊക്കെ ചെയ്യാം, ഞാനും ശ്വേച്ചി എന്റെ മെന്ററും എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ എലമെന്റ്സ് കൊണ്ടുവരാം, ഹൗ ടു തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ബാക്കിയുള്ളവർ ചിന്തിക്കുന്നതിനൊക്കെ അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടാണ് എപ്പോഴും ഒരു പാട്ടിനെ അപ്രോച്ച് ചെയ്തത്.
0: അങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സിൽ ഒന്ന് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നത്. ആ ഒരു ഇൻസ്ട്രുമെന്റും കൂടി വെച്ചിട്ട് ചെയ്തത്, വാട്ട് ഇസ് ഇറ്റ് കോൾഡ്?
1: കസു.
0: കസു, യെസ്. ഈ ഒരു കസു എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പം വളരെ റെയറായിട്ട് കാണുന്ന ചില ഇൻസ്ട്രുമെന്റ്സിൽ ഒന്നായിട്ട് എപ്പോഴും കണക്കാക്കപ്പെടാറുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഈ കസു ആദ്യം യൂസ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ അത് പഠിക്കാൻ തന്നെ ഒരു സ്പെഷ്യൽ എഫേർട്ട് വേണം. അപ്പൊ അതും ഈ പാട്ടും രണ്ടും ഒരുമിച്ച് ഈ പറഞ്ഞ പോലെ ഒന്ന് കോംപ്ലിമെന്റ് ചെയ്ത് പോകുന്ന രീതിയിൽ കൊണ്ടുവരാൻ, ഹൗ വാസ് ഇറ്റ് ആക്ച്വലി?
1: കസു ആക്ച്വലി ഞാൻ അതിനു മുന്നേ ഇതുവരെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ആ പാട്ടില് ശിങ്കാരവേലിനി എന്നാണ് പാട്ടിന്റെ പേര്. അപ്പൊ പാട്ടില് നാദസ്വരം വായിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ നാദസ്വരം ഓർക്കസ്ട്രയിൽ നാദസ്വരം വായിക്കുന്നില്ല. അപ്പം ഇങ്ങനെ ഒരു തോട്ട് വന്നു, മിഥുനേട്ടൻ നമ്മുടെ കോൺവെന്റിന്റെ പ്രിൻസിപ്പൾ മിഥുൻ ജയരാജ് ഇങ്ങനെ പറഞ്ഞു കസു വെച്ച് ട്രൈ ചെയ്തൂടെ എന്ന് ചോദിച്ചു. മൂന്ന് ദിവസമായിരുന്നു ആ പാട്ട് പഠിക്കാൻ നമുക്ക് ടൈം കിട്ടിയത്. മൂന്നോ നാലോ ദിവസം, എന്തോ ഫോർത്ത് ഫിഫ്ത് ഡേ ഷൂട്ടായിരുന്നു. അപ്പം ഇതാണെങ്കിൽ യൂസ് ചെയ്ത് ശീലം ഇല്ലാത്തതുകൊണ്ട് ഇതിൽ കാര്യമായിട്ട് പഠിക്കാനൊന്നുമില്ല, നമ്മൾ പാടുന്നത് പോലെ അങ്ങനെ പാടുകയാണ് അതിലൂടെ, ബ്ലോ ചെയ്യുന്നതും അല്ല. അപ്പോൾ പക്ഷെ ഒരുപാട് എനർജി വേസ്റ്റ് ആവാണ്,
0: അതെ,
1: ഭയങ്കര പ്രഷറുണ്ട്,
0: ത്രോട്ടിന് ഭയങ്കര എനിക്ക് തോന്നുന്നു ഒരു ഇത് കൊടുക്കുന്നുണ്ട്.
1: അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് വീക്ക് ആവുന്നുണ്ടായിരുന്നു, ബോഡി വീക്ക് ആവുന്നുണ്ടായിരുന്നു. ഷൂട്ടിന്റെ ദിവസമായപ്പോഴേക്ക് ഇത് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്തിട്ട് ഷൂട്ടിന്റെ ദിവസം രാവിലെ ഇങ്ങനെ എനിക്ക് വയ്യാണ്ടിരിക്കുക. ഞാനിങ്ങനെ പനിയൊന്നുമില്ല, എനിക്ക് ജലദോഷമില്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ ഇങ്ങനെ ആലോചിച്ചപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി അത് യൂസ് ചെയ്ത് അതിങ്ങനെ പെട്ടെന്ന് പ്രാക്ടീസ് ചെയ്യാണല്ലോ, അതായത് കുറെ നാള് ശീലം ഉണ്ടെങ്കിൽ പിന്നെ അത് ഉപയോഗിക്കുമ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല.
0: കസു മാത്രമല്ലല്ലോ യൂസ് ചെയ്യുന്നത്, പാടും കൂടെ. അപ്പൊ ഈ സൈമൾട്ടേനിയസ്ലി വരുമ്പോൾ അപ്പോ അത് അവസാനം സ്റ്റേജിലേക്ക് എത്തിയപ്പോ സംഭവം യു ഡിഡ് സോ വെൽ ആൻഡ് എല്ലാവരും ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു അല്ലേ. അതുപോലെ കിട്ടിയ ഒരു അപ്രീസിയേഷൻ ഈ ഒരു കസുവിന് കിട്ടിയ പോലെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു റൗണ്ടിലെ ഭയങ്കരമായിട്ട് ഓർമ്മയിലുള്ള ഇതാണ്?
1: ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഒരു ഇംപ്രവൈസേഷൻ റൗണ്ട് വന്നു. ഇപ്പോഴാണ് ഞാൻ മറ്റേ മുട്ടപ്പാട്ട് എന്ന് പറയുന്ന മറ്റേ ഹഹഹ ഇന്ന് നല്ല ലാക്കാന്നൊരു പാട്ടുണ്ട്, അതില് കുറച്ച് സ്കാറ്റ് സിംഗിങ്ങും വെസ്റ്റേൺ കുറെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു നല്ലോണം അപ്രീസിയേഷൻ കിട്ടിയ പാട്ടാണ്. അപ്പൊ അതിന് ഞാനതൊരു പെർഫോമൻസ് പോലെയാണ് ആ പാട്ട് ഉദ്ദേശിച്ചത്. അതായത്
0: കുഴപ്പമില്ല, ശബ്ദം കുറച്ച് പ്രശ്നമുണ്ട്, കുട്ടി പറഞ്ഞ പാടി പാടി പാടി ഇവിടെ ഖത്തറിലെത്തിയപ്പോഴത്തേക്കും കാലാവസ്ഥയും കൂടെ കൂട്ടത്തിൽ പ്രശ്നമായതാണ്.
1: പെർഫോമൻസ് പോലെയാണ് അത് പ്ലാൻ ചെയ്തത്. അപ്പൊ ഞാൻ എന്റെ പോക്കറ്റിൽ ചിത്രാമ്മയ്ക്ക് കൊടുക്കാൻ ഒരു ലഡു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, അതിലങ്ങനെ സ്വീറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ലൈൻസ് ഉണ്ട്. അപ്പൊ ആ സമയത്ത് ഞാൻ ചിത്രാമ്മയ്ക്ക് ലഡു കൊണ്ടു കൊടുക്കണ്ടായിരുന്നു, പക്ഷെ എന്റെ പ്ലാനിങ്ങിൽ അത് അവിടെ നടന്നില്ല, സ്വീറ്റ് കൊണ്ടു കൊടുക്കാൻ പറ്റിയില്ല. സ്വീറ്റ് കൊണ്ടു കൊടുക്കണ്ടപ്പോ ഞാൻ സ്റ്റേജിൽ നിൽക്കുകയാണ്, അപ്പൊ എനിക്ക് അതൊന്നും വർക്കായില്ല. പക്ഷെ എന്താണ്, ഈ പാട്ട് കഴിഞ്ഞിട്ട് ചിത്രാമ്മയും വിജയുടെ ചിത്ര ചേച്ചിയും ബസറടിച്ചിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നു. അപ്പൊ ഞാൻ ഈ ലഡു ചിത്രാമ്മയ്ക്ക് കൊടുക്കുമ്പോൾ ചിത്രാമ്മ എനിക്ക് വായിൽ വെച്ചു ആ ലഡു. അപ്പൊ അതൊക്കെ ഭയങ്കര ബ്ലെസ്ഡ് മൊമെന്റ്സ്. പിന്നെ വേറെ മാർഗഴി തിങ്കളല്ലവ അങ്ങനത്തെ പാട്ടുകളൊക്കെ പാടിയിട്ട് ചിത്രാമ്മ ഇങ്ങനെ സ്റ്റേജിൽ വന്നിട്ട് പറഞ്ഞു ഞാനൊന്ന് ഉമ്മ തരട്ടെ എന്നിട്ട് വന്നിട്ട് ഉമ്മ തന്ന് കെട്ടിപ്പിടിച്ച്.
0: എനിക്കത് ആലോചിക്കുമ്പോ സത്യം പറഞ്ഞാൽ ഒരുപാട് നാള് മുൻപ് ചിത്രാമ റേഡിയോ സിനിമയിൽ വന്ന സമയത്ത് പാടറിയേ പഠിപ്പറിയേ പാട്ട് പാടിയിട്ട് നമ്മളുടെ വെൽക്കത്തില് ആദ്യം പാടി തുടങ്ങിയത് നമ്മുടെ ശിവയായിരുന്നേ. ശിവ പാടിയതിനു ശേഷം പിന്നെ ഇവിടെ വന്ന് തീരമേ നമ്മൾ പാടി. അതിൽ ഏറ്റവും കൂടുതൽ വോക്കല് കടന്നിരുന്നത് ശിവയുടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ചിത്രശേഷിയും കൂടെ പാടി. പക്ഷെ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് ചിത്രശേഷി ചോദിച്ചു, എനിക്ക് മോളെ അറിയാലോ അല്ലേ? എന്നിട്ട് ഭയങ്കര സന്തോഷത്തിൽ ചിത്രശേഷി കെട്ടിപ്പിടിച്ചിരുന്നു. എനിക്കത് അതിന് മുൻപ് ഒരു പരിപാടിക്ക് വെച്ച് കണ്ടിട്ടുള്ളൊരു ഓർമ്മയാണ്. പക്ഷെ
1: കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പണ്ട്, അപ്പൊ അതിന് ചിത്രാമ്മയുടെ കണ്ണാണ് എനിക്ക് കിട്ടിയത്.
0: അപ്പൊ ഒന്ന് ആലോചിച്ചു, ചിത്രശേഷി അത് ഓർത്ത് വെച്ചു. അതേ ഇവിടെ വന്നപ്പോ ആ ഒരു ബ്യൂട്ടിഫുൾ മൊമെന്റ് കിട്ടി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ശിവയാണെങ്കിലും ഈവൻ മൈഥിലി ആണെങ്കിലും കരയായിരുന്നു ചിത്രശേഷിനെ കണ്ടിട്ട്. അപ്പോ അത്രയും ഒരു ലെജൻഡിന്റെ കൂടെ ഇത്രയും നാളുകൾ സ്പെൻഡ് ചെയ്യാൻ പറ്റി. സോ മച്ച് നോളജ് യു ഗോട്ട് ഫ്രം ഹെർ അല്ലേ? അതൊക്കെ സത്യം പറഞ്ഞ ഒരു ബ്ലെസ്ഡ് മൊമെന്റ് തന്നെയാണ് അല്ലേ? ഉറപ്പായിട്ടും ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ അതൊക്കെ അറിയണം എന്നുണ്ട്. പക്ഷെ അതിന് മുൻപായിട്ട് രണ്ട് പാട്ട് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം. സോ സ്റ്റേ ട്യൂൺ, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
4: ആകെ സെഡാണ് മോനെ.
5: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
3: സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
6: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
7: Joy Alukas 917 evenings
8: presented by Joy Alukas, world's favorite jeweler.
3: Powered by
9: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thodangi authentic Arabic cuisine de ruji ariyam. Call 4001707.
8: And
10: Marza Hypermarket, be fresh, be you. Visit your nearest store today. Marlaya.
11: Hi everyone, this is Hari Charan here.
12: You're listening to
11: Radio Suno. Radio Suno, kettu kettu kootukodam.

0: നമ്മളിങ്ങനെ ചിത്രശേഷിയുടെ വിശേഷങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. ശിവപ്രിയ ആണ് എന്റെ കൂടെ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആ ഒരു ടൈറ്റിൽ വിന്നർ, സ്റ്റാർ സിംഗർ ടൈറ്റിൽ വിന്നർ ആയി നിൽക്കുന്ന സമയത്ത് ജഡ്ജസിനെ കുറിച്ചും പറയാതിരിക്കാൻ പറ്റില്ല. ചിത്രശേഷിയെ പോലെ ഒരു ലെജൻഡറി ഒരാളിൽ നിന്നും എത്രയോ പാട്ടുകൾ എത്രയോ ലാംഗ്വേജസിൽ പാടിയിരിക്കുന്ന നമ്മളുടെ പൊതു സ്വത്തായിട്ടുള്ള അഹങ്കാരമായിട്ടുള്ള നൈറ്റിംഗേൽ. സോ ഈ പറഞ്ഞ വാനമ്പാടിയിൽ നിന്നും കിട്ടിയിരിക്കുന്ന ചെറിയ ചെറിയ നോളജ് ആണെങ്കിലും ഒക്കെ നമ്മൾ എപ്പോഴും സൂക്ഷിച്ചു വെക്കും. മോക്ക് അതേപോലുള്ള ഒരു സ്പെഷ്യൽ മൊമെന്റ് ഈ പറഞ്ഞ ഒന്ന് ലഡുവിന്റെ കാര്യമാണ്. അതുപോലെ വേറെ ഏതെങ്കിലും ഒരു പേഴ്സണൽ മൊമെന്റ് ഉണ്ടായിട്ടുണ്ടോ?
1: ഇത് തന്നെയാണ് ചേച്ചി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇങ്ങനെ മാർഗഴി തിങ്കളല്ല വാ പാടി, മൗനമേ നിറയും മൗനമേ ഒക്കെ പാടി, അതൊക്കെ പാടിയപ്പോ തന്നെ ആക്ച്വലി ഇങ്ങനെ അവിടെ സീറ്റിലിരുന്നിട്ട് തന്നെ എനിക്ക് ഇങ്ങനെ ഉമ്മ തന്നു. പിന്നെ ഫ്ലോറിൽ വന്നപ്പോ ഞാൻ ഒന്ന് കെട്ടിപ്പിടിക്കട്ടെ പറഞ്ഞ് കെട്ടിപ്പിടിച്ചു, ഒരു ഉമ്മ തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ തന്നു. അതൊക്കെ
0: ഉറപ്പായിട്ടും കൂടെ തന്നെ എനിക്ക് തോന്നുന്നു സിതാര ആൻഡ് വിധു ഇവരും എനിക്ക് തോന്നുന്നു ഒരു ലോങ്സ്റ്റ് പാർട്ട് ഓഫ് ദിസ് ജേർണി ആയിരുന്നു. അപ്പോ അവരും ഭയങ്കര ഒരു വലിയ സപ്പോർട്ട് തന്നെയായിരുന്നു. ഹൗ വാസ് ദാറ്റ്?
1: അവരൊക്കെ ഭയങ്കര ആക്ച്വലി എപ്പോഴും കോമ്പറ്റീഷൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര സ്ട്രിക്റ്റ് അല്ലെങ്കിൽ ഭയങ്കര ടെൻഷൻ നിറഞ്ഞ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. പക്ഷെ ഇവിടെ ഭയങ്കര കൂളാണ്. ഇപ്പൊ ജഡ്ജസ് ആയിക്കോട്ടെ, നമ്മുടെ മെന്റേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ഷോ ഡയറക്ടർ സർഗോ സാർ ആയിക്കോട്ടെ, നമ്മളെ അത്രയും കംഫർട്ടബിൾ ആക്കിയിട്ടേ അവിടെ ആക്ഷൻ പറയുള്ളൂ. നമ്മളിപ്പോ ഇനി ടെൻസ്ഡ് ആണെന്ന് അറിയാമെങ്കിൽ കുറച്ച് സമയം വെയിറ്റ് ചെയ്ത് വെള്ളമൊക്കെ കുടിച്ച് ഓക്കെ ആണോന്ന് ചോദിച്ചിട്ടേ തുടങ്ങുള്ളൂ. അപ്പൊ അതിലൊക്കെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മുടെ ജഡ്ജസ് തന്നെയാണ്. വിധിച്ചേട്ടനും സിതാരയും. വിധിച്ചേട്ടന്റെ ഒക്കെ തമാശയൊന്നും പകുതിയും ടിവിയിൽ വരുന്നില്ല എന്നുള്ളതാണ്. നിങ്ങൾ ഓൺ ക്യാമറ എന്താണോ കാണുന്നത് അതന്നെയാണ് ഓഫ് ക്യാമറ, കുറച്ച് കൂടുതലായിരിക്കും ഓഫ് ക്യാമറയിൽ. ഭയങ്കര സപ്പോർട്ടീവ് ആണ്. അവരൊന്ന് വാഷ്റൂം പോകാൻ ഇറങ്ങുമ്പോഴന്നെ നമ്മൾ സൗണ്ട് ചെക്ക് ചെയ്യുകയാണെങ്കിലും നമ്മൾ വന്ന് കെട്ടിപ്പിടിച്ച് ഓൾ ദ ബെസ്റ്റ് എല്ലാം റെഡി അല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സപ്പോർട്ടീവ് ആണ് ജഡ്ജസ്, നമ്മുടെ മെന്റേഴ്സ്. സിതാര ചേച്ചി ആണെങ്കിലും ഓൾവേസ് കണ്ണാന്നൊക്കെ പറഞ്ഞിട്ടാണ് പോവുക.
0: ഈ ഒരു ടൈറ്റിൽ വിന്നർ ആയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ഒരു ലൈവ് അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടിയും വിധുവിന്റെ കൂടെയാണ് ചെയ്തത് അല്ലേ? ആ ഒരു തുടക്കം എങ്ങനെ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ആഫ്റ്റർ
1: എഫക്ട് കഴിഞ്ഞ ഉടനെ വിധിച്ചേട്ടൻ ഇങ്ങനെ പെട്ടെന്ന് വിളിച്ചത് വിളിക്കുകയാണ്. ഞാന് എന്റെ ചേച്ചിയുടെ കോളേജിലും കൂടെയായിരുന്നു ആ ഷോ. അപ്പോ ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു ഞാൻ ശിവക്കുട്ടനെ വിളിക്കാണ്, നമുക്ക് കുറച്ച് എന്താണ് ഫിനാലെ കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് ഷോയും കൂടി അല്ലേ, നമുക്ക് അടിച്ചു വിളിക്കാം, കുറച്ച് പാട്ടുപാടാം. അപ്പൊ ഞാന് മറ്റേ ലോകാ സിനിമയിലെ തനി ലോകമുരക്കാരി പാടി, പിന്നെ വിച്ചേട്ടന്റെ കൂടെ എന്റെ എല്ലാം അല്ലേ മുന്തിരിപ്പാടം മറ്റേ ഹസ്കി ഡാൻസ് ഒക്കെ ഉള്ള അതൊക്കെയാണ് പാടിയാവും. എന്തൊരു ഹീസ് ഭയങ്കര ഒരു പെർഫോമർ,
0: ഭയങ്കര
1: വേറെ ലെവൽ. നമ്മളിങ്ങനെ സൈഡിലിരുന്ന് കാണുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഗൂസ്ബംസ് ആണ്. ആൻഡ് എസ്പെഷ്യലി കോളേജും, പിന്നെ അവിടുത്തെ വൈബ് അറിയാലോ, ഭയങ്കര രസമായിരുന്നു.
0: ഉറപ്പായിട്ടും അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഫൈനൽ വേദിയിലെ ജഡ്ജസും ഭയങ്കര ഒരു ലക്കായിരുന്നു അല്ലേ? ആരൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നു?
1: സിതാര ചേച്ചിക്കും വിധിച്ചേട്ടനും ഷോ ഉണ്ടായതുകൊണ്ട് അന്ന് വരാൻ പറ്റിയിരുന്നില്ല. അപ്പൊ ചിത്രാമ്മ, ഡി മാൻ സാറ്, പിന്നെ ഹരിശങ്കർ ചേട്ടനും, പിന്നെ ഔസേപ്പച്ചൻ സാറും ആയിരുന്നു.
0: ഓക്കെ, ഔസേപ്പച്ചൻ സാറിന്റെ മുന്നിലൊക്കെ പാടാന്ന് പറഞ്ഞാൽ അതും എഗെയിൻ ഒരു വലിയൊരു ഒരു സന്തോഷം തന്നെയാണ്. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ മ്യൂസിക് ഈ പറഞ്ഞ പോലെ വലിയൊരു കോൺസെൻട്രേറ്റ് ചെയ്തൊരു ഒരു ഒന്നര വർഷം പോയി ശിവയുടെ. ഇനി എന്തായാലും ഈ ഒരു മ്യൂസിക് ഇതുപോലെ തന്നെ ഇതേ കോൺസെൻട്രേഷനോടുകൂടി ഇതേ പാഷനോടുകൂടി തന്നെ കൊണ്ടുപോകാൻ തന്നെയല്ലേ
1: ഉദ്ദേശം
0: അല്ലേ? ഞങ്ങൾക്കും കാണണം. കാരണം ഈ പറഞ്ഞ പോലെ നമുക്കിപ്പോ ഒരു സന്തോഷം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിത്യ മാമനാണ്, ബിക്കോസ് ഷീസ് ഓൾസോ ഫ്രം ഖത്തർ. ഇവിടുന്ന് തുടങ്ങി അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തി ഇപ്പോ ഷീസ് ലൈക് ഹാഡ് ഡൺ ബ്യൂട്ടിഫുൾ വർക്ക്.
1: ഞാൻ ഇന്ന് ആക്ച്വലി എം എസ് പോയിട്ടുണ്ടായിരുന്നു അവരുടെ യൂത്ത് ഫെസ്റ്റിവൽ ഇനോഗ്രേഷൻ. അപ്പൊ അവിടുത്തെ പ്രിൻസിപ്പൽ ഹമീദ മാം, എന്തൊരു സ്വീറ്റ് ആണ് അവര്. അവരിങ്ങനെ പറഞ്ഞു നിത്യ മാമനൊക്കെ ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണ്. അപ്പൊ ഭയങ്കര നല്ല വെൽക്കമിങ് ആയിരുന്നു, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാൻ
0: സ്കൂളാണ്. സോ ഇനിയും ഞങ്ങൾക്ക് ഇതിപ്പം ഒരു സ്കൂളെന്നോ ഒരു ഒരു സ്ഥലം എന്നോ അല്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ മലയാളികൾക്ക് എല്ലാവർക്കും ഓരോ പാട്ടുകൾ ശിവ പാടുമ്പോഴും സന്തോഷമാണ്. അപ്പൊ ഇനി ഒരുപാട് പാട്ടുകൾ ശിവയുടെ ലൈഫിലേക്ക് വരട്ടെ, ഒരു പ്ലേ ബാക്ക് സിംഗർ ആയിട്ട് ഞങ്ങൾക്ക് കാണാനായിട്ട് പറ്റട്ടെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു കേട്ടോ, അതിനുള്ള പ്രിപ്പറേഷൻസും നടക്കട്ടെ. സോ താങ്ക് യു സോ മച്ച് ഡാർലി. ഇത്രയും നേരം കുറെ പേര് വിചാരിക്കുന്നുണ്ടാവും ഇത്രയും സംസാരിച്ചിട്ട് എന്തുകൊണ്ട് പാട്ട് പാടിപ്പിച്ചില്ല എന്ന്. വേറെ ഒന്നല്ല ആൾക്ക് വയ്യാത്തോണ്ടാണ്. എന്നാലും നമുക്ക് ചെറുതായിട്ട് പാടാൻ പറ്റുന്ന എന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഇല്ലാത്തൊരു പാട്ട് ജസ്റ്റ് ഒന്ന് പാടിപ്പോ.
1: മനസ്സ്

0: ഞാൻ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് സിമ്പിളായിട്ട് വല്ല പാടാൻ പറഞ്ഞപ്പോ
1: ആക്ച്വലി എനിക്ക് വോയിസിലൊട്ട് സ്റ്റെബിലിറ്റി കിട്ടില്ല, കുറച്ച് അങ്ങനത്തെ പാട്ടായോണ്ടാണ് ഞാൻ പാടിയ.
0: ഞാൻ ഇങ്ങനെ ഇത് ആസ്വദിച്ചിരിക്കുകയായിരുന്നു. ബട്ട് താങ്ക് യു സോ മച്ച് ഡാർലിംഗ്, സച്ച് യു നോ ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇറ്റ് ഈസ്. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എനിക്ക് എപ്പോഴും ശിവ ഭയങ്കര കുട്ടിയാണ്, എന്റെ മനസ്സിൽ എപ്പോഴും എനിക്ക് ഒരു അനിയത്തി ഫീലാണ്. അതുകൊണ്ട് ഐ എം സോ ഹാപ്പി ടു യു നോ ഹാവ് എ ബ്യൂട്ടിഫുൾ session with you.
2: Thank you so much, darling. Thank you for having me.
0: Bye bye.

0: കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽമോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈങ് മെയ്ഡ് ഈസിയർ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
1: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിംഗിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
2: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
0: September 24 to 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ. നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ്, അൽ ഗറാഫ.
3: Home delivery.

0: സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: മാറ്റിനി ക്ലാസിക്സ്.

0: ഞാൻ ജയരാജ് വാര്യർ.
1: യു ആർ ലിസ്ണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
3: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
3: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: മാറ്റിനി ക്ലാസിക്സ്.

0: Radio Suno 91.7 FM, Qatar's favorite radio station.
1: വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മോൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001 4949
3: മാറ്റിനി ക്ലാസിക്സ്

0: ഹായ്, ഞാൻ കമൽ.
1: യു ആർ ലിസണിംഗ് ടു
0: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ, ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
4: Matinee Classics.

0: 91.7 FM.
1: Qatar's happiness frequency. Radio Sino.
2: Adi, ente birthday celebration enda chelo vende.
3: Samsamindu mandi mandi.
4: Oof. ആകെ സെഡാണ് മോനെ.
5: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബി, മദ് ഫുഡ്, മദ് ഗൂത്ത്.
6: ആക്ഷൻ
7: മോനെ. ദിനേശ, അതിമോഹമാണ് അതിമോഹം.
6: ഹൊറർ,
8: തനിക്ക് പോകാൻ അനുവാദം ഇല്ല.
5: ഓ ഡ്രാമ,
9: എന്റെ കുടുംബം, എന്റെ സ്വർഗരാജ്.
5: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സിനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ്, ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
10: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds in the പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

91.7 FM. ഗുഡ് ആഫ്റ്റർനൂൺ ഗുഡ് ആഫ്റ്റർനൂൺ ലിസ്ണേഴ്സ്. റേഡിയോസ് 91.7 FM-ൽ ഇത് മാറ്റണി മാഷപ്പിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 2 മണി കഴിഞ്ഞ 8:44. യെസ്, ഏറ്റവും മനോഹരമായിട്ട് തന്നെ ആ ഒരു ഉച്ച സമയം ദേ നമ്മൾ സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് തുടങ്ങാൻ പോവുകയാണ്. ഒരുപാട് കഥകളുമായിട്ട് ഇന്നത്തെ ദിവസം എന്തായാലും അഷ്ടമിയും നിസയും കുറച്ച് മുന്നേ തൊട്ട് ഇവിടെ കറങ്ങി നടക്കുന്നുണ്ട്. ബിക്കോസ് വി ഹവ് ഗോട്ട് സംതിങ് എക്സൈറ്റിംഗ്. അപ്പോൾ അവരുടെ വരവിന് വേണ്ടി കാത്തിരിക്കുക. ആൻഡ് നമ്മൾക്ക് അതിന് മുന്നേ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്യാൻ പോകുന്ന സിനിമകളും അതേപോലെ തന്നെ ഒ ടി ടി റിലീസുകളും ഒക്കെ ചർച്ച ചെയ്യാനുണ്ട്. അതിലോട്ടൊക്കെ പോകുന്നതിന് മുന്നേ മോർണിംഗ് ആ ഒരു വിഷസ് തീർച്ചയായിട്ടും ഗുഡ് ആഫ്റ്റർനൂൺ വിഷസിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. 5000917-ലേക്ക് വിഷസിങ് പോകുന്നോട്ടെ. ആൻഡ് ഓഫ് കോഴ്സ് ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും ഉഷാറായിട്ടിരിക്കുന്നു എന്ന പ്രതീക്ഷയിൽ മനോഹരമായിട്ടുള്ള ഒരു ട്രാക്ക് തന്നുകൊണ്ട് മാറ്റണി മാഷപ്പിൽ സന്ദീപാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാൻ

0: Radio Suno 91.7 FM, Qatar's favorite radio station. ഖത്തറിന്റെ മന്തി പാരഡൈസ്, റിച്ച് അറേബ്യൻ ഫ്ലേവേഴ്സുമായി സംസം മന്തി.
1: മന്തി, മക്ബി, മക്ഫൂൺ, മക്കൂത്ത് തുടങ്ങി മന്തിയുടെ ഒത്തന്റിക് രുചി അറിയാം.
0: സംസം മന്തി, where flavors create memories. Wholesale Market, Doha. Call 4000-1707.
2: This is Matine Masha, only on
1: Radio Suno 91.7 FM.
2: Brought to you by
3: Safari, world-class shopping experience, Doha, Qatar.
4: And
1: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവുമില്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: 91.7 FM,
1: Qatar's favorite radio station.
2: Favorite homes in a new launch luxury apartment project. The Residence. Close to Trivandrum International Airport, Lulu Mall and NH Bypass with 40 plus world-class amenities.
3: Koodade, Trivandrumte prime location-ile 13 luxury apartment project-kalde details-umayi Favorite Homes team ippol Qatar-il. September 22 mudal 29 vare neril kaana. Doha, Radisson Blue Hotel-il. Exclusive meet-up-inayi call 6001-4949.
4: Hi, ഞാൻ ദേവാനന്ദ്. ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സിനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടും.
5: This is Matine Masha, only on Radio Sino 91.7 FM.
6: Brought to you by Safari, world-class shopping experience, Doha, Qatar.
7: And Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyathanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.
8: Welcome back once again, Radio Sun 91.7 FM, Matinee Mashup in the time. Sandhivaanu koodiyullathu studio clockil samayam 2 mani kazhinja 18 minutum 16 secondum. അങ്ങനത്തെ ഏറ്റവും മനോഹരമായിട്ട് സിനിമാ വിശേഷങ്ങളിലേക്ക് കടക്കാനായിട്ട് നമ്മൾ റെഡി ആയിട്ടിരിക്കുകയാണ്. പല സിനിമകളും തന്നെ ഒന്നുകൂടി ഒന്ന് റീമേക്ക് ചെയ്ത് വേറെ ലാംഗ്വേജിൽ വന്നിരുന്നെങ്കിൽ അവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ, ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മലയാളി ഫേസ് തന്നെ വന്നു കഴിഞ്ഞാൽ അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അന്യഭാഷ ആൾക്കാർ അത് സ്വീകരിക്കും എന്നുള്ള ഡൗട്ടും കാര്യങ്ങളും ഒക്കെ വരുന്നത് കൊണ്ടായിരിക്കും ഈ ഒരു ചിത്രം ഏത് ഭാഷയിൽ ആരഭിനയിച്ചാലും ഈ നമുക്ക് റീപ്ലേസ്മെൻറ്റ് ഒരു കാലത്തും ചിന്തിക്കാൻ പറ്റില്ല. യെസ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചിത്രം എന്നുള്ളത് നമ്മുടെയൊക്കെ അത്ര പ്രിയപ്പെട്ട പ്രേമലു എന്നുള്ള ചിത്രം തന്നെയാണ്. പ്രേമലു ചിത്രം ഹിന്ദിയിൽ ദേ റീമേക്ക് ചെയ്ത് വരാൻ പോവുകയാണ്. റീമേക്ക് ചെയ്ത് വരുമ്പോൾ പേര് തന്നെ അഴിച്ചു പളിഞ്ഞിട്ടാണ് എത്താൻ പോകുന്നത്. എന്തായാലും പേര് എനിക്ക് അത്ര വലിയ ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ പോലും പ്രേം കീടാണു എന്ന പേരിലാണ് ചിത്രം പുറത്തിറങ്ങാൻ പോകുന്നത്. ഒഫീഷ്യൽ ട്രെയിലർ ഇസ് ഓൾറെഡി ഔട്ട്. ചിത്രത്തിൽ ഒട്ടുമിക്കവാറും എല്ലാവരും തന്നെ പുതുമുഖം തന്നെയാണ്. ആൻഡ് എത്രത്തോളം സക്സസ്ഫുള്ളി അവർക്കത് സെറ്റ് ചെയ്യാൻ പറ്റും, നമ്മുടെ ചെക്കനും അതേപോലെ തന്നെ മമിതയും സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ലെവല്, ഇനി എങ്ങനെയാണ് ആ ഒരു ഭാഷയിൽ സെറ്റ് ചെയ്ത് നമുക്ക് മുന്നിൽ എത്തുമ്പോൾ അത് എത്രത്തോളം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. ഈ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി വെയിറ്റ് ചെയ്യണം. ഒക്ടോബർ 2nd ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. ആ ഒരു ഇൻഫർമേഷൻ കേൾക്കുമ്പോൾ തന്നെ പ്രേമലു റീമേക്ക് ചെയ്യുന്നു, അത് തന്നെ ഹിന്ദിയിൽ ഡബ് ചെയ്താൽ പോരെ, ഈ ചോദ്യമൊക്കെ എല്ലാവരുടെ മനസ്സിലും വരാം. പക്ഷേ ഓരോ എന്താണ് ഈ ഭാഷക്കാരുടെ ഓരോരോ ആഗ്രഹങ്ങളല്ലേ. ആഗ്രഹം എത്രത്തോളം സക്സസ്ഫുൾ ആവുന്നു എന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം. എന്തായാലും നമ്മുടെയൊക്കെ പേഴ്സണൽ ഫേവറേറ്റ്, എൻ്റെയും പേഴ്സണൽ ഫേവറേറ്റ്,

നമ്മുടെ പ്രേമിലുവിൻ്റെ ആ ഓ ജി വെർഷൻ തന്നെയാണ്. ഇനി ആരൊക്കെ റീപ്ലേസ് ചെയ്യാന്ന് പറഞ്ഞാലും വി കനോട്ട് ചേഞ്ച് ഇറ്റ്. Yes, you have tuned into Khada's Happiness Frequency 91.7 FM. Matinee Matchamindu Time. Sandeep Anukhoodi Yolathu.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on Google Play Store
0: and
1: App Store.
2: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട്, ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
3: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് റേഡിയോ 91.7 FM-ൽ ഇത് മാറ്റിനി മാഷപ്പിന്റെ ടൈം. സിനിമ ലോകത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഏറ്റവും അധികം റീമേക്കും കാര്യങ്ങളൊക്കെ ഓക്കെ, പക്ഷെ ഒരുപാട് നാളിന് ശേഷം ഒരു സെയിം ജോണറിൽ സിനിമ ഇറങ്ങുക, നമ്മൾ ഏറ്റവും അധികം കണ്ടിട്ടുള്ള സിദ്ദിഖ് എന്ന് പറയുന്ന നടൻ, അദ്ദേഹം ഒരുപാട് ഇൻവെസ്റ്റിഗേറ്റീവ് മൂവീസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാളായിരുന്നു. ഒരു ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങനെ ഒരു ആക്ഷൻ മൂവി അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ഒന്നും ചെയ്യാതെയായി. പിന്നെ ജനറൽ ക്യാരക്ടേഴ്സ്, ഒരുപാട് സപ്പോർട്ടിങ് റോൾസ് ഒക്കെ ആയിട്ടാണ് അദ്ദേഹം നമ്മുടെ മുന്നിലെത്തിയിട്ടുണ്ട്. ഒരു ഇതില്ലാത്ത രീതിയിൽ നമുക്കൊക്കെ തന്നെ കമൻറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പെർഫോമൻസ് ആണ് ഈവൻ ക്യാരക്ടർ റോൾസിലൂടെയും അദ്ദേഹം നമ്മുടെ അരികിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കാലത്തേക്ക്, ശരിക്കും പറഞ്ഞാൽ ആ ഒരു ആക്ഷൻ ഹീറോയിലേക്ക് കൊണ്ടുപോകാൻ മറ്റൊരു ചിത്രം നമ്മുടെ അരികിലേക്ക് എത്തുകയാണ്. സോ നീണ്ട ഇടവേളയ്ക്ക് ശേഷം രാക്ഷസവേട്ട എന്ന സിനിമയാണ് ഇപ്പോൾ ചിത്രീകരണം ആരംഭിച്ചിരിക്കുന്നത്. സിദ്ദിഖ് അതേപോലെ സുധീ കോപ്പ എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷത്തിലെത്തുന്നത്. രാക്ഷസവേട്ട എന്നാണ് ചിത്രത്തിന് പേരിട്ടിരിക്കുന്നത്. ഒരുപാട് സന്തോഷത്തോടു കൂടി തന്നെ ചിത്രത്തിൻ്റെ ആ ഒരു ബിഗിനിങ് അല്ലെങ്കിൽ ആ ഒരു തുടക്കം സ്റ്റാർട്ട് ചെയ്ത വിശേഷമൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ റണ്ണിങ് തന്നെയാണ്. സാജു നവോദയ് അതേപോലെ സോഹൻ സുനിൽ, കോട്ടയം രമേശ് എന്നിവരൊക്കെ ചിത്രത്തിൻ്റെ അണിയറയിൽ ഉണ്ട്. ആൻഡ് അവരൊക്കെ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ചടങ്ങിൽ ചിത്രത്തിൻ്റെ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ കൂടെ ഉണ്ടായിരുന്നത്. ഓഫ് കോഴ്സ് വിത്ത് മല്ലിക സുകുമാരൻ, മല്ലിക മാമും ആ ചിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അറിയാൻ സാധിക്കുന്ന ഒരു വിശേഷം. ചിത്രത്തിന് വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള തലങ്ങൾ ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. ഒരു ത്രില്ലർ ആൻഡ് ഓൾസോ ഒരു ആക്ഷൻ ത്രില്ലർ, അതും സിദ്ദിഖ് സാറിൻ്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഒരു മൂവി നമ്മുടെ അരികിലേക്ക് എത്തുമ്പോൾ പ്രതീക്ഷകൾ ഒരുപാട് തന്നെയാണ്. ആ പ്രതീക്ഷകളോടുകൂടി മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ദിസ് ഇസ് കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. മാറ്റിനിയും ബാഷ്പിന്റെ ടൈം സന്ധിയുമാണ് കൂടെയുള്ളത്. ചില ചിത്രങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് റീവാച്ച് വാല്യൂ ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ കാണാതെ പോയ ഹൗ കെൻ ഐ മിസ് ദിസ് ഇൻ ദ തിയേറ്റർ. ഇപ്പോഴും തിയേറ്ററിൽ റണ്ണിങ് തന്നെയാണ്, പക്ഷേ ഈ ചിത്രം തിയേറ്ററിൽ പോയി കണ്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു വലിയ നഷ്ടമായിരിക്കും. ഒരുപാട് സീൻസും കാര്യങ്ങളും ഒക്കെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരു വിജയം എന്നുള്ളതിലുപരി ആക്ടിങ് സ്കിൽസ്, അത് ഉർവശി മാമിൻ്റെ ആ ഒരു ശരിക്കും എല്ലാ രീതിയിലും നമുക്ക് കഴിവ് എന്നുള്ളത് എടുത്തു പറയാൻ പറ്റുക. ടാലൻ്റ് എന്താണെന്ന് നമ്മളെ കാണിച്ചു തരുന്ന ഒരു വ്യക്തി കൂടിയാണ്. സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ തന്നെ ഇതിനു മുന്നിലുള്ള ഇൻ്റർവ്യൂസിലാണെങ്കിലും സിനിമയിലാണെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ആക്ടിങ്ങിൻ്റെ വേറൊരു തലത്തിലെത്തി നമ്മൾ ആ തിയേറ്ററിലിരുന്ന് കരയും ദേഷ്യം വരികയും ആ വികാരങ്ങളൊക്കെ നമ്മളുടെ ഉള്ളിൽ കൊണ്ടുവരാൻ കഴിവുള്ള ഒരു ആക്ടറാണെന്നുണ്ടെങ്കിൽ ദർ ഇസ് നോ ഡൗട്ട് ദിസ് പേഴ്സൺ ഹാസ് ഗോട്ട് ഇറ്റ് ഓൾ. ആ ഒരു ഇൻഡസ്ട്രിയിൽ അത്രമാത്രം എഫേർട്ട് അല്ലെങ്കിൽ അത്രമാത്രം ഹോംവർക്ക് ചെയ്തൊരു വ്യക്തിയാണ് ഉർവശി മാം. ആശ എന്നുള്ള സിനിമ ഒരുപാട് പേരതെ ആ ഒരു സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്ത് ഒ ടി ടിയിൽ റിലീസായിട്ട് കാണാം എന്നാണെങ്കിൽ ഒരു ചെറിയ സജഷൻ പറയാനുള്ളത്, ഒഫ്കോഴ്സ് ഇതൊരു ഒ ടി ടി റിലീസിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന ചിത്രമല്ല, നേരെ പോയി തിയേറ്ററിൽ തന്നെ കാണുക. അത്ര മനോഹരമായിട്ടാണ് ചിത്രം എടുത്തേക്കുന്നത്. എന്താണ് ഞാനിത് പറഞ്ഞതെന്നുള്ളത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ മനസ്സിലാവും. സോ ഇതുവരെ കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ആ ചിത്രം ഒന്ന് കണ്ടോളൂ കേട്ടോ. ഇപ്പം തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ആ റീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, സ്പോയിലേഴ്സ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് ആ ഓർമ്മപ്പെടുത്തലോട് കൂടി ഇന്നത്തെ ദിവസം ഞാൻ ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഫ്രം മാറ്റിനി മാഷപ്പ് ഒരുപാട് വിശേഷങ്ങളുമായി 917 ഈവനിങ്സിൽ ഞാൻ കൂടെ ഉണ്ടാവും എന്ന് ഓർപ്പിച്ചുകൊണ്ട് തന്നെ മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് സന്ധ്യമാണ് കൂടെയുള്ളത്. കേട്ട് കേട്ട് കൂട്ടുകൂടാണ്.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മാളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.

0: ഗുഡ് ആഫ്റ്റർനൂൺ കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടെയുള്ളത്. ഈ ഒരു സമയം സിനിമാ ലോകത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ മാത്രമല്ലല്ലോ, എന്റെ കൂടെ
1: ഒരാളുണ്ടല്ലോ.
0: ഞങ്ങൾ എന്തായാലും പറഞ്ഞു തുടങ്ങുന്നത് അങ്ങ് ബോളിവുഡിൽ നിന്നാവാമെന്ന് വിചാരിച്ചു.
1: അതെ, തീർച്ചയായിട്ടും. കാരണം നമ്മുടെ പ്രേമലുവിന്റെ ബോളിവുഡ് വേർഷൻ വരാൻ പോകുന്നുണ്ട്. പ്രേം കീടാണ് നമ്മൾ അന്ന് പറഞ്ഞു, എന്താണ് ഇങ്ങനെ ഒരു പേര് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
0: കാരണം ഈ പ്രേമലുമായിട്ട് ഒട്ടും മാച്ച് ആവാത്തൊരു പേരാണ് പ്രേം കീടാണു എന്ന് പറയുന്നത്.
1: അതെ,
0: എന്തായാലും ആ ഒരു ഇതിനകത്ത് അഭിനയിക്കുന്ന ആൾക്കാരെയൊക്കെ നമ്മൾ അന്ന് പറഞ്ഞപ്പോഴും വെരി ന്യൂ ടു ദ യുനോ ഇൻഡസ്ട്രി, അല്ലെങ്കിൽ നമ്മളിതുവരെ കേൾക്കാത്ത അധികം അങ്ങനെ പരിചയമില്ലാത്ത പേരുകൾ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു.
1: അതെ അതെ. പക്ഷെ എന്തായാലും ഈ പറഞ്ഞുള്ള ട്രെയിലർ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് പേര് നല്ല നല്ല റിവ്യൂ അതിന്റെ കമന്റ് ബോക്സ് ഞാൻ നോക്കി എന്താണ്. കാരണം മലയാളികളൊക്കെ എന്തായാലും ചെന്ന് കമന്റ് ചെയ്യൂലോ, എന്താണ് കമന്റ്സ് എന്ന് അറിയാൻ വേണ്ടി വെറുതെ നോക്കിയ സമയത്ത് നല്ല റിവ്യൂ കാണുമ്പോഴും നമുക്ക് ഈ പ്രേമലുവിന്റെ സെയിം കോൺസെപ്റ്റിലേക്കല്ല അവർ പോയിരിക്കുന്നത്. ചെറിയ മാറ്റങ്ങളുണ്ട്. എനിക്കൊന്ന് സംവിധായകൻ തുടക്കത്തിൽ തന്നെ പറഞ്ഞു പ്രേമലുവിന്റെ കറക്റ്റ് റിമേക്ക് അല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ കുറെ കാര്യങ്ങൾ എടുത്തിട്ടുള്ള രീതിയിലാണ് ഈ ഒരു ഹിന്ദി വേർഷൻ വരാനായിട്ട് പോകുന്നത്.
0: ഈ മാറ്റങ്ങൾ വരുത്തുക എന്ന് പറയുന്നത് ഇപ്പം ഹിന്ദി കുറച്ച് അങ്ങനെയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതിലൊരു എക്സാമ്പിൾ ആയിരുന്നു ദൃശ്യം 3. ഇപ്പൊ നമ്മൾ അന്ന് പറഞ്ഞ പോലെ ഓൾറെഡി അജയ് ദേവ്ഗൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ദൃശ്യം 3 മലയാളത്തിൽ അതേപോലെ അല്ല. അതിനോടൊപ്പം ആ പേര് നോക്കിക്കഴിഞ്ഞാലും ദൃശ്യം 3 ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിലാണ് ഹിന്ദിയിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇതോടുകൂടി നിൽക്കുമായിരിക്കും. അപ്പൊ അതിലേക്കായിരിക്കും ചിലപ്പോൾ അവർ എത്തിച്ചിട്ടുള്ളത്.
1: അതെ, പറയാൻ പറ്റില്ല. അപ്പൊ ഓരോ ഇൻഡസ്ട്രിക്ക് അനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ അവർ കൊണ്ടുവരുന്നുണ്ട് എന്നുള്ളത്. ഇത് ദൃശ്യം 3 ആയിട്ട് ക്ലാഷ് റിലീസാണ്. രണ്ടും ഒരേ ദിവസം തന്നെയാണ് റിലീസ് ആവാൻ പോകുന്നത്. പ്രേം കീടാണു ഈ ദൃശ്യം 3 വരാനായിട്ട് പോകുന്നത്.
0: എന്തായാലും എനിക്ക് തോന്നുന്നു ബോളിവുഡിന് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഒരു യങ് ലവ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. കുറെ ചേഞ്ചസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ ട്രെയിലർ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കും അത് മനസ്സിലാവും, പ്രേമലു കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ, യൂട്യൂബിൽ ഇപ്പൊ വന്നിട്ടുണ്ട് അല്ലേ.
1: അതെ, പ്രേം കീടാണുലെ പാട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ?
0: ഉറപ്പായിട്ടും സ്റ്റാർട്ട് ചെയ്യാം. ഇത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ, മലയാളത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുന്നില്ല, ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു ഭയങ്കര രസകരമായിട്ടുള്ള ഇതേപോലെ തന്നെ ഒരു യങ്സ്റ്റേഴ്സിന്റെ കഥ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടായിരുന്നു.
1: ഓക്കെ,
0: അതും ഇതുപോലെ തന്നെ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്യപ്പെട്ടപ്പോ കുറച്ച് ചേഞ്ചസ് ഒക്കെ വരുത്തിയിട്ട് രസമായിട്ടാണ് അവര് വരുത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി ഒരു ക്ലൂം കൂടെ തരുന്നത്, ആ സിനിമയില്, അതായത് ബോളിവുഡിലെ സിനിമയില് അനശ്വര രാജനുണ്ട്. അപ്പൊ ആ ഒരു സിനിമ ഏതാണെന്ന് നിങ്ങൾ
1: കുറച്ച് പേർക്ക് മനസ്സിലായി കാണും.
0: ഉറപ്പായിട്ട് മനസ്സിലായി.
1: അപ്പൊ ഏത് മൂവിയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കും.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Vodafone Shuf app.
3: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നേരം വെളുക്കുമ്പോൾ കാറിൽ കയറുമ്പോൾ, ഓഫീസിൽ പോകുമ്പോൾ, സ്കൂൾ ബസ്സിൽ തിമിർക്കുമ്പോൾ, കേട്ട് കേട്ട് കൂട്ടുകൂടും സവാരി.
0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
5: മോർണിംഗ് സവാരി
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ്
0: ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ.
5: മോർണിംഗ് സവാരി
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്. മോർണിംഗ് സവാരി.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: Give me two touchdowns.

0: സുനോ 91.7 FM ഖത്തർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.
1: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
2: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
3: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. Relax and recharge with 917 evening. 917 evening. Power up your evenings with 917 evenings. Nyayar mudal vyazham vare vaigittu 5 mani mudal. 917 evenings.
4: Joy Alukas 917 evenings presented by
5: Joy Alukas, world's favorite jeweler.
6: Powered by
7: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് ക്വിസീന്റെ രുചി അറിയാം. കോൾ 4000-1707.
8: And
9: മർസ ഹൈപ്പർമാർക്കറ്റ്, ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
10: ഹായ്, നമസ്കാരം, ഞാൻ സുരാജ് വെഞ്ഞാറമൂടാണ്.
11: ഇനി നമ്മൾ എന്ത് ചെയ്യും?
12: യു ആർ ലിസ്ണിംഗ് ടു
10: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
13: This is only on
14: Radio Suno 91.7 FM.
15: Brought to you by
16: Safari, world-class shopping experience, Doha, Qatar.
17: And
18: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം നമുക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സിനിമയുടെ റീമേക്ക്, റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ ഒരു ഒറിജിനൽ റീമേക്ക് എന്നുള്ളതിൽ ഉപരി കുറച്ചും കൂടി ചേഞ്ചസ് കൊണ്ടുവരുത്തിയിട്ടുള്ള കുറേ സിനിമകളുണ്ട്. അതിലൊരു സിനിമയെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അഷ്ടമി നിസയാണ് കൂടെ ഉള്ളത്.
1: ഓക്കെ, ഏതാണ് ആ മൂവി എന്നുള്ളതിന്റെ കുറച്ച് സൂചനകൾ നമ്മൾ പറഞ്ഞു. ആ സൂചനകൾ ഒന്നുകൂടെ ഒന്ന് പറഞ്ഞാലോ.
0: സംഭവം ബേസിക്കലി നമുക്കൊക്കെ അറിയാവുന്ന അല്ലെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള, മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയിലും സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിലും ഹിറ്റായിട്ടുള്ള യങ്സ്റ്റേഴ്സിന്റെ ഒരു കഥയായിട്ടുള്ള ഒരു സിനിമയായിരുന്നു. ആ ഒരു സിനിമയെ നേരെ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്ത് അല്ലെങ്കിൽ കുറച്ച് ചേഞ്ചസ് വരുത്തി എത്തിയപ്പോഴേക്കും അതിൽ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ അനശ്വര രാജനായിരുന്നു.
1: ഓക്കെ, അപ്പൊ ഏതാണ് ആ മൂവി എന്നുള്ളത് ഇപ്പൊ കേട്ട് തുടങ്ങിയവർക്കും ഒന്ന് മെസ്സേജിൽ അയക്കാം 5000917 എന്ന നമ്പറിലേക്ക്. കാരണം നമുക്ക് നല്ലതായിട്ട് അറിയുന്ന ഒരു സിനിമയുടെ ഹിന്ദി വേർഷൻ, ബോളിവുഡ് വേർഷൻ ആയിരുന്നു അത്.
0: അതെ,
1: അനശ്വരയും കൂടെ അഭിനയിച്ചപ്പോൾ നമുക്ക് കൂടുതൽ സന്തോഷം വന്നിട്ടുണ്ടായിരുന്നു. ഏത് മൂവിയാണെന്നുള്ളത് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം കേട്ടോ.
0: 5000917 പറഞ്ഞ ഒറിജിനൽ കോപ്പി അല്ല കേട്ടോ, ഒറിജിനൽ റീമേക്ക് അല്ല, അതാണ് അതിന്റെ ഒരു ഇത്. കാരണം ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ അതിനകത്ത് ഇൻസ്പയർ ആയിട്ടുള്ളൂ.
1: അതെ,
0: അതൊരു നല്ല വാക്കാണ്,
1: എല്ലാവരും അങ്ങനെയാണ് പറയാം, ഇൻസ്പയർ ആവുന്ന എന്നാണ് പറയുക. എന്നാലും ഇനി വരാൻ പോകുന്നത് ലാലേട്ടന്റെ ശബ്ദത്തിൽ ആ ഒരു ട്രെയിലർ കേട്ടപ്പോൾ കണ്ടപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നി. അത് ഏത് മൂവിയാണ്, എന്ത് മൂവിയാണ്, എന്താണ് അതിന്റെ വിശേഷങ്ങൾ എന്നുള്ളത് വഴിയെ പറയാം.

0: Radio Suno 91.7 FM, Qatar's favorite radio station. പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ ആറാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Radio Suno 91.7 FM.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: നിസാ,
1: യെസ്
0: ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ. If trouble troubles you,
1: അയ്യോ ബാക്കി
2: മറന്നോ.
0: എന്തായാലും
2: ട്രബിൾ ആണ്
0: ആകെ മൊത്തത്തിൽ ട്രബിൾ. പക്ഷെ ട്രബിൾ നമുക്കല്ല, ഈ പറഞ്ഞ പോലെ ഫഹദ് ഫാസിലിനാണ്.
2: അതെ, എന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഡോണ്ട് ട്രബിൾ ദി ട്രബിൾ എന്ന് പറയുന്ന സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട്. ഈ ട്രെയിലർ കാണാത്തവരൊന്ന് കണ്ടു നോക്കിക്കോളൂ, കാരണം അതിനകത്ത് ഒരു എക്സ്ട്രാ സന്തോഷം എന്താന്ന് വെച്ചാൽ ലാലേട്ടനാണ് വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്.
0: ഉറപ്പായിട്ടും.
2: മാത്രമല്ല ആ ട്രെയിലർ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കുറെയൊക്കെ സ്റ്റോറി മനസ്സിലാവും. അപ്പൊ അതിന്റെ താഴെ തന്നെ കമന്റ് ഉണ്ട്, ഇവരെന്താ മുഴുവൻ കഥ എന്താ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്, ഈ ഇതിപ്പോ ആരാ എഡിറ്റ് ചെയ്തത്, ഇത് മുഴുവൻ സ്റ്റോറി ഉണ്ടല്ലോ, ഫുൾ കഥയും മനസ്സിലായല്ലോ. ചിലപ്പോ അങ്ങനെ ഒന്നും ആയിരിക്കത്തില്ല, കഥയിൽ എന്തെങ്കിലുമൊക്കെ ട്വിസ്റ്റ് ആൻഡ് ടേൺ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം എസ് എസ് രാജമൗലി അവതരിപ്പിക്കുന്ന സിനിമയാണ്, അപ്പൊ ഒന്നും കാണാതെ
0: ഒരു
2: സിനിമയും കൂടിയാണ്. അപ്പൊ നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇത്രയൊക്കെ തന്നിട്ടുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങൾ മൂവിക്ക് ഉള്ളിൽ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. കാണാത്ത ആളുകൾ ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കി. ഒരു ഫാന്റസി എന്റർടൈനർ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനത്തെ ഒരു ഫാന്റസി മൂഡാണ് നമുക്കത് കാണുന്ന സമയത്ത് മൊത്തത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഒക്ടോബർ 2nd തിയേറ്ററിലേക്ക് വരും.
0: അപ്പൊ എന്തായാലും ആ ഒരു വോയിസ് ഓവർ ഉണ്ടല്ലോ, കാരണം ഞങ്ങൾ കുറച്ചിപ്പോ നിങ്ങളെ കേൾപ്പിക്കുന്നുള്ളൂ, പക്ഷെ എന്നാലും ആ ടോട്ടൽ കഥ ഭയങ്കര രസമായിട്ടാണ് പോകുന്നത്.
2: അതെ,
3: പണ്ട് പണ്ടൊരു നാട്ടിൽ ഒരു കുറുക്കനുണ്ടായിരുന്നു. രണ്ട് കാര്യങ്ങളെ പറ്റി അവന് നന്നായിട്ട് അറിയാം. ഒന്ന് പണം, മറ്റൊന്ന് ട്രബിൾ. പണം എവിടെയുണ്ടെങ്കിലും അവൻ മണത്തറിയും, ട്രബിൾ എവിടെയുണ്ടോ അപ്പോ അവൻ സ്കൂട്ടായി കളയും. ഒരു ദിവസം ഈ പണവും ട്രബിളും ഒരേ സ്ഥലത്തുണ്ടായിരുന്നു.
0: കേട്ടില്ലേ, ഇത് ഞങ്ങൾ കുറച്ച് കേൾപ്പിച്ചിട്ടുള്ളൂ, പക്ഷെ നിങ്ങൾക്ക് ഫുള്ളായിട്ട് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. മാത്രമല്ല ഞാൻ ഇത് ആലോചിക്കുകയായിരുന്നു, ഈ ഒരു സിനിമ എനിക്ക് തോന്നുന്നു എല്ലാ ലാംഗ്വേജസിലും ഇറങ്ങുന്നുണ്ട്.
2: ഇത് മലയാളം, തെലുങ്ക്, ഹിന്ദി
0: എല്ലാ ഭാഷകളിലും ഉണ്ട്. അപ്പൊ എല്ലാ ഭാഷകളിലും ആരായിരിക്കും വോയിസ് ഓവർ കൊടുത്തിട്ടുണ്ടാവും?
2: അതെനിക്കൊന്ന് ഇപ്പൊ അങ്ങനെ ഉണ്ടല്ലോ, അതായത് ഓരോ ഇൻഡസ്ട്രിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടേഴ്സ് ശബ്ദം കൊടുക്കുക എന്ന് പറയുന്ന ഒരു രീതി ഉണ്ടല്ലോ.
0: അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് ഇരുന്നിട്ട് തമിഴിലും ബാക്കിയുള്ളതിലൊക്കെ
2: നോക്കട്ടെ. ഇനി അങ്ങനെയാണോ നോക്കട്ടെ,
0: പറയാൻ പറ്റില്ല, വെറും ഊഹം മാത്രമാണ്. ജസ്റ്റ് ഒന്ന് ചിന്തിച്ചൊരു കാര്യമാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ നോക്കാം. അതിനിടയിൽ ചിലരുടെ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ആൻസറും പറയുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ, ഇതൊക്കെ തന്നെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM.
3: Tamil Fresh.
4: Hatta podo Tamil Padal.
5: Tamil Fresh Song of the Hour.

0: This is Matinee Mashup. Matinee Mashup. Only on Radio Suno 91.7 FM. Matinee Mashup. Brought to you by Safari. World-class shopping experience. Doha, Qatar. And
1: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: ഞങ്ങൾ തുടങ്ങി വെച്ചത് ഈ പറഞ്ഞ പോലെ ഒരു സിനിമയുടെ റീമേക്കിന്റെ ചോദ്യമൊക്കെ ചോദിച്ചിട്ടാണ്. കുറച്ച് നേരമായിട്ട് എല്ലാവരും ആൻസർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, അതിനി പറഞ്ഞില്ലെങ്കിൽ ശരിയാവില്ല. വെൽക്കം ബാക്ക്, മാറ്റിനി ഫാഷൻ വൈഷ്ണവി നിസയാണ് കൂടെയുള്ളത്. സംഭവം ബാംഗ്ലൂർ ഡേയ്സിന്റെ ഹിന്ദി വേർഷൻ ആയിട്ടുള്ള യാർ യാൻ 2 ആണ് കേട്ടോ ഞങ്ങൾ പറഞ്ഞ ഒരു സിനിമ എന്ന് പറയുന്നത്. കാരണം കുറച്ച് പേര് ഈ പറഞ്ഞ സിനിമ ഏതാണെന്ന് പറയണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ അതിന്റെ ആൻസർ ഒന്ന് പറഞ്ഞു കഴിഞ്ഞത്.
1: അനശ്വരിയും അഭിനയിച്ച സിനിമയായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ് നമുക്കൊരു പ്രത്യേക കണക്ഷനും കൂടി ഉണ്ടായിരുന്നത്. അപ്പൊ ആ ഒരു മൂവിയുടെ വിശേഷം പറയുന്ന കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ
0: എന്നായിരുന്നു. The trouble will trouble you. അങ്ങനെ എന്തോ ആയിരുന്നു. എന്തായാലും ഇപ്പോ മൂവിയുടെ പേര് ഡോണ്ട് ട്രബിൾ
1: എന്നാണ് മൂവിയുടെ പേര്. ആ മൂവിയുടെ പല വേർഷൻസിലുള്ള ട്രെയിലർ വന്നിട്ടുണ്ട്.
0: അതെ, മലയാളത്തിൽ ലാലേട്ടനാണ് വോയിസ് ഓവർ കൊടുത്തിരിക്കുന്നത്. ആ ഒരു ത്രൂ ഔട്ട് ഒരു ട്രെയിലർ പോകുന്നതും ആ ഒരു വോയിസ് ഓവറിലാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. എന്തായാലും ഈ ഒരു സിനിമയിലെ ഈ ഒരു പേര് ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന് പറയുന്നത് ബാലയ്യയുടെ, അതായത് നന്ദപുരാരി ബാലകൃഷ്ണ എന്ന് പറയുന്ന ബാലയ്യയുടെ ഒരു ഡയലോഗാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തെലുങ്കിൽ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയിരുന്നു ബാലയ്യയുടെ ശബ്ദമായിരിക്കും എന്നുള്ളത്. ആൻഡ് ഓഫ് കോഴ്സ് എസ് എസ് രാജമൗലി ആണല്ലോ പ്രൊഡക്ഷൻ. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും ടോപ്പ് ആയിട്ടുള്ള ആൾക്കാരെ വെച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ഇനി തമിഴിലേക്ക് എത്തുമ്പോൾ ആ ഒരു വോയിസ് ഓവർ
1: ആരുടെ ശബ്ദമായിരിക്കും നിങ്ങൾക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? ഈ ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്നുള്ള അതിന്റെ വോയിസ് ഓവർ തുടങ്ങുന്നത് ആരുടെ ശബ്ദത്തിലാണ്, ആരാണ് ആ വോയിസ് ഓവർ കൊടുത്തിട്ടുള്ളത്? ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഗസ് ചെയ്യും,
0: ഉറപ്പായിട്ട് എല്ലാവർക്കും ഗസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ വേഗം മെസ്സേജ് അയച്ചോ 5000997. എനിക്കിപ്പോ ഫീൽ ചെയ്തത് ആ ശബ്ദവും കൂടി കേൾപ്പിക്കാൻ വേണ്ടി. എന്തായാലും ഞങ്ങൾ നോക്കാം, പക്ഷെ നിങ്ങളുടെ ഗസ് പോന്നോട്ടെ 5000997.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ,
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
4: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
3: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
5: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
6: എന്റെ ഒക്കെ കൂട്ടത്തോട് പറഞ്ഞേരെ, ഒറ്റ വീട് കാട് കയറിയത്
7: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ കേട്ട് കേട്ട് കൂട്ടുകൂടാ.
6: ഇനി ഞാൻ പറയും, ദയ്യൊക്കെ കേൾക്കാം.
8: This is only on Radio Suno 91.7 FM.
9: Brought to you by Safari, world-class shopping experience, Doha, Qatar.
10: And
11: Malabar Gold and Diamonds in the Puthiya showroom, ippol Abu Hamur Safari Mallilum. Ningalude paliya swarnabharanangal evide ninnu vaangiyadanengilum ore nashtavum illade exchange cheyyam. Malabar Gold and Diamonds Safari Mallil ninnu maatram.

15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: Malabar Gold and Diamonds ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.

0: ഡോണ്ട് ട്രബിൾ ദ ട്രബിൾ എന്ന് പറയുന്ന സിനിമ ഭയങ്കരമായിട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ്. ഭയങ്കര ഫാന്റസ്റ്റിക് ആയിട്ടുള്ള, ഈ പറഞ്ഞ പോലെ നമുക്ക് എപ്പോഴും അങ്ങനത്തെ ഉള്ള സിനിമകൾ ഭയങ്കര ഇഷ്ടമാണ്. മൈ ഡിയർ കുട്ടിച്ചാത്തനിൽ തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുപാട് സിനിമകൾ മലയാളത്തിൽ തന്നെ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
1: ഇത് പറഞ്ഞപ്പോഴത്തെ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജന്റെ അടുത്ത് ഏത് സിനിമ മലയാളത്തിൽ നിന്ന് സജസ്റ്റ് ചെയ്യും കാണാനായിട്ട് നമ്മളോട് ചോദിച്ചു, നമുക്ക് എത്ര സിനിമകൾ മനസ്സിലേക്ക് വരും മലയാളം അറിയാത്ത, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്ക് സജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഏത് പടം വരും. പൃഥ്വിരാജ് എത്ര കൃത്യമായിട്ടാണ്
0: പിന്നെ ആദ്യത്തെ 3D ഫിലിം മാത്രമല്ല ഓരോന്നും
1: പടയോട്ടത്തെ കുറിച്ചാണെങ്കിലും, അതെ അതെ,
0: ഒരുപാട് സിനിമകളെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ ഇത് ക്യാമറ ചേഞ്ചസ്
1: 70mm
0: മലയാളത്തിലാന്ന് പറഞ്ഞു. അങ്ങനെ മലയാള സിനിമയെ ഇത്രയും നന്നായിട്ട്
1: അരച്ച് കലക്കി കുടിച്ചിരിക്കുകയാണ് പൃഥ്വിരാജ്.
0: രസമായിട്ടാ പറഞ്ഞത്. എന്തായാലും അത് ഇങ്ങനെ ഓരോന്നും കാണുമ്പോണ്ടല്ലോ, വി ഫീൽ സോ പ്രൗഡ്.
1: തീർച്ചയായിട്ടും.
0: അപ്പൊ അങ്ങനെ തന്നെയുള്ള ഒരു സിനിമയാണ് ഈ പറഞ്ഞ പോലെ എല്ലാ ലാംഗ്വേജസിലേക്കും എത്തുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫാന്റസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു സിനിമയാണ്. എന്തായാലും ഈ ഒരു ഫിലിമിന്റെ മലയാളം ട്രെയിലറിൽ ലാലേട്ടന്റെ ശബ്ദമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
1: തമിഴിൽ ആരാണ് വോയിസ് ഓവർ ചെയ്തിട്ടുള്ളത് ഒന്ന് ഗസ് ചെയ്യാൻ പറഞ്ഞു. ഇനിയിപ്പോ ആ ശബ്ദം കേൾപ്പിക്കല്ലേ?
0: ഉറപ്പായിട്ടും, കാരണം എല്ലാവരും ഗസ് ചെയ്തത് ഓൾമോസ്റ്റ് ശരി തന്നെയാണ്. ഈ ഒരു ശബ്ദം ഇല്ലാതെ വേറെ ഏത് ശബ്ദം ആ ഒരു ഫീല് കിട്ടണമെങ്കിൽ. എന്റെ പൊന്നെ, ഒരു
1: എന്താ സുഖം,
0: വേറൊരു വേൾഡിൽ എത്തിയ പോലെയായിരുന്നു.
1: ആ തുടക്കം തന്നെ അല്ലേ, ആ ഒരു തുടങ്ങുന്ന തുടക്കം എന്താണ്,
0: ഒരു ഡെപ്ത് ആർക്കും കിട്ടും
1: അല്ലെ.
0: ഈ ഇടയ്ക്ക് കുറച്ചു മുമ്പാന്ന് തോന്നുന്നു ഒരു ഇതിൽ വെച്ചിട്ട് ലോഞ്ചോ എന്തോ ആണ്, ഒരു സ്റ്റേജ് ഷോ ആണ്. അപ്പൊ അവിടെ ലൈവായിട്ട് ചോദിക്കുകയാണ്. അപ്പൊ അതിനകത്ത് മറ്റേ സിനിമയിലെ ദശാവതാരത്തിലെ ആ മുംബൈയുടെ
1: ക്യാരക്ടർ,
0: അപ്പൊ ആ ക്യാരക്ടർ എടുത്തിട്ട് പറയാണ്, സർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ലൈവായിട്ട് ഈ ശബ്ദത്തിന്റെ ഒന്ന് ഡബ് ചെയ്യാവോന്ന് വെച്ചിട്ട്.
1: ഒന്നും പറയണ്ട
0: ഇത്രയും വേരിയേഷൻസ് സൗണ്ടിൽ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു
1: വ്യക്തി. പിന്നെ അതാണ് സകല കലാ വല്ലഭൻ.
0: എന്തായാലും കമൽ സാറാണ് ഇതിന് ശബ്ദം കൊടുത്തിട്ടുള്ളത്. അതെന്തായാലും എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. എന്തായാലും ഇതിന്റെ ട്രെയിലറിനെ കുറിച്ച് ഞങ്ങൾ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ട്രെയിലർ കാണാൻ മറക്കണ്ട കേട്ടോ.
1: തീർച്ചയായിട്ടും. അത് വിശേഷങ്ങൾ കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് പോകാനുള്ള സമയമായോ?
0: ഇല്ല, കുറച്ച്
1: പറയാനായിട്ടുണ്ട്. അതിനായിട്ട് വെയിറ്റ് ചെയ്തോളൂ.

0: You are listening to Radio Suno 91.7 FM.
1: Qatar's favorite radio station.
2: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
4: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
5: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
4: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുക.
3: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
6: Hi, I'm Tovino Thomas.
7: Tovino Thomas.
6: Do I tell you? Namla betya.
8: Chapter 2 jana mone.
9: You're listening to Qatar's favorite radio station, Radio Suno 91.7 FM. Kete kete kootu kuda.
0: Chennai beats.
10: Tamil, head of the R.
11: In the art of podumakkolanda.

0: 91.7 FM.
1: Brought to you by Safari. World-class shopping experience. Doha, Qatar. And
2: Malabar Gold and Diamonds-ന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബുഹമൂർ സഫാരി മാളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സഫാരി മാളിൽ നിന്ന് മാത്രം.

0: വെൽക്കം ബാക്ക്. ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM. ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബാച്ച് നീ മാഷപ്പാണ്. അഷ്ടമിയും നിസയാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്.
1: നമ്മളിന്ന് തമിഴിലും ബോളിവുഡിലും അങ്ങനെ പല പല പല പല വിശേഷങ്ങൾ സംസാരിച്ചു വന്ന കൂട്ടത്തിൽ ഇനി ഇപ്പൊ നേരെ ഒന്ന് തെലുങ്കിലേക്ക് പോകാന്ന് വിചാരിക്കുകയായിരുന്നു. ചിരഞ്ജീവിയുടെ യഥാർത്ഥ പേരെന്താണ്? കുറച്ച് നീളമുള്ളൊരു പേരാണ്. കോനിഡേല ശിവശങ്കര വരപ്രസാദ് എന്നാണ് അദ്ദേഹത്തിന്റെ മുഴുവൻ പേര്. അഭിനയ ജീവിതത്തിന് തുടക്കമിട്ടതിന് ശേഷം അദ്ദേഹം സ്ക്രീൻ നെയിമായിട്ടാണ് ചിരഞ്ജീവി എന്ന് പറയുന്ന ആ ഒരു പേര് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തായാലും ആരാധകരുടെ പ്രിയപ്പെട്ട മെഗാസ്റ്റാർ അഭിനയ ജീവിതത്തിൽ 48 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്നു.
0: ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ചിരഞ്ജീവി എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ചിരഞ്ജീവിനെയാണ് മലയാളികൾക്ക് കൂടുതൽ അറിയാവുന്നത്. പക്ഷെ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് നോക്കിക്കഴിഞ്ഞാൽ 83 ഒക്കെയുള്ള കുറേ സിനിമകൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. കാരണം കൈദി എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ടായിരുന്നു, അത് ഞാന് ഒരു 2010
1: മറ്റേ കണ്ടപ്പോ
0: ഞാൻ വിചാരിച്ചു എന്തിനും രസമായിട്ടാണ് അഭിനയിക്കുന്നത്. കാരണം ആ സമയത്ത് ഹി വാസ് ലൈക്ക് എ ചോക്ലേറ്റ് ബോയ്. ഒരു രീതിയിലും ബാക്ക്ഗ്രൗണ്ടിൽ ഒന്നുമില്ലാതെ സിനിമയിലേക്ക് വന്ന് ഫുൾ സിനിമ തന്നെ കയ്യിലേക്ക് എടുത്ത ഒരു ഒരു വ്യക്തിയാണ്.
1: എനിക്കാണ് ആളുടെ ലൈഫിലെ സിനിമാ ജീവിതത്തിലെ ഒരു വഴിത്തിരിവ് ആ ഒരു സിനിമയായിരുന്നു. 83 റിലീസായ ആ ഒരു കൈദി എന്ന് പറയുന്ന മൂവിയാണ്.
0: അതിനോടൊപ്പം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ നിന്നൊക്കെ ഉള്ള സിനിമകള് ആ സമയത്ത് റീമേക്ക് ചെയ്യപ്പെടുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഹിറ്റ്ലർ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ ഇദ്ദേഹമായിരുന്നു നായകനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ സിനിമകൾ ഉണ്ട്. പക്ഷെ ആ ഒരു വിഷ്വൽസ് ഒക്കെ മലയാളികളുടെ മനസ്സിലുള്ളൂ, അങ്ങനത്തെ കമ്പാരിസൺസ് വരുന്നത് കൊണ്ട്. പക്ഷെ നേരെ തിരിച്ച് ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ഡാൻസിന്റെ മികവ് കൊണ്ടും അദ്ദേഹത്തിന്റെ ഡയലോഗ് ഡെലിവറി, ആക്ഷൻ എല്ലാം കൊണ്ടാണ് ആ ഒരു ടോട്ടൽ തെലുഗു ഫിലിം ഇൻഡസ്ട്രീനെ തന്നെ ഒരു മെഗാ ഫാമിലിയിലേക്ക് എത്തിച്ചത്.
1: അതെ, ഇത്രയും താരങ്ങളല്ലേ.
0: അതായത് അനിയന്മാരായിട്ടുള്ള നാഗബാബു ഉൾപ്പെടെ, പവൻ കല്യാണ് ഉൾപ്പെടെ, എന്തിന് അളിയനാണ് അല്ലു അരവിന്ദ്, അത് കഴിഞ്ഞിട്ട് അല്ലു അർജുൻ മുതൽ ആ ഒരു ഫാമിലി,
1: അടുത്തൊരു
0: മകൻ എന്നുള്ള രീതിയിൽ രാംചരൺ മുതൽ അതൊരു ഫാമിലി, അങ്ങനെ കുറേ ആക്ടേഴ്സ് ഉള്ള ഒരു വലിയ
1: ഫാമിലി. സിനിമാ ഫാമിലി
0: കോൾഡ് എസ് മെഗാ
1: ഫാമിലി
0: ഓൺലി ബിക്കോസ് ഓഫ് മെഗാസ്റ്റാർ
1: ചിരഞ്ജീവി. അവളുടെ അടുത്ത ലേറ്റസ്റ്റ് ആയിട്ട് വരാൻ പോകുന്ന സിനിമയുടെ പേര് കാക്കാന്നാണ്. അത് അണിയറയിൽ ഇങ്ങനെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള വിശേഷം കൂടി പറഞ്ഞുകൊണ്ടാണ്.
0: എനിക്ക് എപ്പോഴും ഭയങ്കര ഇഷ്ടമുള്ളൊരു ചിരഞ്ജീവി സോങ് ഉണ്ട്. ഈ സോങ് എല്ലാ ലാംഗ്വേജസിലും മോസ്റ്റ്ലി വേറെ ഇതിൽ കുറെ എന്നുവെച്ചാൽ അതിന്റെ തന്നെ സിനിമയുടെ റീമേക്ക് ഒന്നും അല്ലാതെ തന്നെ പലതവണ ഈ മ്യൂസിക് യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വീണ്ടും പലപ്പോഴും കുറെ വർഷങ്ങൾക്ക് ശേഷം അത് വേറെ രീതിയിൽ ആ പാട്ടിനെ മാറ്റി അതേ ട്യൂണി വീണ്ടും ഇറങ്ങി
1: വന്നിട്ടുണ്ട്.
0: അപ്പൊ ആ ഒരു പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. ഏത് മൂവിയാണ് ഞാൻ മറന്നുപോയി, ഞാനൊന്ന് നോക്കട്ടെ. പക്ഷെ ആ ഒരു പാട്ട് നമുക്കൊന്ന് പ്ലേ ചെയ്ത് എന്റെ ഫേവറേറ്റ് സോങ് ആണ്. അപ്പൊ അതുകൂടി നമുക്കൊന്ന് പ്ലേ ചെയ്തുകൊണ്ട് ഇന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്യാം.
1: ഇന്നത്തെ ദിവസത്തെ സിനിമാ വിശേഷങ്ങൾ വൈൻഡപ്പ് ചെയ്യുന്നു.
0: അതെ, കാരണം ഇനി കുറച്ച് സന്ധ്യയുണ്ട്. അതെ, അതുകൊണ്ട് വെയിറ്റ് ചെയ്യൂ, കേട്ടുകൊണ്ടേ ഇരിക്കുക. അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM.

0: 917 evenings only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Good evening, good evening listeners. Radio Sun 91.7 FM ലെ 917 evenings in a time. സന്ദീപ് ആണ് കൂടെ ജോയിൻ ചെയ്യുന്നത്. ഡ്രൈവ് ഒക്കെ ഉഷാറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എല്ലാവരും പാട്ടൊക്കെ കേട്ട് എനർജി ഹൈ ഓൺ ട്രാക്ക് ആണെന്നുള്ള അറിയാം. അപ്പൊ കേൾക്കാൻ ഇഷ്ടപ്പെട്ട പാട്ടുകളും അതേപോലെ തന്നെ വൈകുന്നേരം എവിടെയാണ് ചായ കൂടി വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് ഞാനും വെയിറ്റിംഗ് ആണ്. പെട്ടെന്ന് മെസ്സേജസ് ഒക്കെ അയച്ചു കൊടുക്കുള്ളൂ. ഗുഡ് ഈവനിങ് വിഷസ് മാത്രമല്ല, നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ അറിയാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഈവനിങ് ടൈം എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ സ്പെഷ്യൽ ഡ്രൈവ് എന്നുള്ളത് ഞാനും കൂടി പറഞ്ഞുതരാം. ബിക്കോസ് ഞാനൊരു ഡ്രൈവ് സെറ്റ് ചെയ്ത് നിങ്ങൾ ഇന്ന് കൊണ്ടുപോകുന്നത് ഒരു ഡെസ്റ്റിനേഷനിലേക്കായിരിക്കും. ഏത് ഡെസ്റ്റിനേഷനാണ്, എന്താണ് എൻ്റെ കയ്യിലുള്ള ആ ഒരു സർപ്രൈസ് ഡെസ്റ്റിനേഷൻ എന്നറിയാനായിട്ട് വെയിറ്റ് ചെയ്യുക, കേട്ടുകൊണ്ടേ ഇരിക്കുക റേഡിയോ 91.7 FM. അപ്പോൾ മെസ്സേജസ് പോകുന്നോട്ടെ 5000-9170 മെസ്സേജ് മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള ബർത്ത്ഡേ വിഷസ്, വെഡിങ് ആനിവേഴ്സറി വിഷസ്, മറ്റ് സ്പെഷ്യൽ ഡേ വിഷസ് ഉണ്ടെങ്കിൽ ആ വിഷസ് കൂടി അയക്കേണ്ട ഒരു സമയമാണ്. സോ മറന്നു പോകേണ്ട നമ്പർ 5000-9170. ഈവനിങ് ടൈം കളർഫുൾ ആക്കാനായിട്ട് മനോഹരമായിട്ടുള്ള ഒരുപാട് പാട്ടുകളുമായി സന്ദീപാണ് ഡ്രൈവിൽ ജോയിൻ ചെയ്യുന്നത്. ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്തൽ ബഹാർ ബാർബിക്യു ഫിഷ്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ്. ആൻഡ് യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ റേഡിയോ സോണ 91.7 എഫ്എം.
1: All hits, all day. This is Radio Sunno 91.7 FM, Qatar's favorite radio station.
2: വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂൻ ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ.
3: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
2: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
3: ഒക്ടോബർ 2 QNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂൻ ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
2: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
4: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സോൺ അറ്റ് അൽമോദാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ് ജ്വല്ലറി ബൈങ് മെയ്ഡ് easier. Terms and conditions apply.
5: Hi, this is Arun Vijay.
6: This is Arun Vijay.
5: You're listening to Radio Sono 91.7 FM.
6: Radio Sono.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ.

0: ജെംസ്, പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവ്രിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ തനിഷ്ക്, ആസ് വൈബ്രന്റ് ആസ് യു.
1: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
2: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മള് പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
0: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
3: All hits, all day. This is Radio Suno 91.7 FM, Qatar's favorite radio station.
4: 917 Evenings.
5: Presented by Joya Lucas, world's favorite jeweler.
6: Powered by
7: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
5: And
8: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
9: Once again, welcome back to the Radio Center 91.7 FM 917 Evenings. In the time, Sandeep aanu koodi ullathu. Oru drive-ile destination wait cheythu ellarum kaathirikkukayanu ariyaam. Pakshe aa destination-ilottokke povunnathinu munne ellarum enjoy cheythu santoshichirikkunna oru kaaryam ennallathu autumn season ingane aarambikkukayanu. September 23 mudhal, adhaayathu innu mudhal autumn-inte oru paadu changesum kaaryangalokke thanne namukku weather-il kaananayittu pettum. Aa weather-il reflect cheyyunna positivity endaalum nammallokke reflect cheyyunnulla oru kaaryathinu samshayam വേണ്ടല്ലോ. ആ സംശയത്തോടു കൂടി ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അപ്പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മതി. ഈ നല്ല രീതിയിലെ കാറ്റും അതേപോലെ തന്നെ ഏറ്റവും മനോഹരമായിട്ടുള്ള ആ ഒരു ക്ലൈമറ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. വിന്ററിന് മുമ്പ് ഓട്ടം സീസൺ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് തന്നെ മാറ്റുന്നത്. നമുക്കൊരു ഡ്രൈവിംഗ് പീരിയഡാണ്. ഫ്രം സമ്മർ സീസൺ ടു ഓട്ടം എന്ന് പറയുന്നത് ഒരു ഡ്രൈവിംഗ് പീരിയഡ് പോലെയാണ്. ആ ഡ്രൈവിംഗ് പീരിയഡിൽ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനുണ്ട്. ആൻഡ് ആ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ നമുക്കിവിടെ ആ ഗുഡ് ഈവനിങ് വിഷസ് ഒക്കെ ഇങ്ങനെ വരികയാണ്. വിപിന്റെ ഗുഡ് ഈവനിങ് വിഷ് ഉണ്ട്. രവി ഗുഡ് ഈവനിങ് പറയുന്നു. ആൻഡ് ഓൾസോ ഒരു ബർത്ത്ഡേ വിഷുമായിട്ട് നമുക്ക് ഫെയ്സി മെസ്സേജ് അയച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഹരിയുടെ ബർത്ത്ഡേ ആണ്. ഹരി ഖത്തറിലാണുള്ളത്. ഓക്കെ, അപ്പോൾ ഖത്തറിലുള്ള ഹരിക്ക് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബർത്ത്ഡേ വിഷസ് കൂടി അറിയിക്കുന്നു ഫ്രം ദി എൻറ്റയർ ടീം ഓഫ് റേഡിയോ സുനോ. ഹാപ്പി

ചായയൊക്കെ കുടിച്ച് ആ ക്ലൈമറ്റ് ഒക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോൾ മെസ്സേജ് ഒന്നും അയക്കാനായിട്ട് മറക്കണ്ട. പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഡേ വിഷസ് ഒക്കെ അയക്കാനായിട്ടും വിട്ടുപോരുതെന്ന് ഉറപ്പിക്കുകയാണ്. എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ടിട്ട് തിരിച്ചു വരാം. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: വചനങ്ങളിലൂടെ.
1: ഭൂമിയിലുള്ളവരോട് നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആകാശാധിപനായ ദൈവം നിങ്ങളോട് ദയ കാണിക്കും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മാരിബ് ബാങ്കിനുള്ള സമയം.

0: رب هذه الدعوة التامة والصلاة القائمة، آت محمدنا الوسيلة والفضيلة، وابعثه المقام المحمود الذي وعدته، إنك لا تخلف الميعاد.
1: All hits all day. This is Radio Sunno 91.7 FM. Qatar's favorite radio station.
2: തിരുവനന്തപുരം വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
4: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
5: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
4: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പറാ. എല്ലാവരും കഴിച്ചു നോക്കണേ.
6: Hello, this is yours truly, Lakshmi Narasimha Vijay Rajagopal, Shri Shadi Sharma Rajesh Ram, and y'all know me as Blase.
7: You're listening to
6: Radio Sunno 91.7, Qatar's favorite radio station.
8: Today's Go Rate Update brought to you by Sky Jewelry.
9: Sky Jewelry, now open at Safari Mall, Abu Hamur.
10: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്. 24 carat ഗോൾഡ് 518.50 കത്തറിയാൽ, 22 carat ഗോൾഡ് 478 കത്തറിയാൽ, 21 carat ഗോൾഡ് 453 കത്തറിയാൽ, 18 carat ഗോൾഡ് 391 കത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Welcome once again back to Radio Sonora 91.7 FM 917 evenings in a time. Sandeep Anna Kooda join cheyyunnathu the studio clock il samayam 5 mani kazhinja 43 minutum 9 secondum. അതായത് ഏറ്റവും മനോഹരമായിട്ട് മറ്റൊരു ഈവനിങ് സെപ്റ്റംബർ 23 ബുധനാഴ്ച ദിവസം നമ്മളിത് ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്ത് പോവുകയാണ്. അടിപൊളിയായിട്ടുള്ള ക്ലൈമറ്റാണ് പുറത്തുള്ളത്. ആ ഒരു ഓട്ടം സീസണൊക്കെ തുടങ്ങിയത് എക്സ്പീരിയൻസ് ചെയ്യാൻ എല്ലാവരും പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ ഒരു ചെറിയ ഓർമ്മപ്പെടുത്തലുണ്ട്. ബിക്കോസ് ക്ലൈമറ്റ് ചേഞ്ച് ആയതുകൊണ്ട് തന്നെ പലർക്കും വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ എൻജോയ്മെൻറ്റും കാര്യങ്ങളും ഒരു സൈഡിൽ കൂടെ നടക്കട്ടെ. മാസ്ക് ഒക്കെ കയ്യിൽ കരുതാനായിട്ട് വിട്ടു പോകണ്ട. ആൻഡ് ഓഫ് കോഴ്സ് നമുക്ക് ചെറുതായിട്ട് ഉള്ള തുമ്മലും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെ നമുക്ക് പ്രിക്കോഷൻ ആയിട്ട് എടുത്ത് ഒരു മാസ്കൊക്കെ നേരത്തെ ധരിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ആൻഡ് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ ആരോഗ്യം സൂക്ഷിക്കുക എന്നുള്ളത് റെസ്പോൺസിബിലിറ്റി മറ്റുള്ളവർക്ക് ഏൽപ്പിക്കാൻ നിൽക്കണ്ട. നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധ കൊണ്ടുവന്നാൽ തന്നെ വലിയ വലിയ മാറ്റങ്ങളും വലിയ വലിയ പോസിറ്റിവിറ്റിയും ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇനി നമ്മൾ പറഞ്ഞ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ ഒരുമിച്ച് അങ്ങനെ ട്രാവൽ ചെയ്യാൻ പോവുകയാണ് വിത്ത് ഓൾ ദ ഹാപ്പിനെസ്. അപ്പോൾ ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ എത്താൻ പറ്റില്ല. കുറച്ച് ലക്കി വിനേഴ്സിനെ സെലക്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇന്നത്തെ ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഖത്തറിൽ നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റ്. ആ ഒരു ഇവൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ടിക്കറ്റുകളൊക്കെ എൻ്റെ കയ്യിലിരിപ്പുണ്ട്. ആ ഒരു ടിക്കറ്റല്ല, കുറേ ടിക്കറ്റുകൾ കയ്യിലിരിപ്പുണ്ട്. അപ്പോൾ അതിൽ നിന്നും സെലക്ട് ആവുന്ന കുറച്ച് പേർക്ക് അതിലോട്ടൊരു എൻട്രി കൂടി കിട്ടാനുള്ള പോസിബിലിറ്റിയാണുള്ളത്. അപ്പോൾ ആ പോസിബിലിറ്റി പാഴാക്കണ്ട എന്ന് ഓർമ്മിച്ചുകൊണ്ട് തന്നെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ഗെയിം ബോക്സ്.
1: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
4: ഇന്ന് ഗെയിം ബോക്സിൽ നമുക്കൊരു സ്ഥലമാണ് കണ്ടുപിടിക്കേണ്ട. ആ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യുന്നതിന് മുന്നേ ആദ്യത്തെ ക്ലൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. വെരി ഫേസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള ഒരു സ്ഥലമാണ്, ഇന്ത്യയിലെ സ്ഥലമാണ് എന്നുള്ളത് വെരി ഫേസ്റ്റ് ക്ലൂ. സെക്കൻഡ് ക്ലൂവിലേക്ക് വരുമ്പോൾ ഈ സ്ഥലം എന്നുള്ളത് ലാൻഡ് ഓഫ് ലെമൺ, നാരങ്ങകളുടെ നാട് എന്നറിയപ്പെടുന്ന സ്ഥലം കൂടിയാണ്. വളരെ ചെറിയ ഒരു പ്ലേസ് ആണ് കേട്ടോ. ഇന്ത്യയിൽ ലാൻഡ് ഓഫ് ലെമൺസ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ഈ സ്ഥലം എന്ന് മനസ്സിലായെങ്കിൽ ഒന്ന് ടെക്സ്റ്റ് ചെയ്യാനായിട്ട് മറക്കണ്ട. 5000 9017 ഓഫ് കോഴ്സ്. ഈ ഒരു സമയത്ത് ആരോഗ്യമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ഏറ്റവും അധികം വൈറ്റമിൻ സി ബോഡിയിലേക്ക് എത്തിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു സംഭവമാണ് ലെമൺ എന്നുള്ളത്. അപ്പോൾ ലാൻഡ് ഓഫ് ലെമൺ, അതും ഇന്ത്യയിൽ ലാൻഡ് ഓഫ് ലെമൺ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണെന്നുള്ളത് ഒന്ന് റിസർച്ച് ചെയ്തിട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. ലക്കി വിനേഴ്സിനെ കാത്ത് ഞാൻ പറഞ്ഞ പോലെ ഖത്തറിൽ നടക്കാൻ പോകുന്ന ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റുകളാണ് കാത്തിരിക്കുന്നത്. ആ ഒരു ടിക്കറ്റിന് വേണ്ടിയിട്ടുള്ള മത്സരം ഇവിടെ ഓണാണ്. സോ ഏതാണ് സ്ഥലം എന്നുള്ളത് ടെക്സ്റ്റ് ചെയ്യുക 5000 9017. സന്ദീപാണ് കൂടെ ഉള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM 917 ഇവനിങ്സിൻ്റെ ടൈമിൽ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: പറയാ ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
3: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
2: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുക.
4: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
0: 1:07 evenings.

0: 917 evenings only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome once again. Welcome back to Radio Suno 91.7 FM. May the 917 evenings in the time. Sandeepana Koodi Alada. Studio clock il samayam 6 mani kazhinja 1 minute 28 second. ഇവിടെ മെസ്സേജസ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ പോലെ തകൃതിയായിട്ട് തന്നെ റൈറ്റ് ആൻസേഴ്സും കുറച്ചധികം പേർക്ക് കൺഫ്യൂഷനുണ്ട്. കൺഫ്യൂഷനൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് റൈറ്റ് ആയിട്ടുള്ള ഉത്തരത്തിലേക്ക് വരണം, ആ ഒരു ഡെസ്റ്റിനേഷനിലേക്ക് പോകേണ്ടതായിട്ടുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ ലക്കി വിന്നേഴ്സ് ആരൊക്കെയാണെന്നുള്ളത് നോക്കേണ്ടതായിട്ടുണ്ട്. ഏറ്റവും അധികം എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഇവൻറ്റ് അറ്റൻഡ് ചെയ്യാനാണ്. പക്ഷേ ഏത് ഇവൻ്റ് ആണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അത് സർപ്രൈസ് ആയിട്ട് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സർപ്രൈസിൻ്റെ എലമെൻറ്റ് അവിടെ തന്നെ നിൽക്കട്ടെ. നമുക്കിപ്പോൾ ആൻസേഴ്സിലേക്ക് കിടക്കാം. ആരൊക്കെയാണ് റൈറ്റ് ആൻസർ പറഞ്ഞേക്കുന്നത്? ആദ്യത്തെ ലിസ്റ്റ് കംപ്ലീറ്റ് ആവുമ്പോൾ നമുക്ക് ഗെയിം ബോക്സിലോട്ട് ഒന്നുകൂടി ഒന്ന് കയറാം.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
4: യെസ്, അപ്പോൾ ഗെയിം ബോക്സിൽ ആദ്യം തന്നെ നമുക്ക് പേരില്ലാത്ത അക്കൗണ്ടിൽ നിന്നും ഒരു അറബിക് നെയിമുള്ള അക്കൗണ്ടാണ്, ആരാണെന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. റിൻറ്റു ലിജോ ആൻസർ പറഞ്ഞിട്ടുണ്ട്. റിൻറ്റു ലിജോൻ്റെ ആൻസർ പക്ഷെ ചെറുതായിട്ടൊന്ന് മാറിപ്പോയി. തമിഴ്നാടുവിലേക്കാണ് നമ്മുടെ റിൻറ്റു പോയേക്കുന്നത്. റിൻറ്റു അവിടെ അല്ലല്ലോ സ്ഥലം, ചെറുതായിട്ട് മാറിപ്പോയിട്ടുണ്ട് കേട്ടോ. കാർക്കെയർ എന്ന അക്കൗണ്ടിൽ നിന്നും ഉത്തരം വന്നിട്ടുണ്ട്. വിജേഷ് എനിക്ക് മെസ്സേജ് അയച്ചേക്കുന്നത് ഹായ് അഷ്ടമിന്നോ. എൻ്റെ ഈ സൗണ്ട് കേട്ടിട്ട് എങ്ങനെ അഷ്ടമിയുടെ സൗണ്ടുമായിട്ട് കണക്ഷൻ വന്നു എന്നുള്ളത് എനിക്കറിയില്ല. ഹുഫ്, എന്തൊക്കെയാണല്ലേ കേൾക്കേണ്ടത്?
5: ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. വിമാനമല്ല, റോക്കറ്റ്. ഹാ ഹാ, റോക്കറ്റ്.
4: എത്ര ഉണ്ടെന്ന് ആലോചിക്കണം. എന്റെ സൗണ്ട് കേട്ടിട്ട് അഷ്ടമി എന്നൊക്കെ വിളിക്കുന്നു, കുഴപ്പമില്ല. വിജേഷ് ബ്രോ, ഞാൻ ഒരു തവണത്തേക്ക് ക്ഷമിച്ചേക്കുന്നു. ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ് വിജേഷ് ബ്രോ. എന്താണാവോ ചൂഷിക്കുന്നത്? പാടാം, നമുക്ക് പാടാം. സോങ് പ്ലേ ചെയ്യാമോ? ഓക്കെ, ഇതാണ് സോങ്. ഒരു ഓക്കെ, സോങ് സജഷനാണ് നമുക്ക് അയച്ചേക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും വിജേഷ് ബ്രോ ആ സോങ് സജഷനിലേക്ക് നമ്മൾ എത്തുന്നതായിരിക്കും. നജീബ്, ഇവിടെ ഇവിടെ അതിനെക്കാട്ടിൽ വലിയൊരു സംഭവം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാനത് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ആ ഒരു പാട്ടിലോട്ട് എത്തും വിജേഷ് ബ്രോ. നജീബ് ബ്രോ ദേ ആൻസർ അയക്കുന്നുണ്ട്. നജീബ് ഹിയർ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജോടുകൂടി നമുക്ക് പറഞ്ഞു തന്നിരിക്കുന്ന ആ ഒരു സ്ഥലം കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആവാൻ പറ്റിയില്ല. കാരണം ഒരുപാട് പേര് തന്നെ ആ ഒരു കറക്റ്റ് പോയിൻറ്റ് ഏതാണ് ആ പർട്ടിക്കുലർ സ്ഥലം എന്നുള്ളത് എടുത്തു പറഞ്ഞിട്ടുണ്ട്. നജീബ് ബ്രോയുടെ ആൻസർ തെറ്റാണെന്ന് അല്ല, പക്ഷെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഷാഹിദ് ബ്രോ ദേ നമുക്ക് ആ കറക്റ്റായിട്ടുള്ള സ്പോട്ടുകൾ മെൻഷൻ ചെയ്ത് ആൻസർ പറഞ്ഞിട്ടുണ്ട്. റൈറ്റ് ആൻസർ തന്നെയാണ്. എ ജെ എന്ന അക്കൗണ്ടിൽ നിന്നും നാഗ്പൂർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നാഗ്പൂർ അല്ല, നാഗ്പൂർ ഇസ് നോട്ട് ദി ആൻസർ. സുമി റൈറ്റ് ആൻസറാണ് പറഞ്ഞിരിക്കുന്നത്. റിഷാലും ഇവരൊക്കെ, റിഷാല് സുമി ഒക്കെ തന്നെ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് ഉത്തരം പറയാൻ പറ്റിയാൽ നല്ലതാണ്. കാരണം ഒരുപാട് പേര് റിസർച്ച് ചെയ്ത് ആ ഒരു പെർട്ടിക്കുലർ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ടോട്ടൽ ഫയർ പ്രൊട്ടക്ഷൻ എന്ന അക്കൗണ്ടിൽ നിന്നും ശരി ഉത്തരം വന്നിട്ടുണ്ട്. ക്രിസ് റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. രജി വളരെയധികം വേഗമായിട്ട് ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട്, ആ ഒരു സ്റ്റേറ്റിൽ തന്നെയാണ്. പക്ഷേ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഉത്തരം കിട്ടാമെന്നുണ്ടെങ്കിൽ റൈറ്റ് ആൻസർ ആയിരിക്കും. ജാം റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. മൈ ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും നാഗാലാൻഡ് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നാഗാലാൻഡ് അല്ലല്ലോ, കൃഷ്ണചന്ദ്രനാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, അതല്ല ഉത്തരം. രഞ്ജു റൈറ്റ് ആൻസർ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആവാൻ പറ്റിയാൽ രഞ്ജു കൂടുതൽ നല്ലതായിരുന്നു. വിപിൻ ദിവാകർ അഗൈൻ നാഗ്പൂർ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. നാഗ്പൂരിൽ ഇനി ലാൻഡ് ഓഫ് ലെമൺസ് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ടോ? അതെനിക്ക് വലിയ ഐഡിയ ഇല്ല. ബട്ട് സ്റ്റിൽ ഇന്ത്യയിൽ ലാൻഡ് ഓഫ് ലെമൺസ് എന്നറിയപ്പെടുന്നത് ഈ ഒരു സ്ഥലമാണ്. ഇത് ഒരു ചെറിയ ക്ലൂ തരാനാണെങ്കിൽ, ഈ ഒരു പോയിന്റിൽ ആ ക്ലൂ കൊടുത്തു കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുമോ എന്നുള്ളത് അറിയില്ല. മാത്യൂസ് എന്നാലും സ്റ്റേറ്റ് കർണാടകയാണെന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ കർണാടക എന്നുള്ള ഉത്തരം ഞാൻ എടുക്കുന്നില്ല. സോ സ്റ്റേറ്റ് കർണാടകയാണ്. കർണാടക അകത്ത് ഈ സ്ഥലമുണ്ട്. ഏത് ഡിസ്ട്രിക്റ്റാണ് കുറച്ചുകൂടി സ്പെസിഫൈ ചെയ്ത് ആൾക്കാർ കറക്റ്റായിട്ട് ആ ഒരു പോയിന്റ് പറയുന്നുണ്ട്. റിൻറ്റു ലിജോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ തമിഴ്നാടാണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് ദെൻ തമിഴ്നാടല്ല, യു വിൽ ഹാവ് ടു ബി മോർ സ്പെസിഫിക്. മാത്യൂസ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടി സെറ്റ് ആവാം. റോങ് എന്നാണോ പറഞ്ഞേക്കുന്നത്? ഞാൻ തെറ്റാണോ? അടിപൊളി ക്ലൈമറ്റ് അല്ല എന്നാണോ? ഓക്കെ, പുറത്ത്. ഓ, അങ്ങനെ. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ കമ്പാരിറ്റീവ്ലി ഒരു നോർമൽ ക്ലൈമറ്റ് ആണല്ലോ. ആസിഫ് ആണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് റെനിലിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. വിപിൻ നാഗ്പൂർ ആണോ ചോദിച്ചിരിക്കുന്നുണ്ട്. വിപിൻ ബ്രോ നാഗ്പൂർ അല്ല കേട്ടോ. സോ ഒരുപാട് പേർക്ക് കൺഫ്യൂഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എങ്കിലും കൺഫ്യൂഷനൊക്കെ മാറ്റി വെച്ചിട്ട് ആ സ്റ്റേറ്റ് ഏതാന്നുള്ള ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു പോയി. കർണാടക തന്നെയാണ്. ലാൻഡ് ഓഫ് ലെമൺ, ഇന്ത്യയിൽ ലാൻഡ് ഓഫ് ലെമൺസ് എന്നറിയപ്പെടുന്ന, നാരങ്ങകളുടെ നാട് എന്നറിയപ്പെടുന്ന ആ സ്ഥലം ഏതാണ്? ഇന്ത്യയിൽ കേട്ടോ. നമ്മൾ ലോകമെമ്പാടുമുള്ള ആ ഒരു കോൺസെപ്ച്വൽ രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇറ്റലിയിലോട്ടൊക്കെ പോകേണ്ടി വരും. പക്ഷേ ഇന്ത്യക്കകത്ത് അങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഒരു ഗ്രാമപ്രദേശം ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇനി ഇതിൽ കൂടുതൽ ക്ലൂ തരാൻ നിന്ന് കഴിഞ്ഞാൽ ആൻസർ ഞാൻ പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ആ ക്ഷമ പരീക്ഷിക്കുന്നില്ല. നമുക്ക് നേരെ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്ക് പോകാം. ആൻസേഴ്സ് അയച്ചു തുടങ്ങിക്കോളൂ. വൈ? ബിക്കോസ് ആൻസർ അയക്കുന്ന ലക്കി വിനേഴ്സിനെ കാത്തിരിക്കുന്നത് ഖത്തറിൽ അടുത്തിടെ തന്നെ നടക്കാൻ പോകുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള ഇവന്റിന്റെ ടിക്കറ്റുകളാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി മനോഹരമായ മറ്റൊരു ട്രാക്ക് കമ്മിങ് അപ്പ് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Texas. Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോതാൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈ easier. Terms and conditions apply.
6: ഒരു ഫോർമൽ ഷർട്ട് എടുക്കാനുള്ള പ്ലാൻ ഉണ്ട്, അതും പ്രീമിയം ബ്രാൻഡിൽ തന്നെ വേണം
7: എങ്കിൽ. നെസ്റ്റോ ഗരാഫയിൽ ഇപ്പോൾ ഒരു കിട്ടിലൻ ഓഫർ ഉണ്ട്. ഗരാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ. 2 ഷർട്ട് എടുത്താൽ വെറും 59 റിയാൽ. ഇനി 4 ഷർട്ട് എടുത്താലോ വെറും 99 റിയാൽ മാത്രം. അതായത് 59 റിയാൽ വില വരുന്ന ഷർട്ട് 4 എണ്ണം വെറും 99 റിയാലിന് സ്വന്താക്കാം. അപ്പൊ ഈ വീക്കെൻഡ് നീ ഒറ്റയ്ക്ക് പോകണ്ട, ഫ്രണ്ടിനെ കൂടെ കൂട്ടിക്കോ നെസ്റ്റോയിലേക്ക്.
5: നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗരാഫ.
8: This is Radio Suno
9: 91.7 FM,
8: Qatar's favorite radio station.
10: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
11: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ 13:58. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ്എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാ.
12: Hi, this is Karthi.
13: You are listening to
12: Radio Suno 91.7 FM. കേട്ട് കേട്ട്

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
1: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
3: Welcome, welcome once again, welcome back to Radio Sunna 91.7 FM 917 evenings in the time. Sandeepaanu koodeyullathu studio clockil samayam 6 mani kazhinja 21 minute 56 second. വണ്ടർഫുള്ളി മറ്റൊരു ബ്യൂട്ടിഫുൾ ഈവനിംഗ്. ദാ ഒരുപാട് ആൻസേഴ്സുമായിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ്. നമ്മുടെ ലിസ്ണേഴ്സ് സെർച്ച് ചെയ്ത് റിസർച്ച് ചെയ്ത് ശരിക്കും കണ്ടുപിടിച്ച ഒരുപാട് നല്ല പ്ലേസസ്, ആ ഒരു ഡെസ്റ്റിനേഷൻ കറക്റ്റാണോ എന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ അഹമ്മദ് സുഹൈലൊക്കെ. തീർച്ചയായിട്ടും ഞാൻ എത്തുന്നതായിരിക്കും അഹമ്മദ് ആ ഒരു റൈറ്റ് ആൻസറിലേക്ക്. കർണാടക എന്നുള്ളത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അഹമ്മദ് സുഹൈൽ റൈറ്റ് ആൻസർ തന്നെ എനിക്ക് ഓൾറെഡി അയച്ചിട്ടുണ്ടായിരുന്നു മൈ ഖത്തർ എന്ന അക്കൗണ്ടിൽ നിന്നും. ഏതാണ് ആ ഒരു നാരങ്ങ? ശരിക്കും ഈ ഒരു സ്ഥലത്ത് നാരങ്ങ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയിൽ പെടുന്ന നാരങ്ങയാണ്. അതാണ് അവിടെ ഫേമസ് ആയിട്ട് നമുക്ക് കിട്ടുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യയിൽ ഈ സ്ഥലത്തെ ലാൻഡ് ഓഫ് ലെമൺസ് എന്ന പേരിൽ അറിയപ്പെടുന്നതും എന്നാണ് ആ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻഫർമേഷൻ നമ്മുടെ അരികിലേക്ക് എത്തുന്നത്. ഇനി ആ ഒരു ഇൻഫർമേഷനിൽ ഏതാണ് സ്ഥലം എന്നുള്ളത് കൂർഗാണോ എന്ന് ചോദിക്കുന്ന ഒരുപാട് പേരുണ്ട്. കൂർഗ് അല്ല, കൂർഗിൻ്റെ ആ ഒരു

കോൺസെപ്റ്റ് എവിടുന്ന് വന്നു എന്നുള്ളത് പറയുന്നത് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കും. ബട്ട് കൂർഗല്ല, സൽമാൻ ഫാരിസ്, ഹലോ സന്ദീപ് എന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഹലോ സൽമാൻ ബ്രോ, സുഖമാണോ? അടിപൊളിയായിട്ട് പോകുന്നു എന്ന് കരുതുന്നു. ആൻഡ് ലാൻഡ് ഓഫ് ലവൻ തമിഴ്നാടിലുള്ള ഒരു സ്ഥലമാണ് റിൻഡു ചോദിച്ചിട്ടുള്ളത്. റിൻഡു തമിഴ്നാട് കുറച്ചധികം നേരമായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ജെയിൻ ജോസ്, ക്വസ്റ്റ്യൻ പ്ലീസ് എന്ന്. അപ്പോൾ ക്വസ്റ്റ്യൻ കേട്ടിട്ടില്ല ആള്. അപ്പോൾ ലാൻഡ് ഓഫ് ലെമൺ ഇന്ത്യയിൽ അറിയപ്പെടുന്നത് ഏത് സ്ഥലത്താണെന്നുള്ളതായിരുന്നു ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ആ ഒരു ഡിസ്ട്രിക്റ്റിലോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷേ ഡിസ്ട്രിക്റ്റുള്ള കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് ആ സ്ഥലം നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനിയിപ്പോൾ അധിക നേരം ഞാൻ വേസ്റ്റ് ചെയ്യുന്നില്ല. ലക്കി വിനസിനെ കാത്തിരിക്കുന്നത് ഖത്തറിൽ അടുത്തിടെ നടക്കാൻ പോകുന്ന ഗംഭീരമായിട്ടുള്ള ഒരു ഇവൻറ്റിൻ്റെ ടിക്കറ്റുകളാണ് എന്ന് ഉറപ്പിച്ചുകൊണ്ട് തന്നെ അജീഷ് ആൻസർ അയച്ചിട്ടുണ്ട്. ജെറി മാത്യു ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്വിറ്ററിൽ നിന്ന് എന്ന അക്കൗണ്ടിൽ നിന്നും. അഗൈൻ തമിഴ്നാട്ടിലെ ഒരു സ്ഥലമാണ് വന്നേക്കുന്നത്, അത് റൈറ്റ് ആൻസർ അല്ല. സുമി റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. അൻസൽ ഹബീബ് ആൻസർ പറഞ്ഞിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് സ്പെസിഫിക് ആകാം. അഭയ് ആൻസർ പറഞ്ഞിട്ടുണ്ട്. തുഷിമ ആൻസർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഓൾസോ സവാദാണ് കൂർഗാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. കൂർഗ അല്ല കേട്ടോ, നജീബ് റൈറ്റ് ആൻസർ ആണ് പറഞ്ഞേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ അധികം നേരം വെയിറ്റ് ചെയ്യുന്നില്ല. ലാൻഡ് ഓഫ് ലെമൺ, ഇന്ത്യയിലെ ലാൻഡ് ഓഫ് ലെമൺ എന്നറിയപ്പെടുന്നത് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത് ഒരു ലെമൺ പ്രൊഡക്ഷൻ എന്നുള്ള നിലയ്ക്ക് കർണാടകയിലെ തന്നെ ഇൻഡി എന്നുള്ള സ്ഥലമാണ്. ശരിക്കും ഒരുപാട് പേർക്ക് ഈ കർണാടക എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ വിജയപുര എന്ന ഡിസ്ട്രിക്റ്റിലോട്ടാണ് പോയത്. വിജയപുര ഡിസ്ട്രിക്റ്റിലെ തന്നെ ഇൻഡി എന്ന സ്ഥലത്താണ് ഈ ലാൻഡ് ഓഫ് ലെമൺ എന്നുള്ള സ്ഥല പേരായിട്ട് അല്ലെങ്കിൽ ആ ഒരു വിശേഷണത്തോടുകൂടി അറിയപ്പെടുന്നത്. ഇനിയിപ്പോൾ ആർക്കും കൺഫ്യൂഷൻ വേണ്ട, ഇന്ത്യയിലെ ലാൻഡ് ഓഫ് ലെമൺ എന്നുള്ള സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ് ഓഫ് കോഴ്സ് ഉണ്ട്. കർണാടകയിലെ തന്നെ വിജയപുര എന്നുള്ള ആ ഒരു ടൗണിലേക്ക് വരുമ്പോൾ ഇൻഡി എന്നുള്ള സ്ഥലത്താണ് ഈ ലാൻഡ് ഓഫ് ലെമൺസ് എന്നറിയപ്പെടുന്നത്. അവിടെ മാത്രം കൃഷി ചെയ്യപ്പെടുന്ന ഒരു സ്പെഷ്യൽ വെറൈറ്റി ഓഫ് ലെമൺ തന്നെയാണ് കക്സി ലെമൺസ് എന്നാണ് അറിയപ്പെടുന്നത്. യുണീക്കായിട്ടുള്ള കക്സി ലെമൺ ആണ് ഈ സ്ഥലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. റൈറ്റ് ആൻസർ പറഞ്ഞ എല്ലാവർക്കും തന്നെ അടിപൊളി ഒരു കൺഗ്രാജുലേഷൻസ് പറയുകയാണ് വൈ, ബിക്കോസ് കുറച്ചൊന്ന് റിസർച്ച് ചെയ്ത് എടുക്കാനുണ്ടായിരുന്നു. ഒരുപാട് പേര് ആ റിസർച്ചോടുകൂടി കിടലുമായിട്ട് തന്നെ റൈറ്റ് ആൻസറിലോട്ട് എത്തിയിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി സന്തോഷം എനിക്കും, ബിക്കോസ് റിസർച്ച് ചെയ്ത് കറക്റ്റായിട്ട് ആൻസർ പറഞ്ഞതിന് ടു ഓൾ ദ ലവ്ലി ലിസ്ണേഴ്സ് ഒരു അടിപൊളി കയ്യടി ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നേരെ പോകുന്ന ഒരു ബ്യൂട്ടിഫുൾ ട്രാക്കിലേക്കാണ്. യെസ്, ഇനി ആരാണ് ലക്കി വിന്നേഴ്സ് എന്ന് അറിയണമെങ്കിൽ കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് കേട്ടുകൊണ്ടേയിരിക്കുക റേഡിയോ സുനോ 91.7 FM. ഏതാണ് ആ ഒരു സർപ്രൈസ് ഇവൻറ്റ് എന്നറിയാനായിട്ട്.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station. വിസ്മയങ്ങളുടെ മായാജാലക്കാരൻ, മെന്റലിസത്തിലെ സൂപ്പർ താരം, മെന്റലിസ്റ്റ് ആദി ഖത്തറിലേക്ക് വീണ്ടും എത്തുന്നു. ക്യൂരി ഇവന്റ്സ് ഒരുക്കുന്നു മെന്റലിസ്റ്റ് ആദിസ് ഇൻസോംനിയ, ദ ഗോൾഡൻ എഡിഷൻ,
2: ഇവന്റ് പാർട്ണർ ക്യൂബ് എന്റർടൈൻമെന്റ്സ്.
0: ചിന്തകളെ പോലും തൊട്ടറിയുന്ന നിമിഷങ്ങൾ അടുത്തറിയാം.
2: ഒക്ടോബർ 2 UNCC അൽമയാസ തിയേറ്ററിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിസിറ്റ് ക്യൂരി ഇവന്റ്സ് സോഷ്യൽ മീഡിയ പേജ്.
0: ടിക്കറ്റുകൾക്കായി വിസിറ്റ് qtickets.com. ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ 91.7 FM.
3: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
4: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
3: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലെബ്ന എക്സ്, മസറാത്തി സൂപ്പർ ആ. എല്ലാവരും കഴിച്ചു നോക്കണേ.
2: നിറങ്ങളുടെ ആഘോഷം ഇനി ആഭരണങ്ങളിലേക്കും. നിറങ്ങളുടെ മനോഹരമായ വൈവിധ്യത്തിൽ ആഘോഷങ്ങൾക്ക് ഒരു പുതിയ ഭാവം നൽകി തനിഷ്കിന്റെ പുതിയ കളർ സ്റ്റോൺ കളക്ഷൻ, ഗാർഡൻ ഓഫ് ജെംസ്. പാരമ്പര്യത്തിന്റെ ഭംഗിയും പുതുമയുടെ സ്റ്റൈലും ഒത്തുചേർന്ന് ഡിസൈൻ ചെയ്ത ആഭരണങ്ങൾ. സറ്റിൽ എവറിഡേ എലഗൻസ് മുതൽ സ്റ്റേറ്റ്മെന്റ് ഫെസ്റ്റീവ് പീസസ് വരെ ഡിന്നറിനും ഫാമിലി ഫംഗ്ഷനും ഓഫീസിലെ സ്പെഷ്യൽ ഡേക്കും ഒരുപോലെ അണിയാം. ഇന്ന് തന്നെ ഏറ്റവും അടുത്തുള്ള തനിഷ്ക് സ്റ്റോർ സന്ദർശിക്കൂ, നേരിൽ കണ്ടറിയൂ, അല്ലെങ്കിൽ വിസിറ്റ് തനിഷ്ക് .ae. ഗാർഡൻ ഓഫ് ജെംസ് ബൈ Tanishq, as vibrant as you.
1: 917 Evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: All hits all day.
0: This is
4: Radio Suno 91.7 FM, Qatar's favorite radio station. Today's Go Rate update brought to you by Sky Jewelry.
5: Sky Jewelry now open at Safari Mall Abu Hamur.
6: ഇന്നത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ്, 24 കാരറ്റ് ഗോൾഡ് 517 ഖത്തറിയാൽ, 22 കാരറ്റ് ഗോൾഡ് 476.50 ഖത്തറിയാൽ, 21 കാരറ്റ് ഗോൾഡ് 451.50 ഖത്തറിയാൽ ആൻഡ് 18 കാരറ്റ് ഗോൾഡ് 390 ഖത്തറിയാൽ. ഗോൾഡ് റേറ്റ് ഇസ് ബ്രോട്ട് ടു യു ബൈ സ്കൈ ജ്വല്ലറി.
7: തിരുവനന്തപുരം വെൺകാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദി റെസിഡൻസ്, ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട്, ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40+ വേൾഡ് ക്ലാസ് അമിനിറ്റീസ്.
8: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ. September 22 to 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ. എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949.
9: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിംഗിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
10: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
9: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
8: September 24 to 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
11: പ്രിയ സുഹൃത്തുക്കളെ, ഐ എം ലാലു അലക്സ്.
12: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൻ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർ മാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Once again, welcome back to Radio Sunna 91.7 FM 917 Evenings in the Time. Sandeep Anna Kooda join you in the studio clock. Il samayam 6 mani kazhinja 50 minutum 12 secondum. ഏറ്റവും മനോഹരമായിട്ട് തന്നെ ഒരു ഈവനിങ് ടൈം, ഒരു ചോദ്യമൊക്കെ ചോദിച്ച് എല്ലാവരും ഉത്തരവൊക്കെ പറഞ്ഞ് സെറ്റായിട്ടിരിക്കുന്ന ഒരു സമയമാണ്. ഓൾമോസ്റ്റ് ഇപ്പോൾ ഡ്രൈവിംഗ് പ്ലാൻസൊക്കെ എന്താണ്, പുറത്തോട്ടൊക്കെ ഇറങ്ങാനുള്ള പ്ലാൻ ഉണ്ട്. ഒരുപാട് പേര് തന്നെ ഒത്തിരി കാര്യങ്ങളായിട്ട് ഓട്ടം തന്നെയാണ്. പക്ഷേ ഇതിനിടയ്ക്ക് ഡ്രൈവിംഗ് ലൈസൻസ് കയ്യിൽ വെക്കാനായിട്ട് മറന്നു പോകണ്ട. അത് ബേസ് ചെയ്തിട്ട് മിനിസ്ട്രി ഓഫ് ഇൻറ്റീരിയർ ദാ പുതിയ ഒരു റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ ഒരു ഔട്ട്ലൈൻ പുറത്തിറക്കുന്നുണ്ട്. അക്കോർഡിംഗ് ടു പുതിയ റൂൾ, വലിയൊരു ഫൈൻ തന്നെയായിരിക്കും ഇൻ കേസ് നമ്മുടെ കയ്യിൽ നമ്മുടെ ആ ഒരു ഐ ഡി കാർഡ് ആസ് ഇൻ നമ്മുടെ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമുക്ക് അതൊരു പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് നൽകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് രീതിയിൽ തന്നെ നമുക്ക് കോൺസിക്വൻസസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. സോ ഇഫ് അറ്റ് ഓൾ യു ആർ ഗോയിങ് ഔട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് പേഴ്സിൽ വെക്കാനായിട്ട് മറന്നു പോകണ്ട. ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമല്ല, നമ്മുടെ ക്യൂ ഐ ഡിയും അത്ര തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോണിൽ അവൈലബിൾ ആയിരിക്കും, പക്ഷേ ഏത് സമയത്താണ് ഫോണിലെ ചാർജ് തീരുന്നത് കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. നെഗറ്റീവ് അടിക്കുന്നതല്ല, നമ്മൾ ഏത് സാഹചര്യത്തിലാണോ ഏത് പോയിന്റിലാണോ ഒരു മിനിറ്റിൻ്റെ ഒരു വ്യത്യാസമായിരിക്കും. എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈമിൻ്റെ ഗ്യാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് 1 മിനിറ്റ് ഓർ ലെസ് ദൻ ദാറ്റ്. അപ്പോൾ സെക്കൻഡ്സിൻ്റെ ആവേശത്തിൽ ഈ കാര്യങ്ങളൊക്കെ തന്നെ വിട്ടുപോയിട്ട് നമ്മൾ പ്രശ്നങ്ങൾ വരുത്തി വെക്കാനായിട്ട് ഫിസിക്കലി അവൈലബിൾ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ തന്നെ നമുക്ക് കാർഡായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഡ്രൈവിംഗ് ലൈസൻസ് അതേപോലെ തന്നെ നമ്മുടെ ക്യൂ ഐ ഡി കാര്യങ്ങളൊക്കെ തന്നെ വാലറ്റിൽ സൂക്ഷിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഫാമിലി ആയിട്ടൊക്കെ പുറത്തു പോകാൻ പ്ലാനും കാര്യങ്ങളും ഒക്കെ ഇട്ട് നമ്മൾ ഉഷാറായിട്ട് സന്തോഷത്തോടെ പുറത്തിറങ്ങുമ്പോൾ നെഗായിട്ടുള്ള കാര്യങ്ങൾ വരണ്ടല്ലോ. അപ്പോൾ ഇതൊക്കെ തന്നെ പ്രോപ്പർലി നോർമലായിട്ട് നമ്മുടെ കയ്യിലുള്ള സംഭവങ്ങളാണ്, അതൊക്കെ തന്നെ കൊണ്ടുപോകാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ക്യൂ ഐ ഡിയും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. അത് നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്തൊക്കെ തന്നെ കയ്യിൽ വെക്കുക. അത് നമുക്ക് ആര് ചോദിച്ചാലും പ്രൊഡ്യൂസ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ പിന്നെ വേറെ പ്രശ്നത്തിലൊന്നും നമ്മൾ ചെന്ന് ചാടില്ല. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ മറ്റൊരു ട്രാക്കിലേക്കാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ സെൻ്റർ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
5: Tamil Fresh
6: Hatta Pudu Tamil Paadal
7: Tamil Fresh Song of the Hour.

0: വചനങ്ങളിലൂടെ ദൈവം ഏറ്റവും വേഗം ശിക്ഷ നൽകുന്നത് കുടുംബ ബന്ധം വിച്ഛേദിക്കുന്നതിനാണ്.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 917 evenings. Only on Radio Suno 91.7 FM. 917 evenings. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfood, Madgood Thudangi, authentic Arabic cuisine de Rizhi Ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Welcome, welcome once again. Welcome back to Radio Sonora 91.7 FM. 917 evenings in time. Sandeep Anu kude ullathu studio clockil. Samayam 7 mani kazhinja 7 minutum 7 secondum. ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഈവനിങ് ടൈമാണ്. ഇനി അങ്ങടേക്ക് ഇവൻറ്റുകൾ ഖത്തറിലേക്ക് വരാൻ പോകുന്ന ഒരുപാട് ഇൻ്റർനാഷണൽ ഇവൻറ്റുകൾ. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് നമ്മളൊക്കെ തന്നെ ഭയങ്കര മാസ്മറൈസ്ഡ് ആയിരിക്കുന്ന ഒരു ഇവൻ്റാണ് ദോഹ ജൂവലറി ആൻഡ് വാച്ച് എക്സിബിഷൻ. വരുന്ന സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 3 വരെയാണ് ഇനി ഇതേ ആ ഒരു ഇവൻറ്റ് നമ്മുടെ അരികിലേക്ക് എത്താൻ പോകുന്നത്. സോ ഡേറ്റ്സ് മറക്കണ്ട. ദോഹ ജൂവലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ്റെ ഡേറ്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്നത് സെപ്റ്റംബർ 28 മുതൽ ഒക്ടോബർ 3 വരെയാണ്. ഒരുപാട് രീതിയിൽ തന്നെ ഒത്തിരി ബ്രാൻഡുകളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഈ ഒരു ഇവൻറ്റ്. ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് നമുക്ക് പോയി ലക്ഷറി അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡുകൾ ഏതൊക്കെയാണെന്ന് മാത്രം അറിയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, ഒരുപാട് വിസിറ്റേഴ്സ്, ഓൾമോസ്റ്റ് 30,000 വിസിറ്റേഴ്സ് എല്ലാ വർഷവും തന്നെ വരുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് ബ്രാൻഡുകളെ അറിയാൻ പറ്റുന്നു. 500+ ബ്രാൻഡുകളാണ് എല്ലാ വർഷവും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇവൻറ്റിൽ. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ഇൻഡസ്ട്രി ടോക്സ് കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇവൻറ്റിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഗ്ലോബൽ സെലിബ്രിറ്റീസും ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ വരുന്ന ഒരു ഇവൻ്റ് ആയതുകൊണ്ട് ഒരു കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒരു സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാനായിട്ട്, സ്പെഷ്യലി ഇഫ് യു ആർ വർക്കിംഗ് സംവെയർ നിയർ ടു ഈ ഒരു കാറ്റഗറി വെൻ ഇറ്റ് കംസ് ടു വാച്ചസ് ലക്ഷറി ജ്വല്ലറി ഒക്കെ തന്നെ അറിയാനും അടുത്തറിയാനും ബ്രാൻഡുകളെ കുറച്ചുകൂടി സഹായിക്കുന്ന ഒരു ക്യൂറേറ്റഡ് ആയിട്ടുള്ള റീറ്റെയിൽ എക്സ്പീരിയൻസ് നമ്മുടെ അരികിലേക്ക് എത്തിച്ചുകൊണ്ടാണ് ദോഹ ജ്വല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ നടക്കുന്നത്. സോ ഫൈനസ്റ്റ് ആയിട്ടുള്ള ജ്വല്ലറീസും വാച്ചസും അതും ഇൻ്റർനാഷണൽ വിസിറ്റേഴ്സോടുകൂടി വരുന്ന ഈ ഒരു ഗംഭീര ഇവൻറ്റ് ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തോളൂ. 28 September to 3rd October ആണ്. രജിസ്ട്രേഷൻസും അതിൻ്റെ അകത്ത് കയറാനുള്ള ആ ഒരു പ്രോസസ്സിംഗ് ഒക്കെ തന്നെ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഗൂഗിൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രജിസ്ട്രേഷൻ പ്രോസസ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ആ ഒരു ഇവൻറ്റ് കൂടി വിറ്റ്നസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഇഫ് അറ്റ് ഓൾ യു ആർ ഇൻ ഖത്തർ, ഇതുവരെ അങ്ങ് ആ ഒരു ഇവൻറ്റ് വിറ്റ്നസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ മസ്റ്റ് വിസിറ്റ് ഇവൻറ്റ്. ആൻഡ് ഇഫ് അറ്റ് ഓൾ യു ആർ ഇൻ ടു മാർക്കറ്റിംഗ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് പുതിയ ബ്രാൻഡുകളെ പരിചയപ്പെടാൻ സാധിക്കുന്ന ഒരു ഇവൻറ്റ് കൂടിയാണ്. ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്നത് മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്ക്. സന്ദീപ് ആണ് കൂടിയുള്ളത് ഓൺ ഖത്താസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: is Radio Suno 91.7 FM, Qatar's favorite radio station. സ്വർണ്ണ വില കൂടുമോ എന്നുള്ള ടെൻഷൻ ഇനി വേണ്ട. ഇത് ഫെസ്റ്റീവ് ഷോപ്പിംഗിന്റെ ടൈം അല്ലേ. തനിഷ്കിന്റെ ബെസ്റ്റ് ഗോൾഡ് റേറ്റ് ഓഫറിനൊപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ജ്വല്ലറി തിരഞ്ഞെടുക്കൂ. വെറും 20% അഡ്വാൻസ് നൽകി ബുക്ക് ചെയ്യൂ. ഫൈനൽ പർച്ചേസ് നടത്തുമ്പോൾ ബുക്കിംഗ് ദിവസത്തെയോ ബില്ലിംഗ് ദിവസത്തെയോ വിലയിൽ ഏതാണോ കുറവ് ആ റേറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ഫുൾ എമൗണ്ട് ഒന്നിച്ച് നൽകാതെ തന്നെ നിങ്ങളുടെ ഫെസ്റ്റീവ് ഷോപ്പിംഗ് പ്ലാൻ ചെയ്യാം. നവംബർ 8 വരെ ഈ ഓഫേഴ്സ് ലഭ്യമാണ്. നൗ ഓപ്പൺ അറ്റ് ലുലു ഹൈപ്പർ മാർക്കറ്റ്, ഡീറിംഗ് റോഡ് ആൻഡ് ദോഹ ഫെസ്റ്റിവൽ സിറ്റി. ഓപ്പണിംഗ് സൂൺ അറ്റ് അൽബോത്താൻ സെന്റർ ആൻഡ് ബൾവ വില്ലേജ്. തനിഷ്ക് ജ്വല്ലറി ബൈങ് മെയ്ഡ് easier. Terms and conditions apply.
1: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിംഗിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
2: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
1: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേയ്സ് ഓഫർ നടക്കുവാ.
0: September 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
3: You're listening to 917 Evenings 917 Evenings, presented by Joya Lucas, world's favorite jeweler.
4: Powered by
5: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707.
3: And
6: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: കാലഘട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
1: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
2: Hi, this is Manjima.
3: Hi, this is Manjima.
2: You're listening to 91.7, Qatar's favorite radio station, Radio Suno.
3: Radio Suno.
2: K2K2, Kutukuda.
3: Kutukuda.
4: Kutukuda. 917 Evenings.

0: പ്രസന്റഡ് ബൈ ജോയ ലൂക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫു മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
4: Once again, welcome back to Radio Suno 91.7 FM, 917 Evenings in the Time. Sandeep Anu Khoode Yalada. Your time kurchadigam ടെക്നിക്കൽ ടോക്ക് എന്നാണ് പറയാൻ വന്നത്, പക്ഷെ ടെക്കി ടോക്ക് എന്നുള്ള ആ ഒരു സെഗ്മെന്റിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. ശരിക്കും വായിച്ചുകൊണ്ടിരുന്ന കാര്യം കേട്ടപ്പോൾ എൻ്റെ കിളി പോയി എന്നുള്ളതാണ് അവസ്ഥ. കാരണം ഒരു ലൈഫിൽ ഏറ്റവും അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഡെയിലി ഇതൊക്കെ മോണിറ്റർ ചെയ്യാൻ ഒരാളെ കിട്ടിയിരുന്നെങ്കിൽ എന്നാണ്. അങ്ങനെ മോണിറ്റർ ചെയ്യാനായിട്ട് യെസ് ഇപ്പോൾ ആപ്പിൾ 12 സീരീസ് വാച്ചിൻ്റെ ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വായിച്ചു കഴിഞ്ഞതിന് ശേഷം എൻ്റെ കിളി കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ ഇന്ന് നമ്മുടെ ടെക് ടോക്കിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും കേട്ടറിഞ്ഞതിനെക്കാട്ടി വലിയൊരു സത്യം ദേ ഇങ്ങനെ മനസ്സിലാക്കുന്നത്, ആപ്പിൾ വാച്ച് സീരീസ് 12 ശരിക്കും പറഞ്ഞാൽ അത് യൂസ് ചെയ്യുന്ന ഒരാളുടെ ജീവൻ രാ പകൽ നിരീക്ഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചാർജിങ്ങിൻ്റെ കാര്യമൊക്കെ വരുമ്പോൾ പലർക്കും കൺഫ്യൂസിംഗ് ആയിട്ടില്ല. ഞാൻ മെയിനായിട്ട് സ്മാർട്ട് വാച്ചസ് പ്രിഫർ ചെയ്യാത്തതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ആ ഒരു ടൈം എത്രത്തോളം ചാർജ് ചെയ്യണം ആൻഡ് ഈ ചാർജ് ചെയ്യാൻ ഇടാനുള്ള മടി മെയിൻലി മടിയാണ്. സോ മടിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോൾ 15 മിനിറ്റ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 12 മണിക്കൂറോളം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാച്ചാണ് ഈ ആപ്പിൾ 12 സീരീസ് ഇതാ പുറത്തിറക്കുന്നത്. ആൻഡ് ഹൂ ഓക്കെ ഇവിടെ ഒരു മെസ്സേജ്, ഹൂ ഇസ് ദ വിന്നർ? വിന്നറിനെ ഞാൻ ഇപ്പോൾ പ്രഖ്യാപിക്കില്ല ഷാഹിദ് ബ്രോ, അതിനിടയിൽ കൂടെ എന്തൊക്കെയാണല്ലേ. എന്തായാലും കുറച്ചുകൂടി ഒന്ന് വെയിറ്റ് ചെയ്യണം ഷാഹിദ് ബ്രോ. ലക്കി വിന്നേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. എനിക്കിങ്ങനെ മെസ്സേജ് വരുന്നതിൻ്റെ ഇടയിൽ ഞാൻ ടെക്നിക്കൽ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുക ഇവിടെ. ഓക്കെ, അപ്പോൾ ആപ്പിൾ വാച്ച് സീരീസ് 12 ഒഫീഷ്യലായിട്ടുള്ള ആ ഒരു പ്രഖ്യാപനമൊക്കെ നടക്കുമ്പോൾ 12 സീരീസ് പർച്ചേസ് ചെയ്യാനായിട്ട് ഒരുപാട് പേര് ഓടിക്കൊണ്ടിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, എനിക്ക് തോന്നുന്നു ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ, ജിമ്മിൽ പോകുന്ന അതേപോലെ തന്നെ ജിം ട്രെയിനേഴ്സ് ഒക്കെയാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആദ്യത്തെ ആ ഒരു ഘട്ടത്തിൽ വാച്ച് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ളവർക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് വാച്ച് പുറത്തു കൊണ്ടുവന്നിരിക്കുന്നത്. ഹെൽത്ത് സെൻസിങ് സിസ്റ്റം കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് അത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ടെക്നോളജിയാണ്. സോ നൂതനമായ ആ ഒരു ടെക്നോളജി ഹെൽത്ത് സെൻസിങ് സിസ്റ്റവും കൂടി ഇൻബിൽഡ് ആയിട്ട് തന്നെയാണ് ഈ പ്രാവശ്യത്തെ ആപ്പിൾ വാച്ച് സീരീസ് 12 പുറത്തിറങ്ങുന്നത്. ഇത് മാത്രമല്ല, S11 ചിപ്പ് ആധുനികമായിട്ടുള്ള ചിപ്പാണ്. സോ ആ ചിപ്പ് കൂടി ഇൻബിൽട്ട് ചെയ്തുകൊണ്ടാണ് പുതിയ വാച്ച് പുറത്തിറങ്ങുന്നത് എന്നുള്ളൊരു വാർത്ത കൂടിയുണ്ട്. സോ കൂടുതൽ അറിയണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ടെക്നിക്കൽ പരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. ബട്ട് ദെൻ ഡേ ആൻഡ് നൈറ്റ് മോണിറ്ററിങ്, അതും നമ്മുടെ നോർമൽ കോൺവെർസേഷൻസ് വെച്ച് തന്നെ നമ്മുടെ കംപ്ലീറ്റ് എൻറ്റയർ ബോഡി ഒരു സ്കാനിങ് പോലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും ഡെയിലി എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. സോ ഡെയിലി ജീവൻ പോലെ നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള അപകടങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഹെൽത്ത് പരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നമ്മുടെ ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ അലേർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 80% നമുക്ക് അറിയാൻ പറ്റുന്ന അതിൽ ലക്ഷ്യമിട്ടാണ് ഇത്തവണ ആ ഒരു 12 സീരീസ് ഇറക്കിയിരിക്കുന്നത്. കൂടുതൽ വിശേഷം അറിയണമെങ്കിൽ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങണം. സോ യൂസ് ചെയ്ത് ബാക്കിയുള്ള കൺസ്യൂമർ ൊക്കെ തന്നെ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളും ഒക്കെ നമ്മുടെ അരികിലേക്ക് എത്തിക്കട്ടെ. ഇപ്പം ആ ഒരു ഇൻഫർമേഷൻ ഇങ്ങനെ പറഞ്ഞു പോകുമ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന ആപ്പിൾ സീരീസിൻ്റെ 12 എഡിഷൻ വാച്ചസ് പുറത്തിറങ്ങിയിരിക്കുകയാണ്.

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency.
2: Now available on Apple Podcast
0: and
2: Google Podcast.
3: ിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
6: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
5: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പോ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
7: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
8: വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
9: ഇൻ അസോസിയേഷൻ വിത്ത് നെസ്റ്റോ ഹൈപ്പർമാർക്കറ്റ്, നൗ ഓപ്പൺ അറ്റ് ഓൾ പാസ്പോർട്ട്.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
0: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്. മുന്തിനം
2: പാർത്തേനെ. ഹലോ എവരിവൺ, ദിസ് ഈസ് നരേഷ് അയ്യർ.
0: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടെ.
0: 91.7 evenings.

വെൽക്കം വൺസ് അഗൈൻ, വെൽക്കം ബാക്ക് ടു റേഡിയോ സുനു 91.7 FM. ഇത് 917 ഈവനിങ്സ് ഇൻ്റെ ടൈം. സന്ദീപാണ് കൂടെയുള്ളത്. സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 7 മണി കഴിഞ്ഞ 49:33. വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർക്കൊക്കെ ആ ഒരു ക്ലൈമറ്റ് അക്സെപ്റ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് ഈ ഓട്ടം ടൈം അക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇനി അങ്ങടേക്ക് നമ്മൾ റെഡി ആവേണ്ടതായിട്ടുണ്ട്. ഓട്ടം ടൈം മാത്രമല്ല, വിൻ്റർ ടൈമിലേക്ക് കൂടെ കിടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്, എസ്പെഷ്യലി വെൻ ഇറ്റ് കംസ് ടു നമ്മുടെ വീട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ. സോ ആ കാര്യങ്ങളൊക്കെ തന്നെ സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഷോപ്പിങ്ങിൻ്റെ ഇടയിൽ പർച്ചേസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നേരത്തെ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ വലിയ രീതിയിൽ ബഡ്ജറ്റ് പ്ലാനിങ്ങും ഒന്നും തെറ്റാണ്ടിരിക്കും. സോ ബേസിക് ആയിട്ട് പറഞ്ഞു വരുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, നമുക്ക് വേണ്ട ബെഡ് ലിനൻസ് അതേപോലെ തന്നെ ആവശ്യമായിട്ടുള്ള വിൻ്റർ എസെൻഷ്യൽസ് ഒക്കെ തന്നെ പർച്ചേസ് ചെയ്യാനായിട്ട് ഇപ്പോഴേ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ടൈം, ഇപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ടൈമൊക്കെ നമുക്ക് ഒത്തിരി ഷോപ്പിംഗ് വിൻ്റർ ബേസ് ചെയ്തിട്ടുള്ള ഷോപ്പിംഗ് ഒന്നും വരാനുള്ള സാധ്യതകൾ കുറവായിരിക്കും. അപ്പോൾ ബേസിക്കലി ഈ ഒരു ടൈമിൽ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തന്നെ അതൊക്കെ പർച്ചേസ് ചെയ്ത് വെച്ചാൽ ബഡ്ജറ്റ് പ്ലാനിങ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമുക്ക് മനസ്സിലുള്ള ഒരു പ്ലാനിങ് ആയിരിക്കും. ഇപ്പോഴേ അത് പർച്ചേസ് ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ലല്ലോ, 2 മാസം ഉണ്ടല്ലോ എന്നുള്ളതായിരിക്കാം. പക്ഷേ ആ ഒരു ചിന്താഗതി വിട്ടിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഇപ്പോഴേ പർച്ചേസ് അങ്ങനേക്ക് തുടങ്ങുക. അപ്പോൾ നമുക്ക് ഡിസംബർ അതേപോലെ തന്നെ ആ ഒരു നവംബർ ടൈം വരുമ്പോൾ ഇനി ഇവൻറ്റുകൾ വരാൻ കിടക്കുന്നു, ആ ടിക്കറ്റ്സ് ഒക്കെ എടുക്കാനുണ്ട്, ഫാമിലിയൊക്കെ ഇവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്ലാനിങ് ആകെ പാടെ നമ്മളെ കൺഫ്യൂസ് ചെയ്യും. സോ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. കുറച്ച് നേരത്തെ കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമില്ല. ഇപ്പോൾ ഇവൻറ്റിൻ്റെ ടിക്കറ്റ്സ് അത്ര നേരത്തെ നമുക്ക് എടുക്കാൻ പറ്റില്ല, അത് ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ വരുമ്പോൾ മാത്രമേ നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ആ ടൈം വരെ വെയിറ്റ് ചെയ്യേണ്ട, നമുക്ക് അല്ലാണ്ടുള്ള നമ്മുടെ ഡെയിലി എസെൻഷ്യൽസും കാര്യങ്ങളും ഒക്കെ തന്നെ പർച്ചേസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ ഒരു ബഡ്ജറ്റ് തലവേദന ഒഴിവാക്കി കിട്ടും. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി നമ്മൾ പോകുന്ന മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്കാണ്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോസ് 91.7 FM.

0: 917 evenings only on Radio Suno 91.7 FM. Presented by Joya Lucas, world's favorite jeweler.
1: Powered by
2: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4000-1707.
0: And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
4: Once again, welcome back to Radio Suno 91.7 FM 917 Evenings. At the time, Sandeep Aadu Koodayullathu. Studio clockil samayam 8 mani kazhinja 2 minutum 35 secondum. നമ്മൾ ഏറ്റവും അധികം യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻ ആയിരിക്കും വാട്സപ്പ് എന്നുള്ളത്. ഇപ്പോൾ പല രീതിയിലും ഓഫീസ് റിലേറ്റ് ചെയ്താണെങ്കിലും നമ്മുടെ കമ്പനി റിലേറ്റ് ചെയ്ത് നമ്മളൊരു കമ്പനി റൺ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ പോലും വാട്സപ്പ് പരമായിട്ട് ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ റണ്ണിങ്ങിലായിരിക്കും. വാട്സപ്പ് വഴി ബിസിനസ് നടക്കുന്ന ഒരുപാട് പ്ലാൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് ചുറ്റും തന്നെ ഉണ്ട്. ഇതിലൊക്കെ എത്രത്തോളം സേഫ്റ്റി ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കൺസേണിങ് ആയിട്ട് തോന്നും, പേടി വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ് ഇപ്പം മനസ്സിലാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നത്. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു വെൻ ഇറ്റ് കംസ് ടു പ്രൈവസി ആൻഡ് ഓൾസോ സെക്യൂരിറ്റി. ഏകദേശം 100 കോടിയിലധികം പേരാണ് ഇപ്പോൾ പാസ്കി ഫീച്ചർ വാട്സപ്പിൽ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പരിധിവരെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള ഫ്രോഡും കാര്യങ്ങളും ഒക്കെ തന്നെ മാറ്റി നിർത്താനായിട്ട് സാധിക്കുന്നു എന്ന് എക്സ്പേർട്സ് പറയുന്നുണ്ട്. ടെക്നിക്കൽ എക്സ്പേർട്സ് ഈ ഒരു കാര്യം പറഞ്ഞു പോകുമ്പോൾ മെറ്റ ഒരു അടിപൊളിയായിട്ടുള്ള ഫീച്ചറൊക്കെ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആൻഡ്രോയിഡ് ഫോൺസിലാണ് ഏറ്റവും അധികം ഉപയോഗിച്ച് നമ്മൾ കാണുന്നത്. മെയിനായിട്ടുള്ള ഒരു കോൾ സ്ക്രീനിങ് വന്നിട്ടുണ്ട്. അതായത് നമുക്ക് അനാവശ്യമായിട്ടുള്ള കോളുകൾ എന്തെങ്കിലും കോൾ വഴിയുള്ള തട്ടിപ്പൊക്കെ ആണെങ്കിൽ അത് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ അവർക്ക് നൽകിയിരിക്കുന്നത്. കോൾ സ്ക്രീനിങ് നമുക്ക് പോസിബിളാണ്, ബട്ട് അത് ആൻഡ്രോയിഡ് ഫോൺസിൽ മാത്രമേ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ എനിക്ക് തോന്നുന്നു. ആൻഡ്രോയിഡ് ഫോൺസും iOSഉം വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിന് കുറച്ചുകൂടി സെക്യൂരിറ്റി വേണമെന്നുള്ളത് കൊണ്ടായിരിക്കണം ആ ഒരു ഫീച്ചർ ഇപ്പോൾ ആൻഡ്രോയിഡ് ഫോൺസിന് നൽകിയിരിക്കുന്നത്. ഇത് മാത്രമല്ല, അജ്ഞാത കോളുകൾ വരുമ്പോൾ ആ കോളിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള രൂപകൽപ്പന, അവരുടെ ആ ഒരു ഐഡിയോളജി എന്താണ് സംഭവത്തിൻ്റെ, ഈ കോള് ഇതിനു മുന്നേ ആർക്കൊക്കെ പോയിട്ടുണ്ട്, അപ്പോൾ ഒരു സ്കാം കോളാണോ ഇല്ലയോ എന്നുള്ള വിവരങ്ങൾ നമുക്ക് സ്ക്രീനിൽ തന്നെ തെളിയും എന്നുള്ളതാണ് മറ്റൊരു ഫീച്ചറായിട്ട് വന്നേക്കുന്നത്. ആൻഡ് അക്കൗണ്ടിന് പൂർണ്ണമായിട്ടും സ്വകാര്യത നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഫീച്ചേഴ്സ് സെറ്റ് ചെയ്തേക്കുന്നത്. സോ അപ്ഡേറ്റ്സ് ഒക്കെ തന്നെ കുറച്ചധികം ദിവസങ്ങളായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരുപാട് ചേഞ്ചസ് നമ്മൾ അറിയാണ്ട് തന്നെ വാട്സപ്പിൽ വരുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക, അതിൻ്റെ ഫീച്ചേഴ്സും സെറ്റിങ്സും ഒക്കെ തന്നെ ഒന്ന് നോക്കി പോകാനായിട്ട് മറക്കണ്ട. രാത്രി കിടന്നുറങ്ങുന്നതിന് മുന്നേ ഫോൺ നോക്കുന്നത് അത്ര നല്ലതല്ല, എങ്കിൽ പോലും ആ ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത് നമ്മുടെ ഫോണിൻ്റെ സെക്യൂരിറ്റി ഒന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വാട്സപ്പ് ആണെങ്കിലും വാട്സപ്പിൻ്റെ അകത്തുള്ള ഫീച്ചേഴ്സ്, ലേറ്റസ്റ്റ് ഫീച്ചേഴ്സ് സെറ്റിങ്സിൽ നോക്കിയാലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതൊക്കെ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വലിയ രീതിയിൽ വലിയ അബദ്ധങ്ങളിലേക്ക് നമ്മൾ ചെന്ന് ചാടാണ്ടിരിക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പോൾ ആ ഒരു ഓർമ്മപ്പെടുത്തലോടുകൂടി ഇതാ മറ്റൊരു മനോഹരമായിട്ടുള്ള ട്രാക്കിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകുന്നത്. സന്ദീപാണ് കൂടെയുള്ളത് ഓൺ കഥാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി റേഡിയോ 91.7 FM.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Brought to you by Danat Al Bahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
3: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 8 മണി കഴിഞ്ഞ 9 മിനിറ്റും 58 സെക്കൻഡും. യു ഹാവ് ട്യൂൺഡ് ഇൻ ടു ഖത്താർസ് ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
5: Punjiri kannulla pennalle.
6: Hi guys, this is Nikki Galrani here.
7: You are listening to Radio Suno
6: 91.7.

0: പ്രസന്റഡ് ബൈ ജോയ ലുക്കാസ് വേൾഡ്സ് ഫേവറേറ്റ് ജ്വല്ലർ
1: പവർഡ് ബൈ
2: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒതന്റിക് അറബിക് കുസീന്റെ രുചി അറിയാം. കോൾ 4000 1707
0: ആൻഡ്
3: മർസ ഹൈപ്പർമാർക്കറ്റ് ബി ഫ്രഷ് ബി യു വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: എല്ലാ ദിവസവും ഫുൾ ഓൺ ഫ്രഷ് ആവും. ഒപ്പമുണ്ട് നമ്മുടെ ഫേവറേറ്റ് മസറാത്തി.
1: മസറാത്തി ഫ്രഷ് പ്രോഡക്ട്സിനൊപ്പം കുട്ടികളുടെ ഓരോ സ്കൂൾ ദിനങ്ങളും ഇനി ഫുൾ ആക്റ്റീവ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് ബോക്സ്, സ്നാക്സ് എന്നിവയെല്ലാം തനി ഫ്രഷ്. മാത്രമല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്.
0: മിൽക്ക്, ചീസ്, യോഗർട്ട്, ലബ്ന, എഗ്സ്.
2: മസറാത്തി സൂപ്പറാ, എല്ലാവരും കഴിച്ചു നോക്കണേ.
3: ഇപ്പഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
4: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
3: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മള് പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
5: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
6: 9:17 evenings.

Once again, welcome back to the Radio Suno 91.7 FM 917 Evenings-ന്റെ ടൈം. സന്ദീപ് ആണ് കൂടെയുള്ളത്. ഒരുപാട് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോയ ഒരു ടൈം ആയിരുന്നു. ബട്ട് ദെൻ നാളത്തെ ദിവസവും കൂടെ കഴിഞ്ഞാൽ നാളത്തെ ഈവനിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും സ്പെഷ്യൽ തന്നെയാണ്. കാരണം ആ വീക്കെൻഡിലോട്ടുള്ള ദിവസത്തേക്ക് നമ്മൾ കടക്കുന്ന ഒരു സമയമാണ്. ഒത്തിരി പേര് നോക്കിക്കൊണ്ടിരിക്കുന്നത് എവിടെയൊക്കെ എന്തൊക്കെ ഇവൻറ്റുകൾ ഉണ്ടെന്നാണ്. കുട്ടികൾ പ്രത്യേകിച്ച് കാത്തിരിക്കുകയാണ് ആ ഒരു വീക്കെൻഡ് വരാനായിട്ട്. സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞതിന് ശേഷം ഈ വീക്കെൻഡ് മാത്രമേ ഉള്ളൂ അടിച്ചു പൊളിക്കാനായിട്ട് എന്നുള്ള ആ ഒരു തോട്ട് പ്രോസസ് അവരുടെ മനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദാ ഈ ഒരു ഇവൻറ്റ് മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കേണ്ട കേട്ടോ. ഇൻ്റർനാഷണൽ ഐസ്ക്രീം ഷോ നടക്കുകയാണ്. മോൾ ഓഫ് ഖത്തറിലാണ് ഇവൻറ്റ് നടക്കുന്നത്. ഒയാസിസ് സ്റ്റേജിൽ മൂന്ന് സെക്ഷൻസ് ആയിട്ട്, അതായത് നമ്മൾ ഈവനിങ് ടൈം നോക്കിക്കഴിഞ്ഞാൽ 4:30 PM, 6 PM, 7:30 PM, അങ്ങനെ മൂന്ന് ഷോസ് ആയിട്ടാണ് ഈ ഒരു ഫൺ ഫിൽഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് നടക്കുന്നത്. ലൈവ് എൻ്റർടൈൻമെൻറ്റും അതുമാത്രമല്ല ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ. ആൻഡ് ഒരുപാട് ഐസ്ക്രീമിനെ പറ്റിയിട്ട് അറിയാനുള്ള താല്പര്യം കുട്ടികൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് എ മസ്റ്റ് വിസിറ്റ് ഷോ. തീർച്ചയായിട്ടും ഖത്തറിൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി ആയിട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഐസ്ക്രീം ഷോ മിസ് ഔട്ട് ചെയ്യാനായിട്ട് നിൽക്കണ്ട. ഞാനൊന്നുകൂടി ഡീറ്റെയിൽസ് പറയാം. മോൾ ഓഫ് ഖത്തറിൽ ഒയാസിസ് സ്റ്റേജിലാണ് ഇവൻറ്റ് നടക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് മാക്സിമം രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അൺടിൽ October 3rd ആണ് ഈ ഇവൻറ്റ് ഉള്ളത്. നമ്മൾ October 3 ഒന്നും കാത്തു നിൽക്കാനായിട്ട് പോകണ്ട. നമുക്ക് നാളെ തന്നെ വിസിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നാളെ തന്നെ പോയി ആ ഒരു ഒയാസിസ് സ്റ്റേജ് ഒന്ന് കാണുക, മോൾ ഓഫ് ഖത്തർ ഒന്ന് കാണുക. ആ കൂട്ടത്തിൽ 4:30 PM, 6 PM, 7:30 PM എന്നീ മൂന്ന് ടൈമുകളിലായിട്ടാണ് ഷോ നടക്കുന്നത്. അപ്പോൾ മാക്സിമം ആ ഷോ കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് വിട്ടുപോകേണ്ട ആ ഒരു ഇൻഫർമേഷൻ കൂടി നിങ്ങളുടെ അടുക്കിലേക്ക് എത്തിച്ചുകൊണ്ട് മനോഹരമായ മറ്റൊരു ട്രാക്കിലേക്ക് കടക്കുമ്പോൾ ഇത് റേഡിയോ സോണ 91.7 FM സന്ദീപാണ് കൂടെയുള്ളത്. 917 Evenings.

0: 91.7 FM. 91.7 FM.
1: Qatar's happiness frequency.
2: വെൺപാലവട്ടത്ത് ഫേവറേറ്റ് ഹോംസിന്റെ ന്യൂ ലോഞ്ച് ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ട് ദ റെസിഡൻസ് ക്ലോസ് ടു ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ലുലു മാൾ ആൻഡ് എൻഎച്ച് ബൈപാസ് വിത്ത് 40 പ്ലസ് വേൾഡ് ക്ലാസ് അമിനിറ്റീസ്
3: കൂടാതെ ട്രിവാൻഡ്രത്തെ പ്രൈം ലൊക്കേഷനുകളിലെ 13 ലക്ഷറി അപ്പാർട്ട്മെന്റ് പ്രോജക്ടുകളുടെ ഡീറ്റെയിൽസുമായി ഫേവറേറ്റ് ഹോംസ് ടീം ഇപ്പോൾ ഖത്തറിൽ സെപ്റ്റംബർ 22 മുതൽ 29 വരെ നേരിൽ കാണാം ദോഹ റാഡിസൺ ബ്ലൂ ഹോട്ടലിൽ എക്സ്ക്ലൂസീവ് മീറ്റപ്പിനായി കോൾ 6001-4949
4: ഖത്തറിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
6: ഹായ്, ദിസ് ഇസ് സുഹാസിനി.
7: യു ആർ ലിസണിംഗ് ടു
6: റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൊടാം.
1: You're listening to
8: 917 evenings.
1: Presented by Joya Lucas, world's favorite jeweler.
9: Powered by
2: Khatrine Arabic Mandi's best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood tudangi authentic Arabic cuisine de riji ariyam. Call 4001707
1: and
10: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
11: വെൽക്കം വെൽക്കം വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സുനോ 91.7 FM. ഇത് 917 ഈവനിങ്സിന്റെ ടൈമാണ്. സന്ദീപാണ് കൂടെയുള്ളത്. എനിക്ക് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബേബി പറഞ്ഞു പോകേണ്ട സമയമൊക്കെ ആയി വരുന്നു. ആൻഡ് ഓഫ് കോഴ്സ് ഇന്നത്തെ ദിവസം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ടെക്നിക്കൽ പരമായിട്ടൊക്കെ സംസാരിച്ചു പോയി. ബട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ആരോഗ്യപരമായിട്ടുള്ള കാര്യം തന്നെയാണ്. നമ്മുടെ ഉറക്കത്തിന്റെ കാര്യത്തിൽ വലിയ കോംപ്രമൈസ് ഒന്നും വരുത്താനായിട്ട് നിൽക്കണ്ട. എസ്പെഷ്യലി ആ ഒരു സീസണൊക്കെ മാറി മറ്റൊരു സീസണിലേക്ക് ചേഞ്ച് ചെയ്തിരുന്ന സമയത്ത് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വരും. നമ്മുടെ ബോഡി ഒരുപാട് ചേഞ്ചസ് നേരിടേണ്ടതായിട്ടുണ്ട്. അപ്പൊ സഡൻ ആയിട്ടുള്ള ഈ ചേഞ്ച് ഒക്കെ തന്നെ ഒരു ട്രോമയായിട്ട് ബോഡിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടിയിട്ട് പ്രോപ്പർ സ്ലീപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഉറക്കത്തിന്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഒന്നും വേണ്ട. മാക്സിമം ടൈം ഉറക്കത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അത് നെക്സ്റ്റ് ഡേ നമുക്ക് ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നമ്മളിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പൊ ആ ഒരു ഓർമ്മപ്പെടുത്തൽ ആസ് യൂഷ്വൽ. ഇനി ക്ലൈമറ്റ് ഒക്കെ ചേഞ്ച് ആയാലോ, സമ്മർ ടൈമൊക്കെ കഴിഞ്ഞു. അപ്പൊ വെള്ളം അധികം കുടിക്കാതെ ഇരിക്കാം എന്നുള്ള ഒരു ചിന്തയൊന്നും വേണ്ട. മാക്സിമം ഹൈഡ്രേഷൻ ബോഡിക്കും നമ്മുടെ സ്കിന്നിനും ഒക്കെ ആവശ്യമുള്ള ഒരു ടൈമാണ് വിന്റർ ടൈം എന്ന് പറയുന്നതും. ഓട്ടം സീസണിലെ ആരംഭിച്ചു. ഇനി നമ്മൾ വിന്റർ സീസണിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ്. ആ ഒരു ഓട്ടം ടൈമിൽ പ്രിപ്പറേഷൻസ് ഒക്കെ ഏറ്റവും മാക്സിമം രീതിയിൽ തന്നെ നന്നായിട്ട് നടക്കട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സന്ദീപാണ് കൂടെ ഉണ്ടായിരുന്നത് ഓൺ ഖതാസ് ഹാപ്പിനെസ് ഫ്രീക്വൻസി. ഇനി നാളെ പാക്കലാം വിത്ത് മോർ ഫൺ അപ്ഡേറ്റ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുതായിട്ടൊന്ന് ടാറ്റാ ബൈ ബൈ പറയുകയാണ്. ഫ്രം 917 ഈവനിങ്സ്, അൻടിൽ വി മീറ്റ് അഗൈൻ, ദിസ് ഇസ് സന്ദീപ് സൈനിങ് ഓഫ് ഫ്രം യുവർ ഫേവറേറ്റ് എഫ് എം സ്റ്റേഷൻ റേഡിയോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: Services.
1: Radio Suno 91.7 FM.
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ഇപ്പോഴേ പറയാ, ഈ വീക്കെൻഡ് ഷോപ്പിങ്ങിന് നമ്മൾ ഒരുമിച്ചാ പോണേ.
4: പക്ഷെ പാർക്കിങ്ങിന് പാടുപെടാൻ പാടില്ല, പിന്നെ നല്ല ഓഫറും വേണം.
3: ഇതെല്ലാം ഉള്ള സ്ഥലത്തേക്കാ നമ്മൾ പോണേ. അൽ ഗറാഫയിലെ നെസ്റ്റ് ഓയിൽ ഇപ്പൊ ഗറാഫ ഷോപ്പിംഗ് ഡേസ് ഓഫർ നടക്കുക.
5: സെപ്റ്റംബർ 24 മുതൽ 27 വരെ 4 ദിവസം മാത്രം 50% വരെ ഓഫർ. നിരവധി പ്രൊഡക്റ്റുകൾ, 600+ പാർക്കിംഗ് സൗകര്യവുമായി ഫാമിലി ഷോപ്പിംഗിന് ഏറ്റവും പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ നെസ്റ്റ് ഓ ഹൈപ്പർ മാർക്കറ്റ് അൽ ഗറാഫ.
1: 917 evenings.

0: 91.7 FM. 91.7 FM. Qatar's favorite radio station. Radio Sono. Neram velukumbol karil kayarumbo. Office il pogumbol school busil timarkumbol. Kete kete kutu kudum sawari. Morning sawari. Morning sawari. ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ. Morning sawari. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സിന്റെ പുതിയ ഷോറൂം ഇപ്പോൾ അബോഹമൂർ സഫാരി മോളിലും. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ എവിടെ നിന്ന് വാങ്ങിയതാണെങ്കിലും ഒരു നഷ്ടവും ഇല്ലാതെ എക്സ്ചേഞ്ച് ചെയ്യാം. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് സഫാരി മോളിൽ നിന്ന് മാത്രം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
3: ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
4: This is Radio Suno
5: 91.7 FM,
4: Qatar's favorite radio station.

0: Services. Radio Suno 91.7 FM. Qatar's happiness frequency. Now, available on Vodafone Shuf app. വീട്ടിൽ നിന്നിറങ്ങിയാലും വീട്ടിലെ പോലെ വിശേഷങ്ങൾ കേൾക്കാം. ഹോം കെയർ, കുക്ക് ബുക്ക്, ലൈഫ് സ്റ്റൈൽ, അങ്ങനെ ഹോം ഡെലിവറി എൻഹാൻസിംഗ് യുവർ എവരിഡേ. കേൾക്കൂ ശനി മുതൽ വ്യാഴം വരെ രാവിലെ 10 മണി മുതൽ.
1: In association with Nesto Hypermarket, now open at Olpa

0: This is Radio Suno 91.7 FM. Qatar's happiness frequency.
1: Now available on Spotify
0: and
1: Ghana.
2: Action.
3: Mona Dinesha. Adi Mohamana. Adi Moham.
2: Horror.
4: Taniki Pogan. Anuadilla.
2: Or drama.
5: Inde Kudumbam. എന്റെ സ്വർഗരാജി
2: ഇഷ്ട ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ

0: Radio Suno 91.7 FM, Qatar's favorite radio station. നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്. റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്. പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ. Joy Alukas 917 evenings
1: presented by Joy Alukas, world's favorite jeweler,
2: powered by
0: Khattarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine rizhi ariyam. Call 4001707
1: and
2: Marza Hypermarket, be fresh, be you. Visit your nearest store today.
3: Hi, I'm Dr. Salman.
4: എനിക്കറിയാം താൻ വരുമെന്ന്. നീ വിളിക്ക്, നമുക്ക് നോക്കാം.
3: റേഡിയോ സുനോ 91.7 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: ഹായ്, ദിസ് ഇസ് യുവർ സിംഗർ രാഹുൽ നമ്പ്യാർ.
1: വസന്തമുല്ലൈ പോലെ വന്ന്.
0: യുവർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7, ഖത്താർസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

Radio Suno 91.7 FM. 91.7 FM. Qatar's favorite radio station.

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।